ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. ഇനി ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത കേൾക്കാം.

മാതൃക ആകുക എന്നത് മഹത്തായ കാര്യമാണ്. കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കുക എന്നതിന് പകരം മാതാപിതാക്കൾ മാതൃകകളാകണമെന്ന് പറയും. എന്നാൽ അനുകരണത്തിന് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. പ്രശസ്തിയും പദവിയും സമ്പത്തും കണ്ട് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളെ അനുകരിക്കുന്നവരുണ്ട്. ജീവിതശൈലി, വസ്ത്രധാരണം, ആശയങ്ങൾ, പ്രവൃത്തികളെല്ലാം അന്ധമായി അനുകരിച്ച് അത്തരത്തിലുള്ളതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് അവയെ മാതൃകകളാക്കി അബദ്ധം സംഭവിക്കാറുണ്ട്. സ്വന്തം യുക്തിയും ബുദ്ധിയും പ്രയോഗിക്കാതെയുള്ള അനുകരണങ്ങൾ മണ്ടത്തരമായി ഭവിക്കാം. ജീവിതം വഴിമുട്ടുന്ന അവസ്ഥ തന്നെ ഉണ്ടാകാം. എന്തും അനുകരിക്കും മുമ്പ് സ്വയം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കണം. മാതൃകയാക്കാൻ പോകുന്നത് എനിക്ക് യോജിച്ചതാണോ? എത്ര കാലം ഇത് തുടരാനാകും? പ്രായോഗികത എന്ത്? എനിക്കെന്ത് ഗുണം?

ശേഷം ഞാനുമായി ബന്ധമുള്ളവരെ ഇത് ഏത് രീതിയിൽ ബാധിക്കും? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്കുത്തരം അനുകരണ പ്രക്രിയയെ ബുദ്ധിയോടെയും യുക്തിയോടെയും സമീപിക്കാൻ നമ്മെ സഹായിക്കും. ശരിയല്ലേ?

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന അനന്തപുരി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. ആദ്യം കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ സീതാ സ്വയംവരം എന്ന കവിത മനോജ് അവതരിപ്പിക്കുന്നു. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ യുദ്ധകാന്ഡത്തിലെ ഇന്ദ്രജിത്തിന്റെ വിജയം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ലീന കെ കെ മട്ടന്നൂർ. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ ശ്രുതി ശ്രീധരൻ തില്ലങ്കേരി പങ്കെടുത്തതിന്റെ രണ്ടാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല, മാധവിക്കുട്ടിയുടെ പട്ടങ്ങൾ എന്ന കഥ കേൾക്കാം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നുമുള്ള ഭാഗം സീതാസ്വയംവരം ആലപിക്കുന്നു മനോജ്.

0: സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ. സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നുമുള്ള ഭാഗം സീതാ സ്വയംവരം. ആലപിച്ചത് മനോജ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ഓഗസ്റ്റ് 11. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 11 വർഷത്തിലെ 223 ദിനമാണ്. ക്യാൻസർ വിമുക്തരുടെ ദേശീയ ദിനമാണ് ഓഗസ്റ്റ് 11. ഓഗസ്റ്റ് 11 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1347 അലാവുദ്ദീൻ ഹസൻ ബാമിനി വംശം സ്ഥാപിച്ചു. ആദ്യമായി ഒളിമ്പിക്സ് ടെലിവിഷൻ ലൈവ് സംപ്രേഷണം ലണ്ടൻ ഒളിമ്പിക്സിൽ നടത്തിയത് 1948. 1960 ചാഡ് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1961 പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ദാദ്ര ആൻഡ് നാഗർ ഹവേലി പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. 1962 നാല് ദിവസം കൊണ്ട് 64 തവണ ഭൂമിയെ വലം വെച്ച ബോസ്റ്റോക്ക് USSR വിക്ഷേപിച്ചു. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1972. 1984 കാൾ ലൂയിസ് ഒളിമ്പിക്സിൽ 4 സ്വർണ മെഡൽ നേടി. 1992 അമേരിക്കയിലെ ബ്ലൂമിംഗ്ടണിൽ 487,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മാൾ ഉദ്ഘാടനം ചെയ്തു. 1999 നൂറ്റാണ്ടിലെ ഏറ്റവും അവസാനത്തേതും ഏറ്റവും ദീർഘം കൂടിയതുമായ സൂര്യഗ്രഹണത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു. 2003 നാറ്റോ യൂറോപ്പിന് പുറത്ത് ആദ്യ സൈനിക നിയന്ത്രണം അഫ്ഗാനിസ്ഥാനിൽ ഏറ്റെടുത്തത്.

0: 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ അഭിനവ് ബിന്ദ്ര വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക് സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനായി മാറി. വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റത് 2017. മലയാള സിനിമാ സംവിധാന രംഗത്ത് തന്റേതായ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച ജോൺ എബ്രഹാം, പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് തുടങ്ങിയവരുടെ ജന്മദിനവും സ്വാതന്ത്ര്യസമരത്തിലെ രക്തനക്ഷത്രം എന്നറിയപ്പെടുന്ന ഖുദിറാം ബോസ്, സ്വാതന്ത്ര്യസമരസേനാനി ഉഷാ മേത്ത, കേണൽ ജി വി രാജയുടെ സഹോദരൻ ആലക്കോട് രാജ പി ആർ കേരളവർമ്മ, 2010 പഞ്ചവാദ്യത്തിൽ ആദ്യമായി പത്മഭൂഷൺ ബഹുമതി ലഭിച്ച കഴൂർ നാരായണ മാരാർ തുടങ്ങിയവരുടെ ചരമദിനവും 11 August. കൂടാതെ 11 August മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പരസ്യ ചിത്രീകരണ മേഖലയിൽ ഒരു സംഭാവനയാകുമായിരുന്ന സലിൽ ശിവദാസിന്റെ ഓർമ്മദിനം കൂടിയാണ് ഇന്ന്. സലിൽ ശിവദാസ് എന്ന കലാകാരന്റെ ഓർമ്മയിലാണ് റേഡിയോ മലബാർ സ്ഥാപിക്കപ്പെട്ടതും.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്. മുഹമ്മദ് നബി.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7229000180.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664. മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം. പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ, എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ, പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521, 6238180381.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880, 8111933600. CM വിസ്താര,
2: CM വിസ്താര നെല്ലൂന്നി.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഖനനം സ്വകാര്യ കമ്പനികൾക്ക് കൈയടക്കാനാകുന്ന വിധം ഇളവുകളും അധികാരങ്ങളും നൽകുന്ന ഖനന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിൽ നിന്ന് ഖനന നിയന്ത്രണ അധികാരം എടുത്തുമാറ്റാനുള്ള വ്യവസ്ഥകളും ബില്ലിലുണ്ട്. കേരളത്തിന്റെ ആഴക്കടൽ തീര ഖനന സാധ്യതകൾ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാൻ ബിൽ വഴിയൊരുക്കുമെന്ന് ആശങ്ക ഉയർന്നു. UPI ഇടപാടുകൾ ഉപഭോക്താക്കൾക്ക് സൌജന്യമായി തുടരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. റോഡരികിലെ കച്ചവടക്കാരുടെ ചെറിയ ഇടപാടുകളടക്കം ബഹുഭൂരിപക്ഷം വ്യാപാര ഇടപാടുകളും സൌജന്യമായിരിക്കും. ഭാവിയിലെ വ്യാപാര നിരക്കുകൾ ചില വിഭാഗങ്ങൾക്ക് മാത്രമേ ബാധകമാവൂ എന്നും മന്ത്രി വ്യക്തമാക്കി. 2023 മണിപ്പൂർ കലാപത്തിന് ഇരയായ 24,000 കുടുംബങ്ങൾക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അവരുടെ പുനരധിവാസം നടന്നിട്ടില്ലെന്നുമുള്ള പരാതി അന്വേഷിക്കാൻ ബന്ധപ്പെട്ട സമിതിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. 7,000 ഗുണഭോക്താക്കളിൽ 4,000 പേർക്ക് മാത്രമേ വീടിന് ഫണ്ട് നൽകിയിട്ടുള്ളൂവെന്നും കോടതി വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അസാന്നിധ്യത്തെ ചൊല്ലി ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും ഷാ സഭയിൽ മറുപടി നൽകുമെന്നും ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രഖ്യാപിച്ചു. ഷാ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷം കേൾക്കാൻ തയ്യാറാകണമെന്നും പേടിച്ചോടരുതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കി മാറ്റുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പെരുമാറ്റം ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. കാര്യപരിപാടിയിൽ മന്ത്രി അമിത്ഷായുടെ പേരിലാണ് ബിൽ അവതരണം രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും അദ്ദേഹം എത്തിയില്ല. കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ് പേരുമാറ്റം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ എം കെ റാമന് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാത്തതിനെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വിമർശിച്ചത്. ഒരാഴ്ചക്കകം നിലപാടറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. വിഷയം ഓഗസ്റ്റ് 17 വീണ്ടും പരിഗണിക്കും. ജന്തർമന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതിന് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത സംഘപരിവാർ സഹയാത്രികൻ ടി ജി മോഹൻദാസിന് ഉപാധികളോട് ജാമ്യം. അതിനിടെ സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശം പാലിക്കാതെയാണ് അറസ്റ്റെന്നും അത് പോലീസിന്റെ വീഴ്ചയാണെന്നും വിമർശനമുയർന്നു. ജാമ്യമില്ലാ കുറ്റം ചെയ്യുന്നയാൾക്ക് ആദ്യം നോട്ടീസ് നൽകണമെന്ന നിർദ്ദേശമാണ് സൈബർ പോലീസ് അവഗണിച്ചത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വൻ ഇളവുകളുമായി അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ്. വകുപ്പ് നിർദ്ദേശിക്കുന്ന ട്രാവൽ ഏജൻസികൾ വഴി അബുദാബിയിലേക്ക് ഹോളിഡേ പാക്കേജ് ബുക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് UAE പ്രവേശന വിസ 31 നൽകും. ഒക്ടോബർ 31 വരെയാണ് ഈ ഇളവ് ലഭിക്കുക. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾക്കാണ് ആനുകൂല്യം. തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 6 മണിക്കൂർ വൈകിയതിനെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. തിങ്കളാഴ്ച രാവിലെ 7:05 പുറപ്പെടേണ്ട വിമാനമാണ് വൈകിയത്. രാവിലെ 9 ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കുകയും ചെയ്തു. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ക്ഷേത്രാങ്കണങ്ങളും സ്നാനഘട്ടങ്ങളും കടൽത്തീരങ്ങളും സജ്ജം. നാളെ പുലർച്ചെ മുതലാണ് കർക്കിടക വാവുബലി ചടങ്ങുകൾ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അർജുൻ ആയങ്കി അനുകൂലിക്കുന്നവർ CPM പ്രവർത്തകരല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. സൈബറിടത്തിൽ അർജുൻ ആയങ്കിയാണ് പാർട്ടിയെന്ന രീതിയിലാണ് പ്രചരണം. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യദിനത്തിൽ കലക്ടറേറ്റ് മൈതാനത്ത് നടക്കുന്ന പരേഡിലും 11-13 തീയതികളിൽ നടക്കുന്ന പരേഡിന്റെ റിഹേഴ്സലിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബസിൽ യാത്രാ ഇളവ് അനുവദിക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്യാനായി കൂടിയ യോഗത്തിലാണ് തീരുമാനം. ഇക്കാര്യം DDE മുഖേന RTO ഉറപ്പുവരുത്തണം. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞുവീണ് മരിച്ചു. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വടകര മേപ്പയിൽ സിദ്ധസമാജത്തിനടുത്ത ശ്രീസ്ഥയിൽ ദീപലേഖയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. സ്ഥലമാറ്റത്തെ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് മരണത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച് DYFI ജില്ലാ മെഡിക്കൽ ഓഫീസ് ഉപരോധിച്ചു. മെഡിസെപ്പ് പദ്ധതി പൊളിച്ചെഴുതുമെന്നും എല്ലാവർക്കും സ്വീകാര്യമായ പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ നിയമത്തിന്റെ പരിധിയിൽ സ്കൂളുകളെയും ഉൾപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സ്കൂളുകളിൽ റാഗിംഗ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഇത്. കഴിഞ്ഞയാഴ്ച കാസർഗോഡ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ +1 വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. സ്വാതന്ത്ര്യ സമര ക്യുസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. ഇതിൽ വകുപ്പുതല അന്വേഷണം നടക്കുകയാണ്. പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ട അധ്യാപകനെയാണ് കൂടുതൽ അന്വേഷണത്തിനായി സസ്പെൻഡ് ചെയ്തത്. വിവാദ വിഷയങ്ങളിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ സമവായത്തിനുള്ള വഴി അടഞ്ഞിരിക്കെ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കാര്യോപദേശക സമിതിയിൽ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ വിശദമായ ചർച്ചയാകാമെന്ന് സർക്കാർ സമ്മതിച്ചു. അയോധ്യയിലെ സംഭാവനക്കൊള്ളയിലും ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളി. PSC പരീക്ഷാ തട്ടിപ്പന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ ആഭ്യന്തരവകുപ്പ് നടപടി തുടങ്ങി. ലഭിച്ച പരാതികളിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യുക. വിവരാവകാശ നിയമപ്രകാരം ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളും വെളിപ്പെടുത്തണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC ഹൈക്കോടതിയിൽ. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 1, 2 റാങ്ക് കിട്ടിയവരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ശ്യാംകൃഷ്ണൻ എന്ന ഉദ്യോഗാർത്ഥി നൽകിയ അപേക്ഷയിൽ പുറപ്പെടുവിച്ച ഉത്തരവിനെയാണ് PSC ചോദ്യം ചെയ്യുന്നത്. പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും നേരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെല്ലുവിളി നടത്തിയതിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ഇൻസ്പെക്ടർ A. അനൂപിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി സൈബർ പോലീസാണ് അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെല്ലാം ഈ മാസം 13 ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണൻ കർശന നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും പ്രതികളാരും ഹാജരായിരുന്നില്ല. ജൂലൈ 1 മുതൽ നടപ്പിലാക്കിയ VBG റാംജി പദ്ധതിയിൽ ഒരു മാസത്തെ കണക്കെടുത്തപ്പോൾ തൊഴിൽ ലഭ്യതയിൽ 49.94% ഇടിവ്. ജൂലൈയിൽ 7.67 കോടി വ്യക്തിഗത തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കാനായതെന്ന് ഓഗസ്റ്റ് 9 വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരിച്ചലിനും അടിസ്ഥാന നടപടിക്രമങ്ങൾ രൂപവൽക്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി ആധുനിക സംവിധാനങ്ങൾക്കൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ കടലറിവും പ്രയോജനപ്പെടുത്തും. നീണ്ടകരയിൽ കടലിൽ കാണാതായ പുത്തൻതറ സ്വദേശി ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി അമ്മ രേഷ്മയെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരവും യുവശക്തിയും മുഖ്യ പ്രമേയമാകും. ദേശീയ ഗീതത്തിന്റെ 150th വാർഷികത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ വർഷം ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിക്കപ്പെടുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമെന്നും അതുതന്നെയാണ് തന്റെ സന്ദേശമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഗവർണർ നിലപാട് വ്യക്തമാക്കിയത്. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയെ നടുക്കി വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇന്നലെ തലസ്ഥാനമായ ബൊഗോട്ടയടക്കം പിടിച്ചുകുലുക്കിയത്. 111 പേർ മരിച്ചു, 87 പേർക്ക് പരിക്ക്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുള്ള ഡോക്ടർമാരുടെ 8 തസ്തികകൾ നികത്താൻ മന്ത്രിതല ചർച്ചയിൽ ധാരണ. മന്ത്രിമാരായ K.മുരളീധരന്റെയും സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ആശുപത്രിയിൽ മാതൃ ശിശു വാർഡിനായി കെട്ടിടം പണിതിട്ട് വർഷങ്ങളായെങ്കിലും ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കാരപേരാവൂർ തെളുപ്പിൽ പഴശ്ശിക്കനാലിന്റെ തുരങ്കം തകർന്നുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് കീഴല്ലൂർ വില്ലേജ് അധികൃതർ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. കനാലിന്റെ ഇരുവശങ്ങളിലുമായി 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 4 വീടുകൾ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. കായിക വാർത്തകൾ. ബ്രിട്ടീഷ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ വംശജരായ ബോധന ശിവാനന്ദും ശ്രേയസ് റോയലും. 11-കാരിയായ ബോധന പ്രായം കുറഞ്ഞ വനിതാ ചാമ്പ്യൻ എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത്. പ്രായം കുറഞ്ഞ ബ്രിട്ടീഷ് ചാമ്പ്യൻ എന്ന റെക്കോർഡാണ് 17-കാരനായ ശ്രേയസ് സ്വന്തം പേരിലാക്കിയത്. ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിലെ രസകരമായ സംഭാഷണങ്ങളടങ്ങിയ വീഡിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ തുടർച്ചയായാണ് കുട്ടികൾക്കായി വിപുലമായ രീതിയിൽ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ

0: എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: രാമകഥാഗാനലയം.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ആരോടും കൂടി വന്ന് ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാജീവലോചനനായ ശ്രീരാമസ്വാമി, അങ്ങയുടെ പത്നിയെ അപഹരിച്ച രാവണന്റെ അനുജനായ വിഭീഷണനാണ് ഞാൻ. ജ്യേഷ്ഠനാൽ നിരസ്കൃതനായ ഞാൻ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു. അജ്ഞാനിയായ അദ്ദേഹത്തിന് എന്നാൽ ഹിതമായത് ഉപദേശിക്കപ്പെട്ടു. വിദേഹപുത്രിയായ സീതാദേവിയെ അങ്ങയ്ക്ക് തിരിച്ചു നൽകുവാൻ ഞാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടതേയില്ല. അദ്ദേഹം എന്നെ വധിക്കുവാനായി വാളോങ്ങിക്കൊണ്ട് എന്റെ പിന്നാലെ വന്നു. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് നാല് മന്ത്രിമാരോടുകൂടി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. വിഭീഷണ വാക്യം കേട്ട സുഗ്രീവൻ പറഞ്ഞു, മായാവിയായ ഇവൻ വിശ്വാസയോഗ്യനല്ല. പ്രത്യേകിച്ചും ഇവൻ ബലവാനും സീതാപഹർത്താവായ രാവണന്റെ സഹോദരനുമാണല്ലോ. ആയുധധാരികളായ മന്ത്രിമാരോടുകൂടി വന്ന ഇവൻ നമ്മെ ഏകാന്തത്തിലെങ്കിലും ഹനിക്കാതിരിക്കില്ല. സുഗ്രീവന്റെ വാക്ക് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, ഹേ കപീശ്വര, ഞാൻ ഇച്ഛിക്കുകയാണെങ്കിൽ എനിക്ക് ലോകപാലകന്മാരോടുകൂടി സർവ്വലോകങ്ങളെയും നിമിഷാർദ്ധം കൊണ്ട് സംഹരിക്കുവാൻ കഴിയും. അതിനാൽ ഞാൻ അവൻ അഭയം നൽകുന്നു. അവന് വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവന്നാലും. ശ്രീരാമവചനം കേട്ട സുഗ്രീവൻ സന്തുഷ്ടനായി. വിഭീഷണൻ ശ്രീരാമനെ സാഷ്ടാംഗം നമസ്കരിച്ച് ഗദ്ഗദ് കണ്ഠനായി പറഞ്ഞു, ഹേ രാമചന്ദ്ര, ഞാൻ എന്തു സഹായമാണ് അങ്ങേക്ക് ചെയ്യുവാനുള്ളത്? അങ്ങനെയിരിക്കെ രാവണനാൽ അയക്കപ്പെട്ട ശുഗൻ എന്നുപേരായ മഹാസുരൻ ആകാശത്തിൽ നിന്നുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു, രാക്ഷസാധിപനായ രാവണൻ ഭ്രാതാവെന്നോണം കരുതി ഭവാനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വലിയൊരു കുലത്തിൽ ജനിച്ച ഭവാൻ വാനരന്മാരുടെ രാജാവാണല്ലോ. ഭവാന് യാതൊരു സ്വാർത്ഥഭാവവും ഇല്ലതാനും. ഞാൻ രാജപുത്രന്റെ ഭാര്യയെ അപഹരിച്ചതിൽ ഭവാൻ എന്താണ് കാര്യം? വാനരന്മാരോടുകൂടി കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ശക്തി കൊണ്ട് ലങ്കയെ കീഴടക്കുവാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. സുഖവാക്യത്തെ കേട്ട വാനരന്മാർ അദ്ദേഹത്തെ വേഗത്തിൽ ചാടിപ്പിടിച്ച് മുഷ്ടിപ്രഹരം കൊണ്ട് വധിക്കാനൊരുങ്ങി. ശ്രീരാമൻ വാനരന്മാരിൽ നിന്നും ശുഗനെ മോചിപ്പിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ഹേ രാക്ഷസാധമ, എന്റെ ജ്യേഷ്ഠനായ ബാലിയെപ്പോലെ ഞാനും പുത്രസൈന്യവാഹന സഹിതം വധ്യനാണ്. നീ എവിടേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാലും. ശ്രീരാമനും വാനരസൈന്യവും സമുദ്രലംഘനത്തിനുള്ള ആലോചന വീണ്ടും തുടങ്ങി. ഈ അവസരത്തിൽ ദിവ്യരൂപം ധരിച്ച സാക്ഷാൽ വരുണദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിശ്വകർമാവിന്റെ പുത്രനും സമർത്ഥനുമായ നളൻ ഈ ജലത്തിൽ സേതു ബന്ധിക്കട്ടെ. സർവ്വലോകങ്ങളെയും പവിത്രീകരിക്കുന്ന അങ്ങയുടെ കീർത്തി ലോകമെല്ലാം അറിയട്ടെ. ഇപ്രകാരം പറഞ്ഞ് ശ്രീരാഘവനെ നമസ്കരിച്ച് വരുണൻ അന്തർദാനം ചെയ്തു. തുടർന്ന് അവിടെ നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം ആരംഭിച്ചു. അതിനിടയിൽ ശ്രീരാമനാകട്ടെ രാമേശ്വരൻ എന്ന പരമേശ്വരനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച ശേഷം ലോകഹിതത്തിനായിക്കൊണ്ട് അരുളിച്ചെയ്തു. യാതൊരുവൻ രാമേശ്വരനായ ഈ പരമേശ്വരനെ ദർശനം കഴിച്ച് സേതുബന്ധത്തെ പ്രണമിക്കുന്നുവോ അവൻ എന്റെ അനുഗ്രഹം ഹേതുവായി ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്നും മുക്തി നേടും. ഈ സേതുബന്ധത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനായ ഹരനെ ദർശിച്ച് സങ്കല്പനീയതനായി വാരണാസിയിൽ ചെന്ന് ഗംഗാസലിലത്തെ കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്ത് സമുദ്രത്തിൽ ഭാരത്തെ വിടിയുന്ന മനുഷ്യൻ ബ്രഹ്മപദം പ്രാപിക്കുമെന്നതിൽ സന്ദേഹമില്ല. ഒന്നാം ദിവസം കൊണ്ട് വാനരസത്തമനായ നളൻ 14 യോജനയും രണ്ടാം ദിവസം കൊണ്ട് 20 യോജനയും മൂന്നാം ദിവസം കൊണ്ട് 21 യോജനയും നാലാം ദിവസം കൊണ്ട് 22 യോജനയും അഞ്ചാം ദിവസം കൊണ്ട് 23 യോജനയും എന്ന രീതിയിൽ സമുദ്രത്തിൽ സേതുബന്ധനം നടത്തി. ആ സേതുവിന്മിൽ കൂടി തന്നെ വാനരന്മാർ 100 യോജന ദൂരവും യാത്ര ചെയ്തു. ലങ്കയെ കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടി ശ്രീരാമൻ മാരുതിയുടെയും ലക്ഷ്മണൻ അംഗദന്റെയും ചുമലിൽ കയറി മഹത്തായ പർവ്വതത്തെ ആരോഹണം ചെയ്തു. വളരെ വിസ്തീർണമായതും നാനാവിധത്തിലുള്ള ചിത്രധ്വജങ്ങളോടും വിചിത്രമായ മണിമാളികകളോടും സ്വർണനിർമ്മിതങ്ങളായ പ്രാകാരങ്ങളോടും കൂടി ശോഭിക്കുന്ന ലങ്കയെ അവർ നന്നായി കണ്ടു. മാളിക മുകളിലായി വിസ്തീർണമായ ഒരു സ്ഥലത്ത് വീരന്മാരായ മന്ത്രിമാരോടുകൂടിയവനും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന 10 കിരീടങ്ങൾ ധരിച്ചവനും നീലപർവ്വത ശൃംഗത്തുല്യനും മഴക്കാറിന്റെ വർണ്ണമാർന്നവനുമായ രാവണൻ രത്നക്കൈപ്പിടിയുള്ള വെൺകൊറ്റക്കുട കൊണ്ട് ശോഭിക്കുന്നവനായി കാണപ്പെട്ടു. അവിടെ രാവണൻ ശുഗനോട് സംസാരിക്കുകയാണ്. ശുഗ, നീ ശത്രുക്കളാൽ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു അല്ലേ? ശുഗൻ പറഞ്ഞു, സാഗരത്തിന്റെ ഉത്തരതീരത്തു ചെന്ന് ഞാൻ അങ്ങയുടെ സന്ദേശം അറിയിച്ചപ്പോൾ പെട്ടെന്നു തന്നെ കപികൾ ചാടിപ്പിടിച്ച് എന്നെ വധിക്കുവാൻ പുറപ്പെട്ടു. രാമ എന്നെ രക്ഷിച്ചാലും എന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിട്ടയക്കാൻ പറയുകയും ചെയ്തു. വാനരസൈന്യം ഇപ്പോൾ തന്നെ ലങ്കാപുരിയിലെത്തും. അതിനാൽ രണ്ടിലൊന്ന് ചെയ്യുക. ഒന്നുകിൽ സീതയെ ശ്രീരാമന് കൊടുക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുക.

ശ്രീരാമൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, യാതൊരു ബലത്തെ ആശ്രയിച്ചാണോ ഭഗവാൻ എന്റെ സീതയെ അപഹരിച്ചത്? സൈന്യത്തോടും ബന്ധുക്കളോടും കൂടിയ ആ ബലത്തെ യഥേഷ്ടം നോക്കിക്കൊള്ളുക. പ്രാകാര തോരണങ്ങളോടുകൂടിയ ലങ്കാനഗരിയും രാക്ഷസ സൈന്യവും നാളെ തന്നെ എന്നാൽ വിധ്വംസിക്കപ്പെടുന്നതും കാണുക. ശ്രീരാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ എന്നിങ്ങനെ അവിടെ സമ്മേളിച്ചിട്ടുള്ള നാല് പുരുഷശ്രേഷ്ഠന്മാരിൽ ഓരോരുത്തരും ലങ്കയെ പിടിച്ചടക്കി ഭസ്മമാക്കി നശിപ്പിക്കുവാൻ പോന്നവനാണ്. രാമൻ മനുഷ്യനല്ല, പരമാത്മാവായ ആദിനാരായണനാണ്. സീതയാകട്ടെ ജഗത്തിന് ഹേതുഭൂതയായ ജഗദംബികയാണ്. അതുകൊണ്ട് സീതയെ രാമങ്കൽ സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ പാദാബ്ജങ്ങളെ സേവിക്കുക. എന്നാൽ ഭഗവാൻ സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടി വിഷ്ണുലോകത്തിൽ എത്തിച്ചേരും. അല്ലാത്ത പക്ഷം അങ്ങ് വീണ്ടും വീണ്ടും കീഴ്പോട്ടു പോയി നരകത്തിൽ പതിക്കും. ഞാനീ പറയുന്നത് അങ്ങക്ക് ഹിതമായിട്ടുള്ളതാണ്, അതിനെ അംഗീകരിച്ചാലും.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
2: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305. വേട്ടക്കൊരു മകൻ
4: തമ്പുരാനേ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ

0: അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യമൊരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങൾ, അട്ടാരി, അഗർത്തല തുറമുഖങ്ങൾ തുടങ്ങിയവ ഇ വിസ സൌകര്യമൊരുക്കിയ പോർട്ടുകളിൽ ഉൾപ്പെടും. ഇതോടെ രാജ്യത്ത് ഇ വിസ സൌകര്യം ലഭിക്കുന്ന പോർട്ടുകളുടെ എണ്ണം 88. 72 മണിക്കൂറിനകം 95% വിസകൾ ഇ വിസയായി നൽകിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചർച്ചയ്ക്ക് വിശദമായ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും റിജിജു അറിയിച്ചു. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പ്രസ്താവന വേണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി സമാധാനപരമായി കേൾക്കണമെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്നും കിരൺ റിജിജു കോൺഗ്രസിനോടും മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായി 17 സംസ്ഥാനങ്ങളിൽ 184,000 ഹെക്ടറിലധികം ഭൂമിയിൽ പാരിസ്ഥിതിക പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. നശിച്ച വനപ്രദേശങ്ങളിലെയും വനേതര പ്രദേശങ്ങളിലെയും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ. രാജ്യത്തെ കാർഷിക വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പദ്ധതിയിലൂടെ 6,000-ലധികം വിദ്യാർത്ഥികൾക്ക് 21 കോടിയിലധികം രൂപ ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികൾ രാജ്യത്തിന്റെ കാർഷിക ഭാവിക്ക് മുതൽക്കൂട്ടാവുമെന്നും ചൌഹാൻ പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവിക സേനകൾ സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് ഇഒഡി സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെയാണ് 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയാണ് അഭ്യാസ പ്രകടനത്തിൽ ഉള്ളത്. നൂതന സാങ്കേതിക വിദ്യകൾ, സമകാലിക ഇഒഡി രീതികൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് പരിപാടി വഴിയൊരുക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
1: പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ കാരണം കൃഷിനാശം സംഭവിക്കുകയും കാർഷിക മേഖലയെ ഗൌരവമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൃഷിവകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നതിനും കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള വിവിധ സഹായ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കേരള ബാങ്ക്, നബാർഡ്, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പ്രതിനിധികൾ, സഹകരണ ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സംസ്ഥാന കാർഷിക സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കൃഷിനാശം നേരിട്ട കർഷകരുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ, പുനഃകൃഷിക്കാവശ്യമായ പ്രവർത്തന മൂലധനം, വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കൽ, വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളെ തുടർന്ന് കാർഷിക മേഖലയിലുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം ലഘൂകരിക്കുന്നതിനെക്കുറിച്ചുള്ള മറ്റ് നടപടികൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്യും.
0: പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സുരക്ഷ മുൻനിർത്തി തിരുവല്ല താലൂക്കിലെ 10 വിദ്യാലയങ്ങൾക്കും കോഴഞ്ചേരി താലൂക്കിലെ 2 അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പിലേക്ക് മാറി താമസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിന് കുടുംബശ്രീക്ക് 90,16,600 രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുക. കുടുംബശ്രീക്ക് തുക നൽകാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ടൌൺഷിപ്പിലേക്ക് മാറുന്ന കുടുംബങ്ങളുടെ നിലവിലെ സാഹചര്യവും ഉപജീവന ആവശ്യങ്ങളും പരിഗണിച്ചാണ് മൃഗസംരക്ഷണ മേഖലയിലെ ഉപജീവന പദ്ധതികൾ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്നത്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സംസ്ഥാന കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരം ചിത്തിര തിരുനാൾ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ 70 സ്റ്റാളുകളിലായി

0: മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അയച്ച കത്തിനെ തുടർന്നാണ് നടപടി. ഇരുപത് അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് ജില്ലയിൽ അനുവദിച്ച 10 അധിക പ്ലസ് വൺ ബാച്ചുകളുടെ ജില്ലാതല ഉദ്ഘാടനം മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് കർക്കടക വാവ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവു ബലി തർപ്പണം പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. ആലുവ മണപ്പുറം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം, കോഴിക്കോട് വരയ്ക്കൽ, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വാവു ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് ഇന്ന് തൃപ്പൂണിത്തറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-ക്കും സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് വരയ്ക്കൽ കർക്കിടക വാവു ബലിതർപ്പണത്തിന് ശ്രേഷ്ഠാചാര്യ സഭയിലെ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 മണിവരെ തുടരും. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ കടൽക്കരയിലെ ക്ഷേത്ര ബലിതറയിൽ വാവു ബലി കർമ്മങ്ങൾ നടക്കും. കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ കർക്കിടക വാവു ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതലും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ 5 മുതലും ബലിതർപ്പണം ആരംഭിക്കും. കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 5 ആരംഭിക്കും.
0: കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ പ്രത്യേക പെൻഷനായി അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ശില്പശാലയിൽ ആവശ്യമുയർന്നു. ദീർഘദൂര ബസ് ഡ്രൈവർമാർക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചു. പരിചയവും യോഗ്യതയുമില്ലാത്ത ജീവനക്കാരെ ഇത്തരം സർവീസുകൾക്ക് നിയോഗിക്കരുത്. ജോലി വിശ്രമസമയം സംബന്ധിച്ച രേഖകൾ കൃത്യമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം അനുവദിച്ചതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. संसदा करविषयकानां तथा अन्येषां विधीनां संशोधन विधेयकं 20-26 इति पारितम्. राज्यसभया ह्यः चर्चानन्तरम् एतत् लोकसभायै प्रत्यर्पितम्. लोकसभया एतत् विधेयकं पूर्वमेव पारितमासीत्. केन्द्रीय वित्तमन्त्री निर्मला सीतारमण विधेयकं प्रस्तुतवती आसीत्. विधेयकेन धनप्रदान परिशोधन व्यवस्थाधिनियमः 27-2000, आयकराधिनियमः 20-25 तथा वित्ताधिनियमः 20-26 चेत्येषु संशोधनं प्रस्ताव्यते. अनेन अधिनियमेन आयकर संशोधन अध्यादेशः 20-26 इति प्रभावहीनः भविष्यति, यः अस्य वर्षस्य जूनमासस्य 5 दिनांके प्रख्यापितः आसीत्. चर्चायाः प्रत्युत्तरं ददति केन्द्रीय वित्तमन्त्री अवदत् यत् विधेयकस्य उद्देश्यं भारतस्य विनिर्माण परितन्त्रस्य सुदृढी

സ്വീകരണം, അതിരിക്ത നിവേശസ്യ ആകർഷണം, ആജീവികയാഃ സൃജനം തഥാ വിനിർമാണ ഗതിവിധീനാം പ്രോത്സാഹനം വർത്തതെ. സാ അവദത് യദ്വിതീയഃ പ്രമുഖഃ സംശോധനഃ ഭാരതസ്യ നിർദിഷ്ടേഭ്യഃ ദത്താംശകേന്ദ്രേഭ്യഃ ദത്താംശസേവാഃ പ്രാപ്നുവതീനാം വൈദേശിക സംസ്ഥാനാം കരമുക്തിപ്രദാനേന അഥ വ്യവസായ സഞ്ചാലനസ്യ ച സുഗമതായാഃ വർധനേന സംബന്ധിതഃ അസ്തി. മന്ത്രിണാ സ്പഷ്ടീകൃതം യത് വിധേയകേന യുപിഐ ഇതി പ്രയോക്തൃഭ്യഃ കശ്ചന കരഃ ഉതവാ വ്യവഹാരശുൽക്കം ന ആരോപ്യതേ. സംസദാ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് വിധേയകം വിംശതിഃ ഷഡ്വിംശതിഃ അപി പാരിതം. രാജ്യസഭയാ തത് ഹ്യഃ അനുമോദിതം ആസീത് ഏവഞ്ച ലോകസഭയാ തത് പൂർവമേവ പാരിതം ആസീത്. പ്രശാസനേന ഏകാദശ നൂതനാനി അന്താരാഷ്ട്രീയ പത്തനാനി അധിസൂചിതാനി യേന ഇ വീസ ധാരകാനാം വൈദേശിക നാഗരികാണാം ഭാരത പ്രവേശഃ സുലഭഃ ഭവിഷ്യതി. ഗൃഹമന്ത്രാലയേന ഉക്തം യത് ഏതേഷു നവ ഭൂപത്തനാനി ദ്വേ ച വിമാനപത്തനേ സമ്മിലിതേ സ്തഃ. ഏതേഷു ഭോപാലസ്യ തിരുപതേഃ ച വിമാനപത്തനെ തഥാ അട്ടാരി അഗരതല ഇത്യേതയോഃ ഭൂപത്തനാനി സമ്മിലിതാനി സന്തി. മന്ത്രാലയേനോക്തം യത് നൂതനാനാം പത്തനാനാം സമാവേശേന ഇ വീസ ഇത്യേതസ്യ ഉപയോഗിതാ ആകർഷണഞ്ച അധികം വർദ്ധിഷ്യതേ. മന്ത്രാലയാനുസാരം ഭാരതം പ്രായഃ പഞ്ചനവതി പ്രതിശതം യാവത് ഇ വീസ ആവേദനാനി ദ്വിസപ്തതി ഹോരാതഃ ന്യൂനസമയേ നിസ്താരയതി. നൂതന പത്തനാനാം സമാവേശേന ഇ വീസ ധാരകാണാം വൈദേശിക നാഗരികാണാം പ്രവേശായ അനുമതാനാം അന്താരാഷ്ട്രീയ പത്തനാനാം സംഖ്യ ആഹത്യ അഷ്ടാശീതിഃ ജാതാ. ഏതേഷു സപ്തത്രിംശത് വിമാനപത്തനാനി അഷ്ടാത്രിംശത് സാമുദ്രിക പത്തനാനി തഥാ ത്രയോദശ ഭൂപത്തനാനി ച സമ്മിലിതാനി സന്തി. വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ അവദത് യത് പ്രശാസകീയ ഇ മാർക്കറ്റ് പ്ലേസ് ജെം ഇതീദം ഉച്ചഗുണവത്തായുക്തസ്യ ഉചിത മൂല്യേന ഉചിത സമയേ ഉചിതോത്പാദസ്യ ക്രയണം പ്രതിബിംബയതി. നവദില്ല്യാം ജെം ഇത്യസ്യ ദശവർഷാണാം പൂർത്യുത്സവസ്യ അവസരെ മന്ത്രി ഉക്തവാൻ. ശ്രീ ഗോയലഃ സ്മാരിതം യത് ജെം ഇത്യസ്യ പ്രവർത്തനാത് പ്രാക് സാർവജനിക ധനസ്യ ദുരുപയോഗഃ ഭവതി സ്മ, സുശാസനസ്യ അഭാവഃ ച ആസീത്. ശ്രീ ഗോയലഃ അവദത് യത് സഞ്ചിതരൂപേണ ജെം ഇത്യനേന പടലേന ത്രികോട്യധികാനാം ആദേശാനാം മാധ്യമേന വിംശതി ലക്ഷകോടി രൂപ്യകാണാം വസ്തുനാം സേവാനാഞ്ച ക്രയണേ സാഹയ്യം കൃതം. സഹ പ്രതിപാദിതവാൻ യത് പ്രഥമാഷ്ടവർഷേഷു ദശലക്ഷകോടി രൂപ്യകാണാം ക്രയണം ജാതം, തദനന്തരം ദശകോടി രൂപ്യകാണാം ക്രയണം കേവലം വർഷദ്വയോഃ ഏവ അഭവത് ഇതി. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന അദ്യ ഹിമാചല പ്രദേശേ പൂർവ രാജസ്ഥാനെ ച അതിവൃഷ്ട്യൈ നാരംഗവർണപരാ സഞ്ചേതന പ്രഖ്യാപിത. ഋതുവിഭാഗാനുസാരേണ അദ്യ അരുണാചല പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഗാംഗീയ പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാണ, ചണ്ഡിഗഡ്, നവദില്ലി ഇത്യേതേഷാം സ്ഥലാനാം കതിപയേഷു സ്ഥാനേഷു അതിവൃഷ്ടിഃ സംഭാവ്യതേ ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പെൻഷൻ ലഭിക്കാത്ത വിമുക്ത ഭടന്മാർ, വിധവകൾ എന്നിവർക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് വർഷത്തിൽ ഒരു തവണ നൽകുന്ന സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള പെൻഷൻ ലഭിക്കാത്ത വിമുക്ത ഭടന്മാർക്ക്, വിധവകൾക്ക് ഡിസ്ചാർജ് ബുക്ക്, വിമുക്ത ഭട വിധവ

0: തിരിച്ചറിയൽ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും വരുമാന സർട്ടിഫിക്കറ്റും സഹിതം സെപ്റ്റംബർ 30 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0497270009. ബ്രിട്ടനിലെ പ്രമുഖ സർവകലാശാലകളിൽ ഒരു വർഷത്തെ ബിരുദാനന്തര ബിരുദം നടത്താൻ ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്കും പ്രവർത്തന പരിചയമുള്ള പ്രൊഫഷണലുകൾക്കും മികച്ച അവസരവുമായി ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന ചീവനിംഗ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയമാണ്. ഉന്നത പഠനത്തിനുള്ള സാമ്പത്തിക സഹായം എന്നതിനപ്പുറം വിവിധ പ്രവർത്തന മേഖലകളിൽ നേതൃപാഠവും തെളിയിച്ചവരെ ആഗോളതലത്തിലുള്ള പ്രൊഫഷണൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഒക്ടോബർ 6 ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഫെബ്രുവരി മധ്യത്തോടെ അഭിമുഖത്തിനുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. മാർച്ച് 1 മാസങ്ങളിലായിരിക്കും ബ്രിട്ടീഷ് എംബസികളിലും ഹൈക്കമ്മീഷനുകളിലും അഭിമുഖങ്ങൾ. അന്തിമഫലം ജൂൺ 30 പ്രഖ്യാപിക്കും. 2027 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ പഠനം ആരംഭിക്കും. വിവരങ്ങൾക്ക് www.chevening.org/scholarship/india/2026 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി വഴിയുള്ള ധനസഹായത്തിന് അപേക്ഷ നൽകാം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് 50,000 രൂപയാണ് നൽകുന്നത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം. ബിപിഎൽ കുടുംബത്തിന് മുൻഗണന. അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം കലക്ട്രേറ്റുകളിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കലക്ടർ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കലക്ട്രേറ്റ് എന്ന വിലാസത്തിൽ തപാൽ വഴിയോ അപേക്ഷ നൽകാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 10. വിവരങ്ങൾക്ക് www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ കേൾക്കാം നാട്ടുവിശേഷം. സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. നാളെ 10:30 കണ്ണൂർ യോഗശാലയിലാണ് മത്സരം. ഫോൺ നമ്പർ 9496355320. സാംസ്കാരിക പ്രവർത്തകനും സിനിമാ നാടക ചരിത്ര മേഖലകളിൽ സവിശേഷ വ്യക്തിത്വവുമായിരുന്ന വിജയൻ കൂടാളിയെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരിക്കുന്നു. കണ്ണൂർ MN വിജയൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 3 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഹാളിലാണ് പരിപാടി. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഈ മാസം 16 രാവിലെ 6 മുതൽ മഹാമൃത്യുഞ്ജയ ഹോമവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാളെ വൈകിട്ട് 5 ആയില്യപൂജ, നാഗപൂജ, നീരും പാലും എന്നിവ നടക്കും. മാങ്ങാട്ടിടം കുറുമ്പക്കൽ കാറാട്ട് മടപ്പുരയിൽ കർക്കടകവാവിന്റെ ബലിതർപ്പണം ഇന്ന് രാവിലെ 9 വരെ ക്ഷേത്ര പരിസരത്ത് നടക്കും. കർഷക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 17 തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ കർഷക ദിനം ആഘോഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി കൃഷി അനുഭവക്കുറിപ്പ് മത്സരം കതിർപ്പാകുന്ന ഓർമ്മകൾ സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി നമ്മുടെ പ്രദേശത്തെ മുതിർന്ന കർഷകരുമായി നേരിട്ട് സംവദിച്ച് അവരുടെ അനുഭവങ്ങൾ കേട്ട് കുട്ടികൾ അനുഭവക്കുറിപ്പ് എഴുതി തയ്യാറാക്കി ഈ മാസം 13 കൃഷിഭവനിൽ എത്തിക്കാവുന്നതാണ്. ഓരോ വിഭാഗത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 അനുഭവക്കുറിപ്പുകൾക്ക് കർഷക ദിന പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി കാർഷിക ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നും സ്ഥാപന മേധാവിയുടെ സമ്മതപത്രവുമായി ഇന്ന് രാവിലെ 10:30 മട്ടന്നൂർ നഗരസഭാ കൃഷിഭവനിൽ എത്തേണ്ടതാണ്. ഓരോ വിഭാഗത്തിലും ആദ്യ 2 സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കർഷകദിന പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ

0: കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ഡൈറ്റൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.
4: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
5: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2471-400-7025-9000-18.
6: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ജനകീയത്തിലേക്ക് സ്വാഗതം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
7: ഇപ്പൊ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു, അപ്പോ പഠനം തുടർന്നു അല്ലേ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ?
8: സ്കൂൾ കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പോലെ ആയിരുന്നു സ്കൂൾ. എന്റെ സ്കൂള് എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4-ാം ക്ലാസ് വരെ എന്നെ എടുത്തിട്ടാണ്, സ്കൂളിലെ സ്റ്റാഫ് എന്നെ എടുത്തിട്ടാണ്. അതിലും ഞാൻ കുറച്ച് പേരുകൾ എടുത്തു പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. അതായത്, ഒരു നാരായണൻകുട്ടി അങ്കിളുണ്ട്, ഒരു മൂസി അങ്കിളുണ്ട്, ഒരു ഹാരിസ് അങ്കിളുണ്ട്, അലി അങ്കിളുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവർ സ്കൂൾ സ്റ്റാഫായിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മളെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനുള്ളിൽ ഇതൊക്കെ കടന്നു വന്നവരാണ്.
7: ലൈക്ക്
8: ഫാമിലി മെമ്പർ, മോർ ദാൻ ദാറ്റ് ഓഫ് എ ഫാമിലി മെമ്പർ, ക്ലോസ് നിറ്റ് ഫാമിലി എന്ന് പറയില്ലേ നമ്മള്, അതുപോലെയായിരുന്നു. അപ്പം ഓരോ സ്റ്റാഫായി എടുത്തുകൊണ്ട് പോവായിരുന്നു എന്നെ. 4-ാം ക്ലാസ് വരെ ഇങ്ങനെയായിരുന്നു. അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ ക്രച്ചാക്കി. അങ്ങനെ വീട്ടില് ഫിസിയോതെറാപ്പി സെഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്കൂൾ കാലഘട്ടവും അങ്ങനെ പറയത്തക്കതായിട്ട് നല്ലതായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്ലോ റൈറ്റിങ്, പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും പറയും ഈ കുട്ടി ഇത്ര നാളായിട്ടും ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരുപാട് റിമാർക്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല, എല്ലാവരും മുന്നിൽ വെച്ചിട്ടും ഒരു ഇൻസൾട്ട് പോലെ വരാറുണ്ട് നമുക്കൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വിഷമം ഇല്ല അതൊന്നും ആലോചിക്കുമ്പോൾ, കാരണം അതൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് എത്താനേ പറ്റുള്ളൂ. ഇന്നും ആ ടീച്ചേഴ്സൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഹാപ്പിയാണ് ഞാൻ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത വളരെ നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, സൂസി മാം, എൻ്റെ ബയോളജി ടീച്ചർ. ഷീ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ഹെർ 10th. ഇതായിരുന്നു ആ ടീച്ചർ എന്നെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വാക്കായിരുന്നു അത്. ഞാൻ കോമേഴ്സ് ആണ് എടുത്തത്. അപ്പം ആ ടീച്ചറെ സബ്ജക്റ്റ് 10th പഠിക്കാൻ കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. എൻ്റെ വീക്ക് ഏരിയ എന്ന് പറയുന്നത് മാത്സ്. മാത്സിൽ വളരെ വീക്കായിരുന്നു. അപ്പം അങ്ങനെ അതിനൊക്കെ ട്യൂഷൻ വെച്ച് ഈ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ കുറച്ചൊരു വിഷമായിരുന്നു, സ്ലോ റൈറ്റർ ആയതുകൊണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് അധികം സ്ട്രെയിൻ. അമ്മ BSc ഗ്രാജുവേറ്റ് ആണ്, കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്.
7: വർക്ക് ചെയ്തിട്ടുണ്ട്,
8: അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അമ്മ ഏത് സ്കൂളിൽനിന്നാണ് എനിക്കറിയില്ല, 4-ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറായിരുന്നു. അമ്മയുടെ സബ്ജക്ട് കെമിസ്ട്രി ആണ്, പക്ഷേ ആള് സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഷീ വെന്റ് ബാക്ക് ടു UAE. അമ്മക്ക് 2 അബോർഷൻ ആയ ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ആള്. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ പോയ സമയത്ത് BEd വാസ് മെയ്ഡ് കമ്പൽസറി ആൻഡ് മാൻഡേറ്ററി. അപ്പം അവിടെ അമ്മയ്ക്ക് പറ്റിയില്ല. അപ്പം അമ്മ ശരിക്കും ഒരു ടീച്ചറെ ലുക്ക് ഇന്നും അമ്മയ്ക്കുണ്ട്. ഇന്നും അമ്മയുടെ ഫോട്ടോ കണ്ടാണ് ടീച്ചറാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മക്ക് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ കൊടുത്തുകൊണ്ട് ആ ഒരു

0: സ്ട്രെസ്സും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നോട് ബിഹേവ് ചെയ്യുമ്പോഴും ഒക്കെ. ഇന്ന് അതിൽ നിന്നൊക്കെ എത്രയോ മാറി ഇന്ന് അവരെ പേരക്കുട്ടിയായിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്.
1: അമ്മയാണ് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറ്.
0: അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് അമ്മയാണ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രിയങ്ക ശ്രീകുമാർ എന്നൊരു കുട്ടിയും പിന്നെ ഷിനു എന്ന് പറഞ്ഞൊരു വേറൊരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് കോവിഡ് ആയിരുന്നല്ലോ 4-ാം ക്ലാസ് വരെ. എനിക്ക് നോട്ട് കംപ്ലീറ്റ് അല്ല നമ്മ മനസ്സിലാക്കുമ്പോൾ ഒരു കയ്യിൽ ഈ ഒരു ഫോണും ഉണ്ടാവും, ഒരു കയ്യിൽ പെൻസിലും ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നോട് കോപ്പറേറ്റ് ചെയ്ത രണ്ടാൾക്കാരെന്ന് പറഞ്ഞ ഒരു ശ്യാമ ഒരു ദീപ്തി, അവർക്ക് ഓരോ പ്രീവിയസ് ഇയേഴ്സിൽ അവരുടെ നോട്ട്സും ടെക്സ്റ്റും എല്ലാം എൻ്റെ കയ്യിൽ തരുമായിരുന്നു. എനിക്കത് പഠിക്കാനും വായിക്കാനും ഒക്കെ ആയിട്ട് അവർ തരുമായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഹെൽപ്പ് ഫോർ മീ. ഇന്നും നല്ലൊരു കോൺടാക്റ്റ് ആയിട്ട് എനിക്ക് അവരുണ്ട്. ഒരാൾ കാനഡയിലുണ്ട്, ഒരാൾ യു എയിൽ തന്നെയുണ്ട്. അപ്പം അതും എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്.
1: SSLC കംപ്ലീറ്റ് ചെയ്തു.
0: SSLC കംപ്ലീറ്റ് ചെയ്തു. +2 ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. NI മോഡൽ സ്കൂൾ ഷാർജ. പിന്നെ BBA സെക്രട്ടറി കോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതും കഴിഞ്ഞിട്ടുണ്ട്.
1: എല്ലാം ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്,
0: റെഗുലർ പോയതാണ്. പിന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരുന്നു. അത് കൊച്ചിയാണ്, അവരുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊച്ചിയാണ്. എവിടെ പോയാലും ചെയ്യാവുന്ന ഒരു കോഴ്സായിരുന്നു. അങ്ങനെ അത് ചെയ്ത് 94% മാർക്കിൽ അത് പാസ്സായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിത കഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ്
1: പിന്നെയും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴൊരുപാട് കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ടാവും.
0: ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു അവസരത്തിൽ വളരെ ഓർക്കാനുണ്ട്. പക്ഷെ ഒരാളുണ്ട്, അത് പ്രസന്നമായി, അത് നമ്മുടെ ഒരു റിലേറ്റീവ് പ്രസന്നമായി ഉണ്ട്. പിന്നെ ഒരു പങ്കജാക്ഷി അമ്മ, ഇതൊക്കെ എൻ്റെ അമ്മമ്മയുടെ കസിൻസ് ആണ്. ഈ പങ്കജാക്ഷി അമ്മ എന്ന് പറയുന്ന ഈ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ, പങ്കജാക്ഷി അമ്മ ബാലാട്ടൻ, അവർ രണ്ടുപേരും എന്ന് പറയുന്നത് ഒരാൾ 91 വരെയും ഒരാൾ 97 വരെയും ജീവിച്ചു. ഇവരെന്ന് പറഞ്ഞാൽ സ്ഥിരം സന്ദർശകരാണ് വീട്ടിൽ. സന്ദർശകരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും വേറെ വേറെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വരും. എൻ്റെ അമ്മമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോകാനും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും ഒക്കെ ഇവരെ റോള് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റോളുണ്ട്. പിന്നെ വലിയ വരുന്ന ഒരു തങ്കവല്ലിമ്മ, അവരുടെ മക്കൾ ചന്ദ്രയേച്ചി, മണിയേച്ചി, ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലിയായിട്ട് വളരെ അധികം അറ്റാച്ച്മെൻറ്റും എന്നും നമുക്ക് വിസിറ്റേഴ്സ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവർ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗോൾഡൻ എറ ഫോർ അസ്. അങ്ങനെയായിരുന്നു ലൈഫ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രസന്നമായെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, അതിന് തെയ്യമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് നമ്മുടെ കണ്ണൂർ തെയ്യങ്ങളുടെ നാട് എന്ന് പറയുമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ പാറയിൽ കുനിയിൽ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അത് തലശ്ശേരി ഭാഗത്താണ്, ഇവിടെ എവിടെയോ അല്ല. അന്നാണ് UKG പഠിക്കുന്ന കാലത്ത് ഒരു ഫുൾ തെയ്യം അമ്മായിയുടെ തോളത്തിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഞാൻ കാണുന്ന തെയ്യം. അതിനുശേഷം ഞാൻ തെയ്യം കണ്ടിട്ടില്ല. അന്ന് ഞാൻ UKG പഠിക്കുന്ന ഒരു കുട്ടിയാ. അതിനുശേഷം പിന്നെ ഒരു തെയ്യം കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ടൊന്നും പോകാനുള്ളൊരു ഫിസിക്കലായിട്ടുള്ള ഇതില്ല. പിന്നെ ഏപ്രിൽ മെയ് സമയത്തല്ലേ അത് വരുന്നത്, ആ സമയത്ത് നമുക്ക് ലീവും ഇല്ല. ഈ ഓർമ്മ എന്നും എൻ്റെ മനസ്സിലുണ്ട്. അവർക്ക് 3 മക്കളായിരുന്നു. അവരെ ഒരു മൂത്ത മോളുമായിട്ടും ഞാൻ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അവർ വീട്ടിലെപ്പോഴും താമസമായിരുന്നു അധികം. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്നത് ഒരു പത്മിനി ചേച്ചിയുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ അച്ഛച്ചനും അമ്മമ്മയും പ്രായമായിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ സഹായിക്കാൻ ആൾ വേണം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാത്ത ചേച്ചിയുണ്ട്. അപ്പം അവർക്കെല്ലാമായിട്ടും ഒരു കൂട്ടായിട്ട് അവരൊരു 5 വരെ ഇരിക്കുമായിരുന്നു പത്മിനി ചേച്ചി. പിന്നെ അവർക്ക് ലേറ്റ് മാരേജ് ആയിരുന്നു. ലേറ്റ് മാരേജ് കഴിഞ്ഞു പിന്നീട് ഞങ്ങളെ വീട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചി, മൂത്തൊരു ചേച്ചി, അവരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലുള്ള മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ഐ ലോസ്റ്റ്. ഈ അമ്മയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛച്ഛനും അമ്മമ്മയും താമസിച്ച വീടിന് തൊട്ടടുത്തായിരുന്നു ആ വീട്. വീടിൻ്റെ വഴിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വഴിയാണ്. എന്നാലും ഞാൻ അവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്ക് വലിയ വേറെ തന്നെ ഒരു ഫീലാണ്. പ്രേമകുമാരി അമ്മ എന്ന് പറയും. അവർ 2023 July 22 അവർ മരിച്ചു. അവർ മരിച്ച സമയത്ത് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ വെച്ചായിരുന്നു മരണം. ഷുഗർ കൂടി അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു മരണം. വെളിച്ചം മരിച്ചു. വെളിച്ചം 2010 August 30 മരിക്കുന്നത്. വലിയ ബോംബെയിലായതുകൊണ്ട് കൊല്ലത്തിലൊരിക്കലും കാണാൻ പറ്റാറുള്ളൂ, അധികവും കാണാൻ പറ്റാറില്ല. കാരണം മക്കളൊക്കെ ബോംബെയിൽ സെറ്റിലായിരുന്നു. പിന്നെ വെല്ലിച്ച മരിച്ച സമയം വെല്ലിച്ചന് നാടുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു. അതിനുശേഷമാണ് ഞാൻ അവരായിട്ട് അറ്റാച്ച്ഡ് ആവുന്നതും. എൻ്റെ അമ്മമ്മക്ക് സുഖമില്ലാത്ത ആളെ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ പോയി. അമ്മയുടെ ചേച്ചി എന്ന് പറയുന്നത് മറ്റൊരു പില്ലർ ഓഫ് സപ്പോർട്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ചെന്നൈയിൽ പ്ലേസ്മെന്റ് കിട്ടിയ ശേഷമൊക്കെ

0: അമ്മക്ക് അവിടെ ഒരു ആഴ്ച ഒക്കെ ചെന്നൈയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് സെപ്റ്റംബർ 27 ആ സമയത്ത് ഒരു പ്രാവശ്യം അനിയത്തിക്ക് ബിടെക് കഴിഞ്ഞ ശേഷം ചെന്നൈയിൽ പ്ലേസ്ഡ് ആയി. ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ഒരാഴ്ചയോളം ഒരു 1 ഒക്ടോബർ 3 വരെ എനിക്ക് വിട്ടു നിൽക്കേണ്ട ഒരു അവസരം വന്ന്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ സൈഡിൽ ഇവിടെ എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ വീടുകളൊന്നും അന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ഷി വാസ് റെഡിലി അവൈലബിൾ, ഷി വാസ് റെഡി ടു ആക്സെപ്റ്റ് മീ ദേർ. ഞാൻ ആ 10 ദിവസം അവിടെ നിൽക്കുന്ന പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അവരുടെ സങ്കടം കാണേണ്ട ഒരു സങ്കടം തന്നെയായിരുന്നു. ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്നോട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ എൻ്റെ അമ്മമ്മ മരിക്കുന്ന സമയത്തും ഈ അമ്മയുടെ ചേച്ചി മരിക്കുന്ന സമയത്തും ലാസ്റ്റ് അവർക്ക് സെമി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിലും എന്നെ പറ്റിയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഫേവറേറ്റ് ആയിരുന്നു ഞാൻ അവർക്ക്. ഇവരൊക്കെ ഒരു മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഷോക്ക് ഇസ് അബവ് ലിമിറ്റ്സ്.
1: നാട്ടില് ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു?
0: നാട്ടില് ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ MS ഓഫീസൊക്കെ ഇവിടുന്ന് LBS ഒന്ന് കഴിഞ്ഞതായിരുന്നു. പിന്നെ മലയാളത്തിന്റെ ഒരു വിഷയമുണ്ട്, മലയാളം വായിക്കാൻ അറിയാം, പറയാനറിയാം, പക്ഷെ എഴുതാൻ അറിയില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട് നാട്ടില്. പിന്നെ ജോലിക്ക് കൊറേ ട്രൈ ചെയ്തത് കിട്ടിയില്ല.
1: പഠനമൊക്കെ കഴിഞ്ഞ്
0: 2015 ഓഗസ്റ്റ് 20 ഞങ്ങള് എല്ലാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് നാട്ടിലേക്ക് സെറ്റിൽ ആവുന്നത്. ആ സമയത്ത് ഓഗസ്റ്റ് 20 നമ്മൾ വരുന്നു, December 20 അനിയത്തിയുടെ കല്യാണം. അനിയത്തിയുടെ ഭർത്താവ് തൃശ്ശൂരാണ്, ശരത് മേനോൻ ദുബായ് വേസ്റ്റ് എഞ്ചിനീയർ. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന ബ്ലെസ്സിങ്സ് ആണ് ഇവർ 3 പേര്. ഒന്ന് എൻ്റെ മോള്, എൻ്റെ സ്വന്തം മോള്, പിന്നെ ഈ 2 മക്കള് നീരവ് മേനോൻ, രുദ്ര മേനോൻ. ഇവർ 2 പേരും എന്നെ വിളിക്കുന്ന സുദാമി എന്ന. അതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉള്ള ഒരു റോക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും UAE ഇല്ലല്ലോ ഇന്ന് നമ്മുടെ കൂടെ. അപ്പം അവരുടെ ആബ്സെൻസിൽ എൻ്റെ സിസ്റ്ററും മക്കളും ഫാമിലിയാണ് എൻ്റെ സപ്പോർട്ട്. അപ്പം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എൻ്റെ ഒരു ആത്മകഥ, ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്.
1: നല്ലൊരു എഴുത്തുകാരിയാണ്.
0: വെനസ്ഡേ ഐ റിമെമ്പർ എന്നാണ് ആ ബുക്ക്. ഓർമ്മയിൽ ഒരു ബുധൻ എന്നുള്ള മലയാളത്തിലും ഉണ്ട്. ഇതിപ്പം പ്രകാശനത്തിന് വേണ്ടി കൈരളി പബ്ലിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ആ ബുക്ക് പ്രകാശനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും വായിക്കണം, അഭിപ്രായങ്ങൾ എനിക്ക് അറിയണം എന്നുണ്ട്, പ്രാർത്ഥിക്കും.
1: തീർച്ചയായിട്ടും. ഇപ്പം ആ ഒരു പേര് പറഞ്ഞു, വെനസ്ഡേ ഐ റിമെമ്പർ, എന്താണ് അത് പറയാൻ വെളിപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ?
0: വെളിപ്പെടുത്താൻ പറ്റുമോ? അഭിമാനേ ഉള്ളൂ വെളിപ്പെടുത്താനായിട്ട്. അതിന് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ വളരെയധികം പങ്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പ്രിൻസിപ്പൽ രവി തോമസ് സാറാണ് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത്. July 13, 2022 എന്നുള്ളത് ഒരു വെനസ്ഡേ ആയിരുന്നു. ആ വെനസ്ഡേ ആണ് എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ സാറിനോടൊരു ഗ്രാറ്റ്വിറ്റി ഉള്ളത് കൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത്.
1: അങ്ങനെയാണ് ഒരു ബുക്ക്
0: എഴുതിയിരിക്കുന്നത്. അവിടെ നമുക്ക് UAE വാർ ഉണ്ടായിരുന്നല്ലോ. UAE വാർ ഉള്ള സമയത്ത് കുറെ ദിവസത്തേക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുള്ള സമയത്ത് നമുക്ക് ഫ്രീ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ഇങ്ങനെ ഒരു തോട്ട് വന്നു, ഒരു ബുക്ക് എഴുതാം, അങ്ങനെ ഒരു തോട്ട് വന്നു. അതിനുള്ള ടൈറ്റ് സപ്പോർട്ട് എന്റെ അനിയത്തിയുടെ അടുത്ത് നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയതാണ് ഈ ബുക്ക്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും നമ്മള് ഒരുപാട് എഴുത്തുകൾ പ്രതീക്ഷിക്കുന്നു.
2: ശാരീരിക പരിമിതികൾക്കപ്പുറം തന്റെ കഴിവിനാൽ ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം ജനകീയത്തിലൂടെ തുടർന്ന് കേൾക്കാം. ജനകീയം.
3: വേട്ടക്കൊരു മകൻ തമ്പുരാനെ.
4: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ഓഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
3: വേട്ടക്കൊരു മകൻ തമ്പുരാനെ.
4: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
4: 1 ലക്ഷം രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25.

0: സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദിമേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. യു പി ഐ ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ യു എസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. നികുതിയും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെന്റ് ബിൽ

0: 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ചർച്ചകൾക്കു ശേഷം തിരിച്ചയച്ചതോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായത്. രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. യുപിഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
1: It does not impose any tax or transaction charge on UPI users. It enables the government to specify the electronic payment modes that will continue to receive statutory protection against charges. The UPI and Services Steering Committee, headed by the National Payments Corporation of India, will decide whether any MDR should be introduced and if so, its scope and structure.
0: വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: छात्र आंदोलन पर पूरा डिटेल में चर्चा हो सकते हैं. मेरा अनुरोध है कि जब सरकार चर्चा के लिए तैयार है, बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से. ये भी आप विश्वास दिलाना पड़ेगा.
0: ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശന അനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമുദ്ര ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിമൽ എൻ പട്ടേലിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ലോ ഓഫ് ദി സീയുടെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശ്രീ പട്ടേലിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2035 വരെയുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി വിജയകരമാകട്ടെയെന്ന് കേന്ദ്രമന്ത്രി ആശംസിച്ചു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജ്കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. യോഗയും പ്രകൃതി ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 5th യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി പരിഷ്കരണം, പുനരധിവാസം, ക്ഷേമം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ശ്രീ ജാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തുടനീളമുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കായി ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഫണ്ടുകൾ വിതരണം ചെയ്ത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ സംരംഭത്തിന് കീഴിൽ 6000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് 21.35 കോടി രൂപയാണ് ലഭിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രായോഗിക പരിശീലനം അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതി വഴി സമയബന്ധിതമായി പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും ഇത് കാർഷിക വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
4: സ്കോളർഷിപ്പ് ജായേഗി സ്റ്റുഡൻസ് കെ നാം ലേക്കിൻ ജായേഗി യൂണിവേഴ്സിറ്റി കോ യൂണിവേഴ്സിറ്റി സെ കോളേജ് മേ ഫിർ കോളേജ് ഫിർ

0: का इतना समय लग जाता था कि जब तक स्कॉलरशिप पहुंचती थी तब तक पता चला परीक्षा वरीक्षाएं सब निपट गई। स्कॉलरशिप का उद्देश्य क्या था? सही समय पर स्टूडेंट्स की सही जरूरत पूरी हो जाए पढ़ाई लिखाई। सिंगल क्लिक से हर महीने समय पर बच्चों को स्कॉलरशिप पहुंचेगी।
1: ഇന്ത്യൻ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന എട്ടാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് ഇഒഡി സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ 5 ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ്, മന്ത്രി എം ലിജു എന്നിവർ പങ്കെടുക്കും. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലി തർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവു ബലിയോടനുബന്ധിച്ച് കെഎസ്ആർടിസി വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15, 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00, 5:30 തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടാകും. അതേസമയം ബലി തർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132, 570 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും സാരമായ കേട് സംഭവിച്ചു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. നൈജീരിയയിലെ ലാഗോസിൽ ആരംഭിച്ച അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്തുമായി ഇന്ത്യ. 4 സ്വർണവും 4 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 17 മെഡലുകളാണ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലായി നടന്ന 6 വ്യക്തിഗത മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. യുപിഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 11 സലീൽ ശിവദാസിന്റെ ഓർമ്മ ദിനം. 1996 ഓഗസ്റ്റ് 11 സലീൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1970 ജനുവരി 21 ജനിച്ച സലീൽ ശിവദാസ് കുട്ടിക്കാലത്ത് തന്നെ വ്യക്തവും വ്യത്യസ്തവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. പരന്ന വായനയും പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ഔത്സുക്യവും സലീലിന്റെ മുഖമുദ്രയായിരുന്നു. പരസ്യ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ കോഷിത് ബീച്ചിൽ വെച്ച് തന്റെ 26-ാമത്തെ വയസ്സിൽ സലീൽ ഓർമ്മയായി. സലീലിന്റെ ഓർമ്മയിൽ ആരംഭിച്ച സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ ഡൽഹിയിലും നമ്മുടെ നാട്ടിലും ഒട്ടേറെ ജീവകാരുണ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. സലീൽ ശിവദാസ് ഫൗണ്ടേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങൾ

ഒന്നാണ് റേഡിയോ മലബാർ. ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പ്രതീക്ഷയാകുമായിരുന്ന ആ ചെറുപ്പക്കാരന്റെ ഓർമ്മയിൽ റേഡിയോ മലബാർ പ്രവർത്തിക്കുകയാണ്. സലില ശിവദാസിന്റെ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ റേഡിയോ മലബാർ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സലില ശിവദാസ് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയും സലിലിന്റെ സഹോദരനുമായ ഡോക്ടർ യൂജിൻ ശിവദാസ് തന്റെ സഹോദരനെക്കുറിച്ച് ഓർക്കുകയാണ് ഇപ്പോൾ. എന്റെ സഹോദരൻ മരിച്ചിട്ട് ഇന്ന് 30 വർഷം തികയുകയാണ്. ചെറുപ്പത്തിൽ ഒരാൾ മരിക്കുമ്പോൾ നഷ്ടമാകുന്നത് ആ വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാവിയും കൂടിയാണ്. സലിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെയാകുമായിരുന്നുവെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. 20-ാം വയസ്സിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സലിൽ 5 വർഷത്തോളം പരസ്യരംഗത്ത് സൗഭാഗ്യ, കോൺട്രാക്ട് ആൻഡ് ലിൻറ്റാസ് എന്നീ സ്ഥാപനങ്ങളിൽ വിജയകരമായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ബുദ്ധിശാലിയും ദൃഢനിശ്ചയമുള്ളവനും ലക്ഷ്യബോധമുള്ളവനുമായിരുന്നു. അസാധാരണമായ എന്തെങ്കിലും ചെയ്യണമെന്ന തീക്ഷ്ണമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ മികച്ച ഒരു ജോലി രാജിവെച്ച് പരസ്യ ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് അദ്ദേഹം കടന്നു. ആ രംഗത്ത് പ്രവർത്തിച്ച ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇന്ത്യൻ അക്കാദമി ഓഫ് അഡ്വർടൈസിംഗ് ഫിലിം ആർട്ട് നൽകിയ ഡെബ്യൂട്ട് ഡയറക്ടർ അവാർഡ് ഫോർ എക്സലൻസ് 1996 പുരസ്കാരം അദ്ദേഹം നേടി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും പിന്നീട് ചലച്ചിത്ര രംഗത്ത് വലിയ വിജയങ്ങൾ നേടി. സലിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് ഒരു ഫീച്ചർ ഫിലിമെങ്കിലും സംവിധാനം ചെയ്തേനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരെയും പോലെ എന്റെ സഹോദരനും അവൻ വളർന്ന സാഹചര്യങ്ങളുടെ പ്രതിഫലനമായിരുന്നു. ഡൽഹിയിൽ വളരുകയും അവിടുത്തെ പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുകയും ചെയ്തതിനാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവന്റെ പ്രാവീണ്യം മികച്ചതായിരുന്നു. വീട്ടിൽ അവൻ മലയാളമാണ് സംസാരിച്ചിരുന്നത്. പൂനെയിലെ കോളേജ് പഠനകാലത്ത് അവൻ കുറച്ച് മറാത്തിയും പഠിച്ചു. കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അവൻ. ഇംഗ്ലീഷിൽ കവിതകൾ എഴുതാൻ പ്രത്യേകം ഇഷ്ടപ്പെട്ടിരുന്നു. വായിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അവൻ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെ ചിൽഡ്രൻസ് ലൈബ്രറി ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഹിന്ദി സിനിമകൾ കാണാൻ സലിലിന് പ്രത്യേക താൽപര്യമായിരുന്നു. ഭക്ഷണകാര്യത്തിൽ സസ്യാഹാരമല്ലാത്തവയോടും നോർത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളോടുമായിരുന്നു അവന് കൂടുതൽ താൽപര്യം. എങ്കിലും ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ സാമ്പാർ, രസം, തൈര് എന്നിവ മാത്രം കഴിച്ചിരുന്ന ഒരു ഘട്ടവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അവന് വളരെ വലിയ കണ്ണുകളുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാനും ലെഗ് സ്പിൻ ബോൾ ചെയ്യാനും അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഡൽഹിയിലെ ഞങ്ങളുടെ വീടിന് പിന്നിലെ തെരുവിലായാലും സമ്മർ ഫീൽഡ് സ്കൂളിന് തൊട്ട് മുന്നിൽ, ഗ്രേറ്റർ കൈലാഷിലെ മന്ദിർ പാർക്കിലായാലും ക്രിക്കറ്റ് കളി ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു. സർദാർ പട്ടേൽ വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുമ്പോൾ അവൻ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിലും കളിച്ചിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വാർഷിക കേരള യാത്രകളെ ഞങ്ങൾ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. വലിയ നഗരത്തിലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുറസായ പാടങ്ങളും പറമ്പുകളും വലിയൊരു മാറ്റമായിരുന്നു നൽകിയത്. പശുക്കളെ കറക്കുന്നതും തീറ്റ കൊടുക്കുന്നതും നെല്ല് കൊയ്യുന്നതും തേങ്ങ പറിക്കുന്നതും കാണുന്നത് രസകരവും അറിവ് നൽകുന്നതുമായ ഒരു അനുഭവമായിരുന്നു. ആ കാലഘട്ടത്തിൽ അയ്യല്ലൂരിലുള്ള എന്റെ അച്ഛന്റെ തറവാട്ടു വീട്ടിൽ കേബിൾ ടിവിയോ ടെലിഫോൺ സേവനമോ പോയിട്ട് വൈദ്യുതി പോലും ഉണ്ടായിരുന്നില്ല. ഗ്യാസ് സ്റ്റൗവുകൾ ഉണ്ടായിരുന്നില്ല. പാചകത്തിനായി വിറക് കത്തിക്കുന്നതും രാത്രിയിൽ മണ്ണെണ്ണ വിളക്കുകൾ കത്തിക്കുന്നതും കാണുന്നത് ഞങ്ങളുടെ മറ്റൊരോർമ്മയാണ്. കൌമാരപ്രായക്കാരായതോടെ ഞങ്ങളുടെ സന്ദർശനങ്ങൾ കുറഞ്ഞു. ഒരു പരിധിവരെ ഞങ്ങൾ ഹൃദയം കൊണ്ട് നഗരവാസികളായ കുട്ടികളായിരുന്നു. അവന്റെ വേർപാടിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സലിലിന് സിംഗപ്പൂർ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. സിംഗപ്പൂരിനെ കുറിച്ചുള്ള അവന്റെ അനുഭവങ്ങളെയും കാഴ്ചപ്പാടുകളെയും കുറിച്ച് അവനുമായി സംസാരിക്കാൻ എനിക്കൊരിക്കലും അവസരം ലഭിച്ചില്ല. ആഗോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നൽകുന്ന അവസരങ്ങൾ മുതലാക്കാൻ തന്റെ വൈവിധ്യമാർന്ന പശ്ചാത്തലം കൊണ്ട് സലിലിന് സാധിക്കുമായിരുന്നു. സലിലിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനും ശാശ്വതമാക്കുന്നതിനുമായി സമൂഹത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വികസനത്തിനുതകുന്ന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് സലിൽ ശിവദാസ്

0: ജീസസ് ഫൗണ്ടേഷൻ രൂപീകരിച്ചു. അതിനാൽ ഞങ്ങളുടെ സങ്കടത്തെയും ദുഃഖത്തെയും പോസിറ്റീവും ദൃശ്യമായതും സമൂഹത്തിൻ്റെ നന്മയ്ക്കുതകുന്നതുമായ ഒന്നാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഞങ്ങളുടെ വിഭവങ്ങൾ വിനിയോഗിക്കുന്നു. സലിൽ ശിവദാസിന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരനും സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ യൂജിൻ ശിവദാസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: ഏവർക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ പട്ടങ്ങൾ അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
2: അവർ യാതൊരു പ്രത്യേക ലക്ഷ്യവുമില്ലാതെ ആ ഉച്ചയിൽ കാറോടിച്ചു പോവുകയായിരുന്നു. അവൾ ധനികനായ ഒരാളുടെ വിവാഹിതയായ മകളല്ലായിരുന്നുവെങ്കിൽ, താൻ ഓഫീസിൽ വെച്ചോ മറ്റോ പരിചയപ്പെട്ട ഒരു സ്ത്രീ മാത്രമായിരുന്നുവെങ്കിൽ അയാൾ അവളെ പല ഇടത്തരം ഹോട്ടലുകളിലേക്കും കൊണ്ടുപോകുമായിരുന്നു, അല്ലെങ്കിൽ ഇരുട്ടാക്കിക്കഴിഞ്ഞ ഒരു സിനിമാ തിയേറ്ററിലേക്ക്. പിന്നീട് എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്ക് അറിയായികയല്ല. അയാൾ പലതരം സ്ത്രീകളുമായി പരിചയപ്പെട്ടു കഴിഞ്ഞിരുന്നു, പക്ഷേ അവൾ ആരെപ്പോലെയൊന്നും ആയിരുന്നില്ല. ശൃംഗാരാഭിനയങ്ങളോ എണ്ണ പോലെ ഒലിക്കുന്ന നോട്ടങ്ങളോ ചാടുവാക്കുകളോ ഒന്നും തന്നെ അവൾ ഉപയോഗിച്ചില്ല. അവളുടെ കൈവിരലുകൾ തൊടുമ്പോഴും അവളോട് നേരമ്പോക്കുകൾ പറയുവാൻ ശ്രമിക്കുമ്പോഴും അയാൾ പരിഭ്രമം കൊണ്ട് വിയർത്തു. അവളെ താൻ സ്നേഹിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു, പക്ഷേ അത് അവളോട് പറയുവാൻ 30 കൊല്ലങ്ങൾക്കധികം പഴക്കമുള്ള ഒരു അഭിമാനബോധം അയാളെ അനുവദിച്ചില്ല. തന്റെ ഭൂതകാലത്തിൽ അവൾ ഉണ്ടായിരുന്നു, പക്ഷേ ധനികയായ ആ പെൺകുട്ടി ആ കാലങ്ങളെ കൂടുതൽ ഇരുണ്ടവയാക്കുകയാണുണ്ടായത്. അവളുടെ വീട്ടിലെ പട്ടുവിരിപ്പുകളും വെള്ളിപ്പാത്രങ്ങളും മറ്റും കണ്ടില്ലായിരുന്നുവെങ്കിൽ തനിക്ക് തന്റെ വീടിന്റെ ചുമരുകളും അതിനുള്ളിലുള്ള ജീവിതവും അത്ര വിരൂപമായി തോന്നുമായിരുന്നുവോ? അതുകൊണ്ട് അവളാണ് എല്ലാറ്റിനും കുറ്റക്കാരി. മുട്ടുകൾ മുഴിച്ചു നിൽക്കുന്ന കാലുകളും മെലിഞ്ഞ കവിളുകളുമായി അവൾ ഒരിക്കൽ തന്റെ വീട്ടിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, വാസു, എന്റെ പാവക്കുട്ടിയെ എടുത്തോളൂ, എനിക്ക് വേറെ ഒന്ന് അച്ഛൻ മേടിച്ചു തരും. അവളുടെ അനുകമ്പ, അവളുടെ സ്നേഹം, അവളുടെ യാതൊന്നും തനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഇടത്തരക്കാരായ മാതാപിതാക്കളുടെ ഒരു സാധാരണക്കാരി മകളെ വിവാഹം ചെയ്ത് തനിക്ക് ജീവിതത്തിലെ ആനന്ദം കണ്ടെത്താമായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. എല്ലായ്പ്പോഴും അവളുടെ മുഖം തൻ്റെ ഹൃദയത്തിൽ ജീവിച്ചു, പക്ഷേ ഒരിക്കലും അയാൾ അവളോട് പറഞ്ഞില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് മറ്റാരെയും സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എന്ന്. ഓഫീസുകാരുടെ ദയ കൊണ്ട് ഉപരിപഠനത്തിനായി അന്യരാജ്യങ്ങളിൽ ദിവസങ്ങൾ കഴിച്ചിരുന്നപ്പോഴും മടങ്ങിവന്ന് ഭേദപ്പെട്ട നിലയിൽ കഴിയുമ്പോഴും താൻ അവളെ കാണുവാൻ ആഗ്രഹിച്ചു. അവളെ വിവാഹം ചെയ്യുവാനല്ല, വെറുതെ കാണുവാൻ. ഇന്ന് വല്ലാത്ത ചൂടുണ്ടല്ലേ, അവൾ അയാളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അവളുടെ മടഞ്ഞിട്ട തലമുടിയിൽ ഒരു വെള്ളപ്പട്ടുനാടയുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പൗഡറോ കണ്ണെഴുതുന്ന മഷിയോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ വെളുത്ത സാരിയും പണ്ടമില്ലാത്ത കഴുത്തും മറ്റും നോക്കിക്കൊണ്ട് അയാൾ അവളെ വെറുക്കുവാൻ തീർച്ചപ്പെടുത്തി. ഈ നിരാഡംബര സ്വഭാവവും അവളുടെ ഗർഭിൻ്റെ ഒരു ലക്ഷണമല്ലേ? എന്തുകൊണ്ട് മറ്റു സ്ത്രീകളെപ്പോലെ അവൾക്ക് ആഭരണങ്ങളെ ഇഷ്ടപ്പെട്ടുകൂടാ? എന്തുകൊണ്ട് മറ്റുള്ളവരെപ്പോലെ അവൾ പീടികകളിൽ തുണി വാങ്ങാനും മറ്റുമായി കയറി ഇറങ്ങുന്നില്ല? വെളിച്ചം അകറ്റുന്ന തിരശീലകൾ കെട്ടിയ ജനൽവാതിലുകൾക്ക് പിന്നിൽ ഇരുണ്ട മുറികളിലൂടെ ഒരു മാൻകുട്ടിയെപ്പോലെ അങ്ങുമിങ്ങും നടന്നുകൊണ്ട് അവൾ ദിവസങ്ങൾ കഴിക്കുന്നത് എന്തിനാണ്? അവളൊരു പളുങ്കു പാവയാണോ? വില പിടിച്ച ഒരു മുത്തോ മറ്റോ ആണോ? എന്താണ് അവളുടെ ഭർത്താവിൻ്റെ വിചാരം? തൻ്റെ ഭാര്യ വെയിലത്ത് തളർന്നു വീണ് മരിക്കുമെന്നോ? ഒരു പക്ഷേ എനിക്ക് മടങ്ങാൻ തോന്നുന്നില്ല. അവളുടെ വാക്കുകൾ അയാളുടെ ആലോചനകളെ ഇളക്കി. അവളുടെ നെറ്റിയും മേൽച്ചുണ്ടും വിയർക്കുന്നുണ്ടായിരുന്നു. അവളെ ഈ ജീവിതകാലം മുഴുവനും ശുശ്രൂഷിക്കുവാനും ലാളിക്കുവാനും അയാൾക്ക് തോന്നി. പക്ഷേ അയാൾ സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ പരുഷങ്ങളായിരുന്നു. ഇനി മടങ്ങാതെ വയ്യ, എനിക്ക് 4 ഓഫീസിലെത്തണം. എത്ര നേരമാണ് ഇങ്ങനെ ചുറ്റിത്തിരിയുക? അവളൊന്നും പറഞ്ഞില്ല. അയാൾ കാറ് തിരിച്ച് ഒരു വശത്ത് കടൽ തീരങ്ങളും മറുവശത്ത് കെട്ടിടങ്ങളുമുള്ള ഒരു തെരുവിലെത്തി. കറുത്ത പാറക്കല്ലുകളിന്മേൽ വളർന്നു നിൽക്കുന്ന മൂർച്ചയുള്ള പുറ്റുകളും മതിലിൻ്റെ മുകളിൽ ആരോ മറന്നുവെച്ച ഒരു ജോഡി ചെരുപ്പുകളും ക്രൂരതയോടെ ജ്വലിക്കുന്ന സൂര്യനെയും അവർ കണ്ടു. ആ നിമിഷം അവസാനിക്കാത്ത ഒരു തെരുവ് പോലെ അങ്ങനെ നീണ്ടു നീണ്ടു പോവണമെന്ന് അവർ ആഗ്രഹിച്ചു. വാസു, ആ മതിലിൽ ചെന്ന് കാറു മറിക്കൂ. എന്നാലിനി നമുക്ക് മടങ്ങിപ്പോവേണ്ടി വരില്ലല്ലോ. അയാൾ അത് കേട്ടുവെന്ന് തന്നെ നടിച്ചില്ല. അവൾ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണെന്നും തൻ്റെ കണ്ണുകൾ നനയാൻ തുടങ്ങുന്നുണ്ടെന്നും അയാൾക്ക് തോന്നി. വാസു,

0: ഒന്നുമില്ല.
1: അയാൾ കാറു നിർത്തി. വലതുഭാഗത്തുള്ള വാതിൽ തുറന്ന് ഒരു കാലു പുറത്തിട്ടുകൊണ്ട് നിശ്ചലനായി ഇരുന്നു. അവരുടെ വലതുഭാഗത്ത് ഒരു പട്ടാള ക്യാമ്പുണ്ടായിരുന്നു. അതിന്റെ പടിവാതിലിനരികെ തൂക്കും പിടിച്ചുകൊണ്ട് ഒരു കാവൽക്കാരൻ ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നിരുന്നു.
0: വാസു.
1: അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾ തന്നെ വെറുതെ വേദനിപ്പിക്കുന്നു എന്ന് അയാൾക്ക് തോന്നി. അവൾ തന്റെ വിളർത്ത ചുണ്ടുകൾ കൊണ്ടും നിസ്സഹായത കൊണ്ടും അവളുടെ അച്ഛനെയോ ഭർത്താവിനെയോ കീഴടക്കിക്കൊള്ളട്ടെ, പക്ഷേ തന്നെ വിഷമിപ്പിക്കുവാൻ അവൾക്ക് എന്താണൊരധികാരം? ഞാൻ നാഗ്പൂരിലേക്ക് മാറ്റമായി പോവുകയാണ്. അവളുടെ മുഖം നിരാശ കൊണ്ട് കൂടുതൽ വിളർക്കുന്നത് അയാൾക്ക് കാണണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഉറക്കം തൂങ്ങുന്ന ആ കാവൽക്കാരനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു.
0: കുറച്ചുകൂടി ശമ്പളമുണ്ടാവും, പിന്നെ ഇവിടെയുള്ള അത്ര ചിലവുണ്ടാവില്ല.
1: എന്നാണ് പോകുന്നത്?
0: വെള്ളിയാഴ്ച.
1: അവൾ സീറ്റിൽ ചാരിക്കിടന്നു. അയാൾ കാൽ അകത്തേക്ക് വെച്ച് കാറിന്റെ വാതിലടച്ചു.
0: ഇനിയും കുറച്ചുകൂടി ഡ്രൈവ് ചെയ്യണോ, അതോ വീട്ടിലേക്ക് എത്താൻ വൈകിയോ?
1: 4 മണി കഴിഞ്ഞില്ലേ ഓഫീസിൽ?
0: അതൊന്നും സാരമില്ല, ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ മദ്രാശിക്ക് പോയിരിക്കുകയാണ്. അയാൾ മടങ്ങിയെത്തുന്നതുവരെ എനിക്ക് അല്പം സ്വാതന്ത്ര്യമൊക്കെയുണ്ട്.
1: അയാൾ ചിരിച്ചു. അവൾ അയാളുടെ ചിരിക്കുന്ന ചുണ്ടുകളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അയാൾ പോക്കറ്റിൽ നിന്ന് തന്റെ സിഗരറ്റ് പെട്ടിയെടുത്ത് ഒരു സിഗരറ്റ് വായിൽ വെച്ചു. തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ തന്റെ കൈകൾ കാരണമില്ലാതെ വിറയ്ക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. സാധാരണയായി ഒരാൾ ഒരു പെണ്ണിനെ പുറത്തു കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക?
0: അവളെ ഉമ്മ വെക്കുമോ?
1: അവളെ
0: ഉവ്വ് പലതും ചെയ്യും.
1: എന്നെ എന്താണ് തൊടാത്തത്?
0: എന്നെ വെറുത്തിട്ടോ?
1: വെറുത്തിട്ടില്ല, പക്ഷേ
0: പക്ഷേ എന്ത്?
1: അയാൾ കാറ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കടലിന്റെ വക്കത്ത് മതിലിനോടടുപ്പിച്ച് ഉറപ്പിച്ചിരുന്ന ഒരു ഇരുമ്പ് ബെഞ്ചിന്മേൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു.
0: വാസു.
1: എന്നെ വല്ല ഹോട്ടലിലേക്കും കൊണ്ടുപോകൂ, എവിടേക്കെങ്കിലും.
0: ചി, അങ്ങനെയൊന്നും നീ പറയരുത്. നീ അങ്ങനെയുള്ളവളല്ല.
1: പിന്നെ ഞാൻ എങ്ങനെയുള്ളവളാണ്?
0: എനിക്കറിഞ്ഞുകൂടാ, നീ പറഞ്ഞു തരൂ.
1: കഴിഞ്ഞ 15 കൊല്ലങ്ങളെപ്പറ്റി എന്നോട് പറയൂ. നീ എന്നാണ് വിവാഹം ചെയ്യാൻ തീർച്ചപ്പെടുത്തിയത്?
0: നിന്നെ അയാൾ സ്നേഹിക്കുന്നില്ലേ?
1: നീ എന്തിനാണ് എന്നെ വിഷമിപ്പിക്കുന്നത്?
0: എല്ലാം പറയൂ.
1: എനിക്കെന്താണ് പറയാനുള്ളത്? എനിക്ക് സുഖമില്ല എന്നു. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എന്നിട്ടും ഒരു വെറും തെവിടിശി പെണ്ണിനെ പോലെ ഞാൻ.
0: അരുത്, നീ അങ്ങനെ പറയുമ്പോൾ എനിക്കാണ് അതിൻ്റെ അപമാനം.
1: നീ തേവിടിശികളെ പോലെ എൻ്റെ അടുക്കൽ എത്തുകയല്ല ഉണ്ടായത്.
0: പിന്നെ
1: നീ തേവിടിശിയെപ്പോലെ നിന്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് ഉണ്ടായത്.
0: നീ എൻ്റേതായിരുന്നു, പക്ഷേ പണത്തിനും പദവിക്കും വേണ്ടി നീ.
1: അതൊക്കെ നുണയാണ്.
0: ഞാൻ നിങ്ങളുടേതായിരുന്നുവോ? കുട്ടിക്കാലം മുതൽക്ക് പരിചയമുണ്ടെന്ന് വെച്ച് ഞാൻ നിങ്ങളുടേതാവണമെന്നുണ്ടോ?
1: മതി, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. എനിക്കിങ്ങനെ തർക്കിച്ച് സമയം കളയാൻ കഴിയില്ല.
0: അയാൾ നീരസത്തോടെ കാറിന്റെ വേഗത കൂട്ടി. അവൾ തന്നെ അപമാനിച്ചുവെന്ന് അയാൾക്ക് തോന്നി. താൻ അവളെ വീണ്ടും കാണേണ്ടിയിരുന്നില്ല. ഭൂമിയുടെ കണ്ണെത്താത്ത ഒരു മൂലയിൽ അവൾക്ക് തന്റെ ഭർത്താവിന്റെയും അച്ഛനമ്മമാരുടെയും ഒപ്പം ജീവിക്കാമായിരുന്നില്ലേ? അവൾ എന്തിന് ബോംബെയിലെത്തി? അവൾ എന്തിന് താൻ പുതുതായി പരിചയപ്പെട്ട ഒരു സ്നേഹിതന്റെ ഭാര്യയായി സൽക്കാരമുറിയിൽ പ്രത്യക്ഷപ്പെട്ടു? അവളെ കണ്ട ആ സന്ധ്യ അയാൾ വീണ്ടും ഓർത്തു. 100-ലധികം തവണ ആ രംഗത്തെപ്പറ്റി അയാൾ ഓർത്തു കഴിഞ്ഞിരുന്നു. എന്നിട്ടും അയാൾ കൗതുകത്തോടെ അതോർത്തുകൊണ്ടേയിരുന്നു.
1: നിങ്ങൾ കവിതകൾ എഴുതുമെന്നല്ലേ പറഞ്ഞത്?
0: അവളുടെ ഭർത്താവ് ചോദിച്ചു.
1: എന്നാൽ നിങ്ങൾ എൻ്റെ ഭാര്യയുമായി പരിചയപ്പെടണം. അവൾക്ക് ആ വക കമ്പങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അവൾ ആ മുറിയിലേക്ക് എത്തിയപ്പോൾ അയാൾ തനിക്കു ചുറ്റും നോക്കിക്കാണുകയായിരുന്നു. തവിട്ട് നിറത്തിലുള്ള തിരശീലകൾ, സ്വർണ്ണ നിറത്തിലുള്ള സോഫ തുണികൾ, വെള്ളപ്പൂക്കൾ നിറച്ച പിച്ചളപാത്രങ്ങൾ. അയാളുടെ കണ്ണുകൾ ചുമരിന്മേൽ തൂക്കിയ എണ്ണച്ചായ പടത്തിന്മേൽ വീണപ്പോൾ അവൾ പറഞ്ഞു, നമസ്തേ. അയാൾ ആദ്യമായി കണ്ടത് അവളുടെ കാൽവിരലുകളായിരുന്നു. മെലിഞ്ഞ് തമ്മിൽ തമ്മിൽ കൂട്ടിയുരസുന്ന നീണ്ടുമിനുത്ത കാൽവിരലുകൾ, സ്വർണ്ണച്ചങ്ങല തുന്നിപ്പിടിപ്പിച്ച തോൽപ്പട്ടുകളുള്ള അവളുടെ ചെരിപ്പുകളും വെണ്ണ നിറത്തിലുള്ള പട്ടുസാരിയുടെ വക്കുകളും നോക്കിക്കൊണ്ട് അയാൾ സോഫമേൽ നിന്ന് എഴുന്നേറ്റു.
0: എന്റെ ഭാര്യ,
1: അവളുടെ ഭർത്താവ് അഭിമാനത്തോടെ പറഞ്ഞു.
0: കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്.
1: അവൾ ചിരിച്ചു. ആ ചിരി അയാളെ ഞെട്ടിപ്പിച്ചു.
0: ഞാൻ പണ്ട് തന്നെ അറിയും, ഞങ്ങൾ ഒരു നാട്ടിലാണ് വളർന്നത്.
1: പിന്നീട് നടന്നതൊന്നും തന്നെ അയാൾ ഓർത്തില്ല. അവളുടെ ഭർത്താവ് പട്ടണത്തിൽ നടക്കുന്ന ഒരു കേസു വിചാരണയെപ്പറ്റിയും ICSക്കാരുടെ കൊളരുതായ്മകളെപ്പറ്റിയും വളരെ സംസാരിച്ചു എന്ന് മാത്രം അയാൾ ഓർത്തു. അവൾ തന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു,
0: ലജ്ജയില്ലാതെ, അന്തസ്സില്ലാതെ. അവളുടെ കണ്ണുകൾ അതിനുശേഷം തനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രം അയാൾ ഓർത്തു.
1: പിന്നീട് എങ്ങനെയാണ് താനും അവളുമായി അടുത്തത്?
0: ഒരു ഞായറാഴ്ച അവളുടെ വീട്ടിൽ ഊണിന് ചെന്നപ്പോൾ അവൾ കവിതാപുസ്തകങ്ങളുമായി അടുത്തെത്തിയപ്പോഴോ?
1: അതോ പടിവാതിലിനടുത്ത് വെച്ച് തന്നോട് എനിക്ക് നാളെയും കാണണമെന്ന് അവൾ പറഞ്ഞപ്പോഴോ?
0: എന്തോ അറിയില്ല.
1: എന്തായാലും അവളെ കാണുക, അവളെ തൻ്റെ കാറിൽ കയറി

അരമണിക്കൂറോ മറ്റോ യാതൊരു ലക്ഷ്യവുമില്ലാതെ കാറോടിച്ച് പോവുക. വീണ്ടും അവളെ വീട്ടിലാക്കി മടങ്ങി തന്റെ ജോലിസ്ഥലത്തേക്ക് പോവുക. ഇതെല്ലാം തന്റെ ദിനചര്യയിൽപ്പെട്ടു. ഇതിൽ നിന്നെല്ലാം തനിക്ക് എന്താണ് കിട്ടിയത്? ഒരു വിവാഹിതയായ സ്ത്രീയുടെ സ്നേഹം താൻ കവർന്നെടുത്തുവോ? ഒരിക്കലുമില്ല. അവൾ വെറും നേരം പോക്കിനു വേണ്ടി തന്നെ ഒരു കളിപ്പാട്ടമായി ഉപയോഗിക്കുകയായിരുന്നു. താൻ അവളെ വിട്ടുപിരിഞ്ഞു വേറെയൊരു പട്ടണത്തിലേക്ക് പോയാൽ അവൾ കുറച്ച് ദിവസങ്ങൾ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട്

0: ശവകുടീരം എന്ന പോലെ ഇരുണ്ടു തണുത്ത ആ വലിയ വീട്ടിൽ തനിച്ചിരുന്നു കൊണ്ട് അവൾക്ക് കവിതകൾ എഴുതേണ്ടി വരും. മരണത്തെപ്പറ്റിയും പട്ടത്തിന്റെ പിന്നിൽ കെട്ടിയ നൂലുപോലെ അവളുടെ ഒപ്പം പൊങ്ങുവാൻ കഴിയാതെ വരുന്ന സ്മരണകളെപ്പറ്റിയും അവൾ ഇരുന്ന് എഴുതട്ടെ. താൻ ഇനിയും അവളുമായി ഇടപെടാൻ ഒരുങ്ങുകയില്ല. എന്താണ് ആലോചിക്കുന്നത്? നീ എന്തിനാണ് മരിക്കാൻ പോകുന്നതിനെ പറ്റിയുമെല്ലാം കവിത എഴുതുന്നത്? അങ്ങനെ എഴുതാൻ തോന്നി കാരണമൊന്നുമില്ല. അവനവൻ അനുഭവപ്പെടാത്ത വികാരങ്ങളൊന്നും തന്നെ കവിതയിൽ എഴുതരുത്. എന്നാൽ ഒരു കൃത്രിമത്വം കവിതയിൽ കടന്നുകൂടും. നിനക്കറിവുള്ളതിനെപ്പറ്റി മാത്രം എഴുതിയാൽ പോരെ. 25 വയസ്സിൽ ആർക്കെങ്കിലും മരണത്തെപ്പറ്റി ഓർത്ത് പേടിക്കാനും മറ്റും തോന്നുമോ? മാറാത്ത രോഗമുള്ളവർക്ക് മരണഭയം ഉണ്ടാവില്ലേ? രോഗികൾക്കുണ്ടാവും, പക്ഷേ നിനക്കെന്തിനാണ് ഭയം? നീ ധനികയാണ്, കാണാൻ ഭംഗിയുള്ളവളാണ്, ആരോഗ്യവതിയാണ്. അവൾ ചിരിച്ചു. അവളുടെ ചിരി കണ്ണാടിയിൽ പ്രതിഫലിച്ചു. അവളുടെ ചുണ്ടുകൾ വിളർത്തവയാണെന്ന് അയാൾ വീണ്ടും മനസ്സിലാക്കി. അവളുടെ ഓരോ ഭാഗങ്ങളും ഓരോ ചലനങ്ങളും അയാൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവ മാത്രമായിരിക്കും തന്റെ നേട്ടങ്ങളെന്ന് അയാൾക്ക് തോന്നി. അവ എന്നും അയാളുടെ സ്മരണയിൽ വാടാത്ത പൂക്കൾ പോലെ നിലനിൽക്കണം. വളരെ കാലത്തിനു ശേഷം താൻ മരിക്കുമ്പോഴും അവ ഓരോന്നും തന്റെ ഒന്നിച്ച് നിറമങ്ങാതെ നിൽക്കുന്നുണ്ടാവണം. വാസു, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത്ര നല്ലവളൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് എന്തിനാണെന്നറിയുമോ?
1: നീ അങ്ങനെ സംസാരിക്കരുത്.
0: പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാത്രി നിങ്ങളെ ആലോചിച്ച് ഉറക്കം വരാതെ കിടക്കയിൽ കിടന്ന് ഉരുളുകയോ?
1: എനിക്കിത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല.
0: നിങ്ങൾക്ക് സത്യത്തെ വിശ്വസിക്കുവാൻ തോന്നില്ല. ഞാനൊരു ദേവതയെപ്പോലെ സൗശീല്യമുള്ളവളാണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കും.
1: ശരിയാണ്, ഞാൻ തന്നെയാണ് വിട്ടി.
2: ചുവന്ന ജനശീലകളുള്ള ആ ഹോട്ടൽ മുറിയിൽ സമയം കഴിച്ചപ്പോഴും അയാൾ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊന്നും സത്യമല്ല, ഇതൊന്നും തന്നെ സത്യമല്ല. അവളൊരു വേശിയെപ്പോലെ നടിക്കുകയാണ്. അവൾ ഈ വക പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ അയാൾക്ക് കാരണമുണ്ടായിരുന്നു. അവൾ അയാളുടെ കണ്ണിൽ ഒരു മാതൃകാ സ്ത്രീയായിരുന്നു. കുലീന, സുന്ദരി, സുശീല, ബുദ്ധിമതി, അങ്ങനെ എല്ലാം തികഞ്ഞൊരു സ്നേഹഭാചനം വെറുമൊരു വേശിയെപ്പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാളുടെ ഹൃദയം തകർന്നു. ഇനി എന്തു തന്നെ സംഭവിച്ചാലെന്ത്? ഇനി ഇവളെ പിരിഞ്ഞാൽ തന്നെ എന്താണ് വരാനുള്ളത്?
0: ജനലിന്റെ തിരശീലകൾ കാറ്റിൽ വീർക്കുകയും വീണ്ടും തളർന്നു വീഴുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് കമിഴ്ന്ന് കിടന്നു.
1: എന്ത് വിഡിത്തമാണ് നീ കാട്ടുന്നത്? വെറും നിലത്ത് കിടക്കുകയോ?
0: എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. അയാൾ അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ കൈകാലുകൾ തണുത്തും നനഞ്ഞുമിരുന്നു. ചുണ്ടുകൾ കൂടുതൽ വിളർത്തുകൊണ്ടിരുന്നു.
1: എന്താണ് നിനക്ക്?
0: അവളൊന്നും പറഞ്ഞില്ല. അവളെ വേഷമണിയിച്ച് കാറിൽ കയറ്റിയപ്പോൾ അയാൾ പറഞ്ഞു, നിനക്ക് സുഖമില്ല? അവൾ സീറ്റിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ചു.
1: ഞാൻ ഈ ദിവസം തുലച്ചുല്ലേ.
0: എന്താണ് കുട്ടി നിനക്ക്? തല തിരിയുന്നുണ്ടോ? അവൾ പതുക്കെ ചിരിച്ചു. അയാൾ കാർ ഓടിച്ചു തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു കൊള്ളരുതാത്ത പെണ്ണാണ്. അതിനുത്തരം പറയേണ്ടതായി അയാൾക്ക് തോന്നിയില്ല. അയാൾക്ക് അതേവരെ അനുഭവപ്പെടാത്തൊരു വാത്സല്യം അവളോട് തോന്നി തുടങ്ങിയിരുന്നു. കഴിഞ്ഞ അരമണിക്കൂറിനെപ്പറ്റി താൻ ഒരിക്കലും ഒരാളോട് പറയുകയില്ല എന്ന് അയാൾ തീർച്ചപ്പെടുത്തി. താനൊരു സ്ത്രീയെ കീഴടക്കി. അവൾ തനിക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് പോലെ. തൻ്റെ സ്നേഹിതന്മാരോട് ഞാനൊരു സ്ത്രീയെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി, അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പലതവണ പറഞ്ഞു. അവൾ ക്ഷീണിച്ചപ്പോൾ അവളുടെ ചുണ്ടുകൾ കൂടുതൽ വിളർത്തു. ആ വീഴ്ചയിൽ അവളാണ് ജയിച്ചത്, താനല്ല. കീഴടങ്ങിയത് ശക്തനും ഗർഭിഷ്ഠനുമായ താൻ തന്നെയായിരുന്നു.
1: വാസു,
0: എന്നെ വിട്ടു പോവില്ല, ഒവോ?
1: ഇല്ല.
0: സത്യം?
1: സത്യം.
0: കടൽ തീരത്ത് ആളുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. കുട്ടികളെ വണ്ടികളിലാക്കി ഉന്തുന്ന വേലക്കാരികൾ, പിസ്തയും അണ്ടിപ്പരിപ്പും പൊടിച്ചു ചേർത്ത് കുൽഫി എന്ന ഐസ്ക്രീം വിൽക്കുന്ന തോട്ടക്കാർ, നായ്ക്കളുമായി ലാത്താനിറങ്ങിയ ഭൃത്യന്മാർ, ബലൂൺ വിൽക്കുന്നവർ, കടല വണ്ടിക്കാർ, അവരെല്ലാവരും മെല്ലെ മെല്ലെ മറഞ്ഞുപോയി. ആകാശം തുടുത്തു വരികയായിരുന്നു. തന്റെ അടുത്തിരുന്നിരുന്ന സ്ത്രീയെ കൂടാതെയുള്ള ഒരു ജീവിതം വളരെ ശൂന്യമായിരിക്കുമെന്ന് അയാൾക്ക് പെട്ടെന്ന് തോന്നി. അവൾ കാമുകി മാത്രമായിരുന്നില്ല, അനുജത്തെയും മകളും എല്ലാമായിരുന്നു.
1: വാസു,
0: എനിക്ക് ദാഹിക്കുന്നു.
1: എനിക്കും.
0: വീട്ടിലേക്ക് മടങ്ങുകയായോ?
1: മടങ്ങണ്ടേ.
0: അവൾ തല അയാളുടെ ചുമലിന്മേൽ ചായച്ച് കണ്ണുകളടച്ചു.
1: എനിക്ക് വയ്യ.
0: എനിക്കെപ്പോഴും ഇങ്ങനെയാണ്. ക്ഷീണിച്ചുകൂടാ, വെയിൽ തട്ടിക്കൂടാ, കൂണിപ്പടി കയറാൻ വയ്യ, പ്രസവിക്കാൻ കൂടി വയ്യ.
1: എന്നു മുതല്?
0: കുട്ടിക്കാലത്ത് നിനക്കൊരു സുഖക്കേടും ഉണ്ടായിരുന്നില്ലല്ലോ.
1: അങ്ങനെയൊരു കാലം എനിക്ക് ഓർമ്മയില്ല.
0: ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഞാനൊരു ഹൃദ്രോഗിയായിരുന്നു. അയാൾ അവളുടെ തലമുടി ഇടത്തെ കൈകൊണ്ട് തടവി.
1: നീ പേടിക്കരുത്, ഇതൊന്നും സാരമില്ല.
0: എനിക്ക് പേടിയില്ല. അവളുടെ വീടിൻ്റെ അടുത്തെത്തി തുടങ്ങിയപ്പോഴേക്കും അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. സാധാരണയായി അയാൾ 4 വീടുകൾക്കപ്പുറം തൻ്റെ കാറു നിർത്തി അവളോട് യാത്ര പറയുകയാണ്. പക്ഷേ ഇനി ആ വക

0: കള്ളത്തരങ്ങൾ ആവശ്യമില്ല എന്ന് അയാൾക്ക് തോന്നി. വേണ്ടിവന്നാൽ അവളുടെ ഭർത്താവിനോടും വാസ്തവം തുറന്നു പറഞ്ഞ് അവളെ ആവശ്യപ്പെടുവാനും അയാൾ തയ്യാറായിരുന്നു. പടിവാതിലിനടുത്ത് വെച്ച് കാറു നിർത്തിയപ്പോൾ അവൾ ഉണർന്ന് അയാളെ നോക്കി ചിരിച്ചു. തോട്ടത്തിൽ ഒരു ചൂരൽ കസാലമേൽ അവളുടെ ഭർത്താവ് കിടന്നിരുന്നു. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി.
1: നാളെ
0: 4 മണി.
1: സത്യം?
0: സത്യം. അവൾ നടന്നകലുന്നതും അവളുടെ ഭർത്താവിന്റെ കൈകളിലേക്ക് ഓടി അണയുന്നതും അയാൾ കാറിൽ ഇരുന്നു കൊണ്ട് കണ്ടു. മെലിഞ്ഞ കാലുകളുള്ള ഒരു പെൺകുട്ടി തന്റെ അടുക്കൽ വന്ന് വാസു എടുത്തോളൂ ഈ പാവ എന്ന് പറയുന്നതായി അയാൾക്ക് തോന്നി. അവളുടെ സ്നേഹവും മൂക്കുമാത്രം ചതഞ്ഞ ആ പാവയെപ്പോലെ ആയിരുന്നുവോ അവൾക്ക് തന്നോടിപ്പോഴും തോന്നുന്നത്? അനുകമ്പ മാത്രമാണോ? സംശയങ്ങളോടെ അയാൾ വിഷണ്ണനായി തന്റെ മുറിയിൽ മടങ്ങിയെത്തി. കിടക്കയുടെ മുകളിൽ അവളുടെ കവിത പുസ്തകം കിടന്നിരുന്നു. അയാൾ ഷൂസുകൾ മാത്രം ഊരി കട്ടിലിന്മേൽ കിടന്ന് സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി.
1: നേർത്തില്ലാതാവുന്ന ഒരു പാട്ടുപോലെ ഒരു ഉച്ചയിൽ ഞാൻ പെട്ടെന്ന് അവസാനിച്ചേക്കാം. അത് സാധാരണമാണ്, മരണമെന്ന ഈ വസ്തു. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല, പക്ഷേ എനിക്കോ? പട്ടത്തിൻ്റെ പിന്നിൽ ഉയരുന്ന നൂൽ പോലെ സ്മരണകൾ എന്നോടൊന്നിച്ച് ഉയരുകയില്ല. ഇവയെല്ലാം തന്നെ എൻ്റെ നഷ്ടങ്ങളാവും. ആകാശത്തിൻ്റെ വാക്കുകൾ കത്തിക്കുന്ന ആ ഗുൽമോഹർ മരം, മരിച്ചവരുടെ ആത്മാക്കൾ എന്ന പോലെ മൂകരായി നീങ്ങുന്ന സന്ധ്യാതോണികൾ, സ്നേഹത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ഒടുങ്ങാത്ത കാൽവെപ്പുകൾ, എല്ലാം എല്ലാം. അയാൾ വളരെ നേരം ആ പുസ്തകവുമായി മലർന്നു കിടന്നു. ആ കിടപ്പുമുറി ഒടുവിൽ ഒരു ശവകുടീരം പോലെ ഇരുണ്ട് തണുത്തപ്പോൾ അയാൾ എഴുന്നേറ്റ് തൻ്റെ കണ്ണുനീർ തുടച്ചു. മുഖം കഴുകുവാനായി കുളിമുറിയിലേക്ക് പോയി. അന്നു മുതൽ അയാളും ഒരു കാമുകനായി.
2: DC ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ പട്ടങ്ങൾ എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലേശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
3: വായനശാല

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കൾക്ക് മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. 1950കളിലെ നൃത്തഗീതങ്ങളാണ് ഇന്ന് മധുരഗാനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാണാമറിയത്ത് എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഗാനം, ശ്യാമിന്റെ സംഗീതം, ബിച്ചു തിരുമലയുടെ രചന. 1984 ഐ വി ശശി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, റഹ്മാൻ, സീമ, ശോഭന എന്നിവർ അഭിനയിച്ചു.

1983 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത പിന്നിലാവ് എന്ന സിനിമയിലെ ഒരു ഗാനം. യൂസഫലിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഗായകൻ യേശുദാസ്.

1979 ബേബി സംവിധാനം ചെയ്ത പ്രഭു എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അടുത്തത്. ഏറ്റുമാനൂർ ശിവകുമാരന്റെ വരികൾക്ക് ശങ്കർ ഗണേഷിന്റെ സംഗീതം. ആലാപനം യേശുദാസ്.

ഈ തണലിൽ ഇത്തിരി നേരം പൂവച്ചിൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമന്റെ സംഗീതം, യേശുദാസും സംഘവും പാടുന്നു. 1985 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടിയും നെടുമിടി വീണവും ശോഭനയും അഭിനയിക്കുന്നു.

ജയനും സീമയും താരജോഡികളായി അഭിനയിക്കുന്ന 1980 ബേബി സംവിധാനം ചെയ്ത മനുഷ്യമൃഗം എന്ന പടത്തിലെ ഒരു ഗാനം. പാപ്പനംകൂട് ലക്ഷ്മണന്റെ വരികൾക്ക് KJ ജോയിയുടെ സംഗീതം, യേശുദാസും സംഘവും പാടുന്നു.

ബിച്ചു തിരുമലയുടെ രചനക്ക് എ ടി ഉമ്മർ ഈണം നൽകി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം. 1982 ഐ വി ശശി സംവിധാനം ചെയ്ത ഇണ എന്ന സിനിമയിൽ നിന്ന്.

ജോൺ ജോഫർ ജനാർദ്ദനൻ 1982 ഐ വി ശശി സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സിനിമ. ശ്യാമിൻ്റെ സംഗീതം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഗായകർ യേശുദാസ്, കൃഷ്ണചന്ദ്രൻ, ഉണ്ണിമേനോൻ.

1980 ഐ വി ശശി സംവിധാനം ചെയ്ത മീൻ എന്ന പടത്തിലെ ഒരു ഗാനം. യേശുദാസിന്റെ ആലാപനം. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, ജി ദേവരാജൻ.

അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം.

1985 ജോഷി സംവിധാനം ചെയ്ത സിനിമ ഒരു കുടക്കീഴിൽ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഇണ നൽകി യേശുദാസും വാണി ജയരാമും പാടുന്നു.

0: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
1: കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട്

5:15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഖനനം സ്വകാര്യ കമ്പനികൾക്ക് കൈയടക്കാനാകുന്ന വിധം ഇളവുകളും അധികാരങ്ങളും നൽകുന്ന ഖനന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിൽ നിന്ന് ഖനന നിയന്ത്രണ അധികാരം എടുത്തുമാറ്റാനുള്ള വ്യവസ്ഥകളും ബില്ലിലുണ്ട്. കേരളത്തിന്റെ ആഴക്കടൽ തീര ഖനന സാധ്യതകൾ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാൻ ബിൽ വഴിയൊരുക്കുമെന്ന് ആശങ്ക ഉയർന്നു. UPI ഇടപാടുകൾ ഉപഭോക്താക്കൾക്ക് സൌജന്യമായി തുടരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. റോഡരികിലെ കച്ചവടക്കാരുടെ ചെറിയ ഇടപാടുകളടക്കം ബഹുഭൂരിപക്ഷം വ്യാപാര ഇടപാടുകളും സൌജന്യമായിരിക്കും. ഭാവിയിലെ വ്യാപാര നിരക്കുകൾ ചില വിഭാഗങ്ങൾക്ക് മാത്രമേ ബാധകമാവൂ എന്നും മന്ത്രി വ്യക്തമാക്കി. 2023 മണിപ്പൂർ കലാപത്തിന് ഇരയായ 24,000 കുടുംബങ്ങൾക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അവരുടെ പുനരധിവാസം നടന്നിട്ടില്ലെന്നുമുള്ള പരാതി അന്വേഷിക്കാൻ ബന്ധപ്പെട്ട സമിതിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. 7,000 ഗുണഭോക്താക്കളിൽ 4,000 പേർക്ക് മാത്രമേ വീടിന് ഫണ്ട് നൽകിയിട്ടുള്ളൂവെന്നും കോടതി വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അസാന്നിധ്യത്തെ ചൊല്ലി ഇരു സഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും ഷാ സഭയിൽ മറുപടി നൽകുമെന്നും ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രഖ്യാപിച്ചു. ഷാ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷം കേൾക്കാൻ തയ്യാറാകണമെന്നും പേടിച്ചോടരുതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കി മാറ്റുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പേരുമാറ്റം ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. കാര്യപരിപാടിയിൽ മന്ത്രി അമിത്ഷായുടെ പേരിലാണ് ബിൽ അവതരണം രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും അദ്ദേഹം എത്തിയില്ല. കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ് പേരുമാറ്റം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK രാമന് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാത്തതിനെയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശിച്ചത്. ഒരാഴ്ചക്കകം നിലപാടറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. വിഷയം August 17 വീണ്ടും പരിഗണിക്കും. ജന്തർമന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതിന് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന് ഉപാധികളോട് ജാമ്യം. അതിനിടെ സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശം പാലിക്കാതെയാണ് അറസ്റ്റെന്നും അത് പോലീസിന്റെ വീഴ്ചയാണെന്നും വിമർശനമുയർന്നു. ജാമ്യമില്ല കുറ്റം ചെയ്യുന്നയാൾക്ക് ആദ്യം നോട്ടീസ് നൽകണമെന്ന നിർദ്ദേശമാണ് സൈബർ പോലീസ് അവഗണിച്ചത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വൻ ഇളവുകളുമായി അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ്. വകുപ്പ് നിർദ്ദേശിക്കുന്ന ട്രാവൽ ഏജൻസികൾ വഴി അബുദാബിയിലേക്ക് ഹോളിഡേ പാക്കേജ് ബുക്ക്

ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് യു എ ഇ പ്രവേശന വിസ സൗജന്യമായി നൽകും. ഒക്ടോബർ 31 വരെയാണ് ഈ ഇളവ് ലഭിക്കുക. ആദ്യഘട്ടത്തിൽ 20,000 വിസകൾക്കാണ് ആനുകൂല്യം. തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 6 മണിക്കൂർ വൈകിയതിനെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. തിങ്കളാഴ്ച രാവിലെ 7:05 പുറപ്പെടേണ്ട വിമാനമാണ് വൈകിയത്. രാവിലെ 9 ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കുകയും ചെയ്തു. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ക്ഷേത്രാങ്കണങ്ങളും സ്നാനഘട്ടങ്ങളും കടൽത്തീരങ്ങളും സജ്ജം. നാളെ പുലർച്ചെ മുതലാണ് കർക്കിടക വാവുബലി ചടങ്ങുകൾ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അർജുൻ ആയങ്കി അനുകൂലിക്കുന്നവർ സിപിഎം പ്രവർത്തകരല്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. സൈബറിടത്തിൽ അർജുൻ ആയങ്കിയാണ് പാർട്ടിയെന്ന രീതിയിലാണ് പ്രചരണം. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യദിനത്തിൽ കലക്ടറേറ്റ് മൈതാനത്ത് നടക്കുന്ന പരേഡിലും 11-13 തീയതികളിൽ നടക്കുന്ന പരേഡിന്റെ റിഹേഴ്സലിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബസിൽ യാത്രാ ഇളവ് അനുവദിക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്യാനായി കൂടിയ യോഗത്തിലാണ് തീരുമാനം. ഇക്കാര്യം DDE മുഖേന RTO ഉറപ്പുവരുത്തണം. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞുവീണ് മരിച്ചു. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വടകര മേപ്പയിൽ സിദ്ധസമാജത്തിനടുത്ത ശ്രീസ്ഥയിൽ ദീപലേഖയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. സ്ഥലമാറ്റത്തെ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് മരണത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച് DYFI ജില്ലാ മെഡിക്കൽ ഓഫീസ് ഉപരോധിച്ചു. മെഡിസെപ്പ് പദ്ധതി പൊളിച്ചെഴുതുമെന്നും എല്ലാവർക്കും സ്വീകാര്യമായ പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ നിയമത്തിന്റെ പരിധിയിൽ സ്കൂളുകളെയും ഉൾപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സ്കൂളുകളിൽ റാഗിംഗ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഇത്. കഴിഞ്ഞയാഴ്ച കാസർഗോഡ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ +1 വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. സ്വാതന്ത്ര്യ സമര ക്യുസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. ഇതിൽ വകുപ്പുതല അന്വേഷണം നടക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ട അധ്യാപകനെയാണ് കൂടുതൽ അന്വേഷണത്തിനായി സസ്പെൻഡ് ചെയ്തത്. വിവാദ വിഷയങ്ങളിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ സമവായത്തിനുള്ള വഴി അടഞ്ഞിരിക്കെ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കാര്യോപദേശക സമിതിയിൽ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ വിശദമായ ചർച്ചയാകാമെന്ന് സർക്കാർ സമ്മതിച്ചു. അയോധ്യയിലെ സംഭാവനക്കൊള്ളയിലും ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളി. PSC പരീക്ഷാ തട്ടിപ്പന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ ആഭ്യന്തരവകുപ്പ് നടപടി തുടങ്ങി. ലഭിച്ച പരാതികളിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യുക. വിവരാവകാശ നിയമപ്രകാരം ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളും വെളിപ്പെടുത്തണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC ഹൈക്കോടതിയിൽ. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 1-2 റാങ്ക് കിട്ടിയവരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ശ്യാംകൃഷ്ണൻ എന്ന ഉദ്യോഗാർത്ഥി നൽകിയ അപേക്ഷയിൽ പുറപ്പെടുവിച്ച ഉത്തരവിനെയാണ് PSC ചോദ്യം ചെയ്യുന്നത്. പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും നേരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെല്ലുവിളി നടത്തിയതിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ഇൻസ്പെക്ടർ A. അനൂപിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി സൈബർ പോലീസാണ് അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെല്ലാം ഈ മാസം 13 ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണൻ കർശന നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും പ്രതികളാരും ഹാജരായിരുന്നില്ല. July 1 മുതൽ നടപ്പിലാക്കിയ VBG റാംജി പദ്ധതിയിൽ ഒരു മാസത്തെ കണക്കെടുത്തപ്പോൾ തൊഴിൽ ലഭ്യതയിൽ 49.94% ഇടിവ്. ജൂലൈയിൽ 7.67 കോടി വ്യക്തിഗത തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കാനായതെന്ന് August 9 വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരിച്ചലിനും അടിസ്ഥാന നടപടിക്രമങ്ങൾ രൂപവൽക്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി ആധുനിക സംവിധാനങ്ങൾക്കൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ കടലറിവും പ്രയോജനപ്പെടുത്തും. നീണ്ടകരയിൽ കടലിൽ കാണാതായ പുത്തൻതറ സ്വദേശി ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി അമ്മ രേഷ്മയെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരവും യുവശക്തിയും മുഖ്യ പ്രമേയമാകും. ദേശീയ ഗീതത്തിന്റെ 150th വാർഷികത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ വർഷം ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിക്കപ്പെടുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമെന്നും അതുതന്നെയാണ് തന്റെ സന്ദേശമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പത്മനാഭസ്വാമി

0: ചിത്രത്തിലെ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഗവർണർ നിലപാട് വ്യക്തമാക്കിയത്. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയെ നടുക്കി വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇന്നലെ തലസ്ഥാനമായ ബൊഗോട്ടയെ അടക്കം പിടിച്ചുകുലുക്കിയത്. 111 പേർ മരിച്ചു, 87 പേർക്ക് പരിക്ക്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുള്ള ഡോക്ടർമാരുടെ 8 തസ്തികകൾ നികത്താൻ മന്ത്രിതല ചർച്ചയിൽ ധാരണ. മന്ത്രിമാരായ കെ മുരളീധരന്റെയും സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ആശുപത്രിയിൽ മാതൃ ശിശു വാർഡിനായി കെട്ടിടം പണിതിട്ട് വർഷങ്ങളായെങ്കിലും ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കാരപേരാവൂർ തെളുപ്പിൽ പഴശ്ശിക്കനാലിന്റെ തുരങ്കം തകർന്നുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് കീഴല്ലൂർ വില്ലേജ് അധികൃതർ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. കനാലിന്റെ ഇരുവശങ്ങളിലുമായി 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 4 വീടുകൾ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. കായിക വാർത്തകൾ. ബ്രിട്ടീഷ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ വംശജരായ ബോധന ശിവാനന്ദും ശ്രേയസ് റോയലും. 11-കാരിയായ ബോധന പ്രായം കുറഞ്ഞ വനിതാ ചാമ്പ്യൻ എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത്. പ്രായം കുറഞ്ഞ ബ്രിട്ടീഷ് ചാമ്പ്യൻ എന്ന റെക്കോർഡാണ് 17-കാരനായ ശ്രേയസ് സ്വന്തം പേരിലാക്കിയത്. ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിലെ രസകരമായ സംഭാഷണങ്ങളടങ്ങിയ വീഡിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ തുടർച്ചയായാണ് കുട്ടികൾക്കായി വിപുലമായ രീതിയിൽ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095-84-0716.
1: മറ്റൊരു നമ്പർ 8301-99-3542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.
4: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് ഇനി.

0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം MG ശ്രീകുമാറും അരുന്ധതിയും ചേർന്ന്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: നിതിൻ സോമനും അഖിലയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഫിഡിൽ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സീതാ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി ദിനേഷും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം തലയണ മന്ത്രം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: വിദ്യാരംഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ എസ് ചിത്ര.

0: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
1: വാരഫലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: വജ്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം വിജയ് യേശുദാസും ജ്യോത്സനയും ചേർന്ന്.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്പിരിറ്റ്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:15 ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: തങ്കമണി തങ്കമണി, അപ്പുറത്തെ ഒച്ച കേട്ടോ, പൂവിനുള്ളിൽ പൂവിരിയും ഇണമാളോ കാതിനുള്ളിൽ.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണം.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: ഏ തൈ പിറന്നേ കൊടി പറന്നേ ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏ തൈ പിറന്നേ കൊടി പറന്നേ എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ
1: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

കർക്കടക വാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447444385.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247 4007 4002 5 9001 8.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മെഡിസപ് പദ്ധതി പൊളിച്ചെഴുതുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തില്ല എന്ന തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന പ്രചാരണം ശരിയല്ലെന്ന് മന്ത്രി K മുരളീധരൻ. സംസ്ഥാനത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. രാവിലെ 11 ലോക്സഭ ചേർന്നപ്പോൾ സ്പീക്കർ ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്നലെ വ്യക്തമാക്കിയിരുന്നതായി സ്പീക്കർ ഓം ബിർള പറഞ്ഞു. സഭയുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹകരിക്കണമെന്ന് അദ്ദേഹം പ്രതിപക്ഷാംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. ചോദ്യോത്തരവേള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണെന്നും പ്ലക്കാർഡുകളും ബാനറുകളും സഭയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നത് പാർലമെന്ററി മര്യാദയ്ക്ക് അനുയോജ്യമല്ലെന്നും സ്പീക്കർ പറഞ്ഞു. നടപടികൾ സുഗമമായി നടത്തുന്നതിന് സഹകരിക്കണമെന്ന് പ്രതിപക്ഷത്തോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ബഹളം തുടർന്നതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഇതേ വിഷയത്തിൽ രാജ്യസഭയും ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചിരുന്നു. തുടർന്ന് സഭ സമ്മേളിച്ചതോടെ പ്രതിപക്ഷം വീണ്ടും ബഹളം വച്ചതിനെ തുടർന്ന് ചെയർമാൻ സഭാ നടപടികൾ 2 വരെ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. യോഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നവീൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിനിടെ ത്രിവർണ പതാക വീശി. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ആഗോള പ്രചാരണ പരിപാടികളുടെ ഭാഗമായി RSS മേധാവി മോഹൻ ഭാഗവത് ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ഈ മാസം അവസാനം US സന്ദർശനത്തിനിടെ അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെന്റ് ആന്റ് ഡയലോഗ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കും. ഇന്ത്യ US നാവികസേനകൾ സംഘടിപ്പിക്കുന്ന 8th സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെയാണ് 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയാണ് അഭ്യാസ പ്രകടനത്തിലുള്ളത്. നൂതന സാങ്കേതിക വിദ്യകൾ, സമകാലിക EOD രീതികൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് പരിപാടി വഴിയൊരുക്കും. വെള്ളിയാഴ്ച സമാപിക്കും. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന വഴി 10 ലക്ഷം പേർക്ക് പരിശീലനം നൽകാൻ ലക്ഷ്യമിടുന്നെന്ന പേരിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. PMKVY ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. വസ്തുതാപരമായ വിവരങ്ങൾക്ക് ജനങ്ങൾ ഔദ്യോഗിക ചാനലിനെ മാത്രം ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. മെഡിസെപ് പദ്ധതി പൊളിച്ചെഴുതുമെന്നും നിലവിലെ പദ്ധതി ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കാനാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതലും കണ്ണാശുപത്രികളാണ് പട്ടികയിൽ ഉള്ളതെന്നും ചില നല്ല ആശുപത്രികൾ പട്ടികയിൽ ഉണ്ടെങ്കിലും അവിടെ എല്ലാ ചികിത്സയ്ക്കും ഇൻഷുറൻസ് ലഭിക്കുന്നില്ല. പദ്ധതി ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി R രാജേഷിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കുടുംബത്തിന്റെ ഏക ആശയമായിരുന്ന രാജേഷിന്റെ ജീവത്യാഗം കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ സംഭവമാണെന്ന് കത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാജേഷിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പിലേക്ക് മാറി താമസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗമൊരുക്കുന്നതിന് കുടുംബശ്രീക്ക് 90,16,600 രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവന പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുക. കുടുംബശ്രീക്ക് തുക നൽകാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യഘട്ട തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി നൽകി. ഇന്നലെ വരെയായിരുന്നു ആദ്യഘട്ടം അടയ്ക്കുന്നതിന് നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തില്ല എന്ന തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന പ്രചാരണം ശരിയല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അന്താരാഷ്ട്ര യുവജനദിന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിപ രോഗി സുഖം പ്രാപിച്ചത് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ മികവിന്റെ ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിലാണ് യോഗം. മന്ത്രി എം ലിജുവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ കാരണം കൃഷിനാശം സംഭവിക്കുകയും കാർഷിക മേഖലയെ ഗൌരവമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൃഷിവകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. സംസ്ഥാന കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരം ചിത്രതിരുനാൾ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ 70 സ്റ്റാളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 25 വരെയാണ് മേള. കൈത്തറി വസ്ത്രങ്ങൾക്ക് 20% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് കർക്കിടകവാവ്. ഇന്ന് വൈകിട്ട് മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ ബലിതർപ്പണം പുലർച്ചെ 2 തുടങ്ങും. ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിന് മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് നടത്തും. നാളെ പുലർച്ചെ മുതൽ പകൽ 2 ആലുവ ടൌണിലും പരിസരങ്ങളിലും പോലീസ് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മാനന്തവാടി തിരുനെല്ലി ക്ഷേത്രത്തിൽ പുലർച്ചെ ചടങ്ങുകൾ ആരംഭിക്കും. കോഴിക്കോട് വരക്കലിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 തുടരും. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവിൽ പുലർച്ചെ 3 മുതൽ കടൽക്കരയിലെ ക്ഷേത്ര വലിത്തറയിൽ കർമ്മങ്ങൾ നടത്തും. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതലും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലും പുലർച്ചെ 5 ചടങ്ങുകൾ ആരംഭിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ സ്നാനഘട്ടങ്ങളിലും മണ്ഡപങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമായും ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളിലും കൈവഴികളിലെ കടവുകളിലുമാണ് ജില്ലയിൽ ബലിതർപ്പണം നടത്തുക.
0: MDMA ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിന് കണ്ണൂർ ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടപടികൾ ഊർജിതമാക്കി. 9 7,000 സ്പിരിറ്റും 29 വ്യാജ ചാരായവും 14,175 വാഷും പിടികൂടി. 3,412 കോപ്റ്റ കേസുകളിൽ 681,000 പിഴ ഈടാക്കി. 1,086 പേരെ അബ്കാരി കേസുകളിൽ പ്രതിചേർക്കുകയും 949 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നർക്കോട്ടിക് കേസുകളിൽ 570 പേരെ പ്രതിചേർത്തതിൽ 559 പേർ അറസ്റ്റിലായി. 56 വാഹനങ്ങൾ കണ്ടുകെട്ടി. 95 കിലോയോളം കഞ്ചാവും പിടികൂടി. കൊച്ചി ഇടപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം 3 യുവാക്കളെ അക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി ബിബിൻ, കൊല്ലം മൈലക്കാട് സ്വദേശി ടോമിൻസൺ, നോർത്ത് മൈലക്കാട് സ്വദേശി ജോബിൻ ബൈജു എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ ഭാഗത്തെ കാസർഗോഡ് കഫെ എന്ന സ്ഥാപനത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര സെമിനാർ ഇന്ന് സമാപിക്കും. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസെക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. മാറ്റിവെച്ച SAT പരീക്ഷ അടുത്ത മാസം 20 നടത്തും. ഈ മാസം 2 നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. നൈജീരിയയിലെ ലാഗോസിൽ Under-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്വർണമടക്കം 17 മെഡലുകൾ നേടി. 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നേട്ടം. കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ പ്രത്യേക പെൻഷനായി അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിലാണ് ഫെഡറേഷൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കണ്ണൂർ ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനിടെ കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ DYFI പ്രവർത്തകർ കണ്ണൂർ DMO ഓഫീസിൽ പ്രതിഷേധിച്ചു. സ്ഥലം മാറ്റത്തെ തുടർന്നുള്ള മാനസികാഘാതമാണ് മരണത്തിന് കാരണമെന്ന് DYFI ആരോപിച്ചു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരത്തിന് ഗായിക KS ചിത്രയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 16 സമ്മാനിക്കും. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി സർവീസ് റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം ചെറുവണ്ണൂർ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 10 മുതൽ പുലർച്ചെ 3 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുപേരെ നിർത്തിവച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മെഡിസെപ് പദ്ധതി പൊളിച്ചെഴുതുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തില്ല എന്ന തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള പ്രചാരണം ശരിയല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം നാട്ടുവിശേഷം. സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. നാളെ 10:30 കണ്ണൂർ യോഗാശാലയിലാണ് മത്സരം. ഫോൺ നമ്പർ 9496355320. സാംസ്കാരിക പ്രവർത്തകനും സിനിമാ നാടക ചരിത്ര മേഖലകളിൽ സവിശേഷ വ്യക്തിത്വവുമായിരുന്ന വിജയൻ കൂടാളിയെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരിക്കുന്നു. കണ്ണൂർ MN വിജയൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 3 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഹാളിലാണ് പരിപാടി. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഈ മാസം 16 രാവിലെ 6 മുതൽ മഹാമൃത്യുഞ്ജയ ഹോമവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാളെ വൈകിട്ട് 5 ആയില്യപൂജ, നാഗപൂജ, നീരുംപാലും എന്നിവ നടക്കും. കർഷക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 17 തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ കർഷക ദിനം ആഘോഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി കൃഷി അനുഭവക്കുറിപ്പ് മത്സരം കതിർപ്പാകുന്ന ഓർമ്മകൾ സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി നമ്മുടെ പ്രദേശത്തെ മുതിർന്ന കർഷകരുമായി നേരിട്ട് സംവദിച്ച് അവരുടെ അനുഭവങ്ങൾ കേട്ട് കുട്ടികൾ അനുഭവക്കുറിപ്പ് എഴുതി തയ്യാറാക്കി ഈ മാസം 13 കൃഷിഭവനിൽ എത്തിക്കാവുന്നതാണ്. ഓരോ വിഭാഗത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 അനുഭവക്കുറിപ്പുകൾക്ക് കർഷകദിന പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി കാർഷിക ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നും സ്ഥാപന മേധാവിയുടെ സമ്മതപത്രവുമായി ഇന്ന് മട്ടന്നൂർ നഗരസഭാ കൃഷിഭവനിൽ എത്തേണ്ടതാണ്. ഓരോ വിഭാഗത്തിലും ആദ്യ 2 സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കർഷകദിന പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: വ്യക്തിഗത सबसे महत्वपूर्ण समय होता है. प्रश्नकाल के अंदर सरकार की जवाबदेही तय होती है, कार्यपालिका में पारदर्शिता भी आती है. मैंने पहले भी व्यवस्था दे रखी है, चाहे सत्ता पक्ष हो चाहे प्रतिपक्ष हो, प्रश्नकाल के अंदर केवल प्रश्नकाल ही होगा.
1: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിന് പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എൻഡിഎ എംപിമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപതിൽ 2500 NCC കേഡറ്റുകളും മൈഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ MI-7 ഹെലികോപ്റ്ററുകളിൽ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരംഗായാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ഖുദിറാം ബോസിന്റെ 119-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18-ാം വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി M ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ.

0: ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സെക്രട്ടേറിയറ്റിന് മുന്നിൽ

0: മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും എല്ലാ സൌകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നാളെ പുലർച്ചെ 4 തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ബാബുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4.5 കോടിയിലേറെ ഭക്തരാണ് പങ്കെടുത്തത്. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132. 570 പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100 കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നൈജീരിയയിൽ നടക്കുന്ന U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ബാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാനൊരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൌരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിലനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഇ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള MPമാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി K.രാമമോഹൻ നായിഡു, MPമാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശഗാനങ്ങളിൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. നമ്പർ ഒരിക്കൽ കൂടി 9037008960. സന്ദേശഗാനങ്ങളിലെ ആദ്യ സന്ദേശം വായിക്കാം. ശ്രീകണ്ഠാപുരം വയക്കരയിൽ നിന്നും തങ്കമണി രാമചന്ദ്രനാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഹായ് റേഡിയോ മലബാർ, എല്ലാവർക്കും നമസ്കാരം. എന്റെ അച്ഛന്റെയും എന്റെ മകളുടെയും ജന്മദിനമായിരുന്നു കഴിഞ്ഞ മാസം 28-ാം തീയതി. ഇവർ രണ്ടുപേർക്കും വേണ്ടി നന്ദനം എന്ന സിനിമയിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. ഈ വൈകിയ വേളയിലും റേഡിയോ മലബാറിന്റെയും അണിയറ പ്രവർത്തകരുടെയും ജന്മദിനാശംസകൾ കൂടി ഇവർ രണ്ടുപേർക്കും നേരുകയാണ്. അച്ഛന്റെ പേര് കൃഷ്ണൻ എന്നാണ്, മോളുടെ പേര് ധന്യ. അച്ഛന്റെ 84-ാം പിറന്നാളായിരുന്നു. സന്ദേശഗാനത്തിൽ കൂടി അച്ഛന്റെ പേരുള്ള ഈയൊരു ഗാനം വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകണ്ഠാപുരം വയക്കരയിലെ തങ്കമണി രാമചന്ദ്രൻ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈയൊരു ഗാനം അവർക്ക് വേണ്ടി സമർപ്പിക്കാം. ഭക്തിസാന്ദ്രമായ ഈയൊരു ഗാനത്തോടുകൂടി നമ്മുടെ സന്ദേശഗാനങ്ങൾ ആരംഭിക്കട്ടെ.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ. 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140072259000018. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകൾ.

0: പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. ഓഗസ്റ്റ് 4 മലയാള സംഗീത ലോകത്തിന് ഭാവസാന്ദ്രമായ അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അപൂർവ പ്രതിഭയാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ലളിതമായ കാവ്യഭംഗിയുള്ള വരികളിലൂടെയും ഈണങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കൈതപ്പുറം സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾക്കൊപ്പം ഈ ഗാനവും കേൾപ്പിച്ചു തരുമല്ലോ. ഗാനം ഇതാണ്. സവിതം എന്ന ചിത്രത്തിലെ മൗനസരോവരമാകെയുണർന്നു. ഇങ്ങനെയൊരു സന്ദേശം അയച്ചത് നായാട്ടുപാറയിൽ നിന്നും ഷീന സരിത്ത്.

0: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306-481-521-623-818-1-0-381.
1: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്തു കാണാം. ഈ ഗാനം ഇന്ന് എന്റെ ഏട്ടനില്ലാത്ത വിവാഹ വാർഷികം എന്ന് SB ഇങ്ങനെയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. പേര് വ്യക്തമല്ല. പ്രിയ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾ സന്ദേശങ്ങൾ അയക്കുമ്പോൾ അയക്കുന്നയാളുടെ പേരും സ്ഥലവും വ്യക്തമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക.

0: കർക്കിടക വാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447448305. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശ

ഗാനങ്ങളിലെ അടുത്ത സന്ദേശം വായിക്കാം. ഹായ് റേഡിയോ മലബാർ, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന സിനിമയിലെ ഇന്ദ്രനീലിമയെഴുതിയ മിടികൾ എന്ന ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരുന്നതാണ്. ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് സീന ബാബുവാണ്.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ്

0: കൊടുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: സാഹിത്യവും സംസ്കാരവും, കലയും കായികവും, അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഹായ് റേഡിയോ മലബാർ, നമസ്കാരം. 7.5 പൊന്നാന എന്ന സിനിമയിലെ മണിമേഘം ചിന്നി ചിന്നി എന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് എരമല്ലൂരിൽ നിന്നും ഗിരീഷാണ്. തീർച്ചയായിട്ടും ഈ ഗാനം കേൾപ്പിക്കുന്നതാണ് എരമല്ലൂരിലെ ഗിരീഷിനു വേണ്ടി. 7.5 പൊന്നാന എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
7: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
8: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് ഒരു പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ്. ഉരുവച്ചാലിൽ നിന്നും ആദിദേവാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 പിറന്നാൾ ആഘോഷിച്ച റേഡിയോ മലബാറിലെ അശ്വിനി ആന്റിക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചുകൊണ്ട് യാത്ര എന്ന സിനിമയിലെ തന്നെന്നം താനെന്നം താളത്തിൽ പാടി എന്ന ഗാനമാണ് ആദിദേവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദിദേവിന്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. ഇതാ ഗാനം കേട്ടോളൂ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
2: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
1: ഉണ്ട്.
2: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി

0: ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. മലബാർ സന്ദേശ ഗാനമേ കഭി കഭി എന്ന ചിത്രത്തിലെ കഭി കഭി മേരേ ദിൽ മേ ഈ ഒരു ഗാനം സൗഹൃദവാണി, ശ്രവ്യധാര എന്നീ ഗ്രൂപ്പ് അംഗങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് അവണൂരിൽ നിന്നും ശ്രീധരനാണ്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഇതാ ഗാനം കേട്ടോളൂ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഹായ്, റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന് മലയാളികളുടെ മാത്രമല്ല നമ്മുടെ സ്വന്തം കണ്ണൂരിന്റെ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനമായിരുന്നു ഓഗസ്റ്റ് 4. നമുക്ക് ഒട്ടേറെ ഗാനങ്ങൾ പകർന്നു നൽകി എന്നും നമ്മുടെ കാതുകളെ സ്വാന്തനത്തിന്റെയും സ്നേഹത്തിന്റെയും താരാട്ടിന്റെയും വിരഹത്തിന്റെയും ഭക്തിയുടെയും ഗാനങ്ങൾ നമുക്ക് നൽകിയ അദ്ദേഹത്തിന് 1000 ജന്മദിനാശംസകൾക്കൊപ്പം ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് സാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗാനമായ വരവേൽപ്പ് എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ
3: ദൂരെ ദൂരെ സാഗരം തേടി പോക്കുവേയിൽ പൊന്നാളം
2: എന്ന ഗാനം സന്ദേശ ഗാനത്തിലൂടെ പ്രക്ഷേപണം ചെയ്യുമോ? ഈ ഒരു സന്ദേശം അയച്ചിരിക്കുന്നത് എളമ്പാറയിൽ നിന്നും സുജാത മേറ്റടിയും കൂടെ കെ പി ജാനകി പരിപ്പായി, ചന്ദ്രമതി, രജനി, ഗൗരി എന്നിവർ നടുവിൽ നിന്നുമാണ്. ഈ ഒരു ഗാനം ആസ്വദിക്കാം റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലൂടെ.

0: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
2: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.
1: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകിട്ട് 5:15 ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

ഹേ റോസ്, ഹേ റോസ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ, ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ജനകീയത്തിലേക്ക് സ്വാഗതം. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
4: ഇപ്പൊ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു, അപ്പോ പഠനം തുടർന്നു അല്ലേ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ?
5: സ്കൂൾ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പോലെ ആയിരുന്നു സ്കൂൾ. എന്റെ സ്കൂള് എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4ാം ക്ലാസ് വരെ എന്നെ എടുത്തിട്ടാണ്, സ്കൂളിലെ സ്റ്റാഫ് എന്നെ എടുത്തിട്ടാണ്. അതിലും ഞാൻ കുറച്ച് പേരുകൾ എടുത്തു പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. അതായത്, ഒരു നാരായണൻകുട്ടി അങ്കിളുണ്ട്, ഒരു മൂസി അങ്കിളുണ്ട്, ഒരു ഹാരിസ് അങ്കിളുണ്ട്, അലി അങ്കിളുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവർ സ്കൂൾ സ്റ്റാഫായിട്ടല്ല നമ്മൾ കാണുന്നത്. നമ്മളെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനുള്ളിൽ ഇതൊക്കെ കടന്നു വന്നവരാണ്.
4: ലൈക്ക്
5: ഫാമിലി മെമ്പർ, മോർ ദാൻ ദാറ്റ് ഓഫ് എ ഫാമിലി മെമ്പർ. ക്ലോസ് നിറ്റ് ഫാമിലി എന്ന് പറയില്ലേ നമ്മള്, അതുപോലെയായിരുന്നു. അപ്പം ഓരോ സ്റ്റാഫായി എടുത്തുകൊണ്ട് പോവായിരുന്നു എന്നെ. 4ാം ക്ലാസ് വരെ ഇങ്ങനെയായിരുന്നു. അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ ക്രച്ചാക്കി. അങ്ങനെ വീട്ടിൽ ഫിസിയോതെറാപ്പി സെഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്കൂൾ കാലഘട്ടവും അങ്ങനെ പറയത്തക്കതായിട്ട് നല്ലതായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്ലോ റൈറ്റിങ്. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും പറയും, ഈ കുട്ടി ഇത്ര നാളായിട്ടും ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരുപാട് റിമാർക്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല, എല്ലാവരും മുന്നിൽ വെച്ചിട്ടും ഒരു ഇൻസൾട്ട് പോലെ വരാറുണ്ട് നമുക്കൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വിഷമം ഇല്ല അതൊന്നും ആലോചിക്കുമ്പോൾ. കാരണം അതൊക്കെ നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് എത്താനേ പറ്റുള്ളൂ. ഇന്നും ആ ടീച്ചേഴ്സൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഹാപ്പിയാണ് ഞാൻ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത വളരെ നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, സൂസി മാം, എൻ്റെ ബയോളജി ടീച്ചർ. ഷീ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ഹർ 10th. ഇതായിരുന്നു ആ ടീച്ചർ എന്നെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വാക്കായിരുന്നു അത്. ഞാൻ കോമേഴ്സ് ആണ് എടുത്തത്. അപ്പം ആ ടീച്ചറെ സബ്ജക്റ്റ് 10th പഠിക്കാൻ കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. എൻ്റെ വീക്ക് ഏരിയ എന്ന് പറയുന്നത് മാത്സ്. മാത്സിൽ വളരെയും വീക്കായിരുന്നു. അപ്പം അങ്ങനെ അതിനൊക്കെ ട്യൂഷൻ വെച്ച് ഈ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ കുറച്ചൊരു വിഷമായിരുന്നു, സ്ലോ റൈറ്റർ ആയതുകൊണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് അധികം സ്ട്രെയിൻ. അമ്മ BSc ഗ്രാജുവേറ്റ് ആണ്, കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. അതായത്, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അമ്മ ഏത് സ്കൂളിൽ നിന്നാ എനിക്കറിയില്ല, 4ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ആയിരുന്നു. അമ്മയുടെ സബ്ജക്ട് കെമിസ്ട്രി ആണ്, പക്ഷെ ആള് സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഷീ വെന്റ് ബാക്ക് ടു UAE. അമ്മക്ക് 2 അബോർഷൻ ആയ ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ആള്. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ പോയ സമയത്ത് BEd വാസ് മെയ്ഡ് കമ്പൽസറി ആൻഡ് മാൻഡേറ്ററി. അപ്പൊ അവിടെ അമ്മയ്ക്ക് പറ്റിയില്ല. അപ്പൊ അമ്മ ശരിക്കും ഒരു ടീച്ചറെ ലുക്ക് ഇന്നും അമ്മയ്ക്കുണ്ട്. ഇന്നും അമ്മയുടെ ഫോട്ടോ കണ്ടാൽ ടീച്ചറാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മക്ക് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ കൊടുത്തുകൊണ്ട് ആ ഒരു സ്ട്രെസ്സും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നോട് ബിഹേവ് ചെയ്യുമ്പോഴും ഒക്കെ. ഇന്ന് അതിൽ നിന്നൊക്കെ എത്രയോ മാറി ഇന്ന് അവരെ പേരക്കുട്ടിയായിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്.
4: അമ്മയാണ് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറ്.
5: അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് അമ്മയാണ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രിയങ്ക ശ്രീകുമാർ എന്നൊരു കുട്ടിയും, പിന്നെ ഷിനു എന്ന് പറഞ്ഞൊരു വേറൊരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് കോവിഡ് ആയിരുന്നല്ലോ 4ാം ക്ലാസ് വരെ. എനിക്ക് നോട്ട് കംപ്ലീറ്റ് അല്ല നമ്മ മനസ്സിലാക്കുമ്പോൾ ഒരു കയ്യിൽ ഈ ഒരു ഫോണും ഉണ്ടാവും, ഒരു കയ്യിൽ പെൻസിലും ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നോട് കോപ്പറേറ്റ് ചെയ്ത രണ്ടാൾക്കാരെന്ന് പറഞ്ഞ ഒരു ശ്യാമ, ഒരു ദീപ്തി. അവർക്ക് ഓരോ പ്രീവിയസ് ഇയേഴ്സിൽ അവരുടെ നോട്ട്സും ടെക്സ്റ്റും എല്ലാം എൻ്റെ കയ്യിൽ തരുമായിരുന്നു. എനിക്കത് പഠിക്കാനും വായിക്കാനും ഒക്കെ ആയിട്ട് അവർ തരുമായിരുന്നു. അപ്പം ദാറ്റ് വാസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഹെൽപ്പ് ഫോർ മീ. ഇന്നും നല്ലൊരു കോൺടാക്റ്റായിട്ട് എനിക്ക് അവരുണ്ട്. ഒരാൾ കാനഡയിലുണ്ട്, ഒരാൾ യു എ തന്നെ ഉണ്ട്. അപ്പൊ അതും എന്റെ ജീവിതത്തിൽ വന്ന വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്.
4: SSLC കംപ്ലീറ്റ് ചെയ്തു,
5: പ്ലസ് ടുന് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി, NI മോഡൽ സ്കൂൾ ഷാർജ, പിന്നെ BBA സെക്രട്ടറി കോഴ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊ അടുത്ത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതും കഴിഞ്ഞിട്ടുണ്ട്.
4: എല്ലാം ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്,
5: റെഗുലർ പോയതാണ്. പിന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരുന്നു. അത് കൊച്ചിയാണ്, അവരുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊച്ചിയാണ്. എവിടെ പോയാലും ചെയ്യാവുന്ന ഒരു കോഴ്സ് ആയിരുന്നു. അങ്ങനെ അത് ചെയ്ത് 94% മാർക്കിൽ അത് പാസ്സായിരുന്നു. അങ്ങനെയായിരുന്നു എന്റെ ഒരു ജീവിത കഥ എന്ന് പറയുന്നത്, അങ്ങനെയാണ്.
4: പിന്നെയും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാണ്,
5: മുന്നോട്ട് പോവാണ്.
4: അപ്പോഴൊരുപാട് കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ടാവും,
5: ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു അവസരത്തിൽ. പലരെയും ഓർക്കാനുണ്ട്, പക്ഷെ ഒരാളുണ്ട്, അത് പ്രസന്നമായി, അത് നമ്മുടെ ഒരു റിലേറ്റീവ് പ്രസന്നമായി ഉണ്ട്. പിന്നെ ഒരു പങ്കജാക്ഷി അമ്മ, ഇതൊക്കെ എന്റെ അമ്മമ്മയുടെ കസിൻസ് ആണ്. ഈ പങ്കജാക്ഷി അമ്മ എന്ന് പറയുന്ന ഈ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ, പങ്കജാക്ഷി അമ്മ ബാലാട്ടൻ, അവർ രണ്ടുപേരും എന്ന് പറയുന്നത് ഒരാള് 91 വയസ്സുവരെയും ഒരാള് 97 വയസ്സുവരെയും ജീവിച്ചു. ഇവരെന്ന് പറഞ്ഞാൽ സ്ഥിരം സന്ദർശകരാ വീട്ടില്. സന്ദർശകരെ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും വേറെ വേറെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വരും. എന്റെ അമ്മമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോകാനും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും ഒക്കെ ഇവരെ റോള് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റോളുണ്ട്. പിന്നെ വല്യ വരുന്ന ഒരു തങ്കവല്ലിമ്മ, അവരുടെ മക്കള് ചന്ദ്രയേച്ചി, മണിയേച്ചി, ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി ആയിട്ട് വളരെ അധികം അറ്റാച്ച്മെന്റും എന്നും നമുക്ക് വിസിറ്റേഴ്സ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവര് എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗോൾഡൻ എറ ഫോർ അസ്. അങ്ങനെയായിരുന്നു ലൈഫ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രസന്നമായെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, അതിന് തെയ്യമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് നമ്മുടെ കണ്ണൂർ തെയ്യങ്ങളുടെ നാട് എന്ന് പറയല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പാറയിൽ കുനിയിൽ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അത് തലശ്ശേരി ഭാഗത്താണ്, ഇവിടെ എവിടെയോ അല്ല. അന്നാണ് UKG പഠിക്കുന്ന കാലത്ത് ഒരു ഫുൾ തെയ്യം അമ്മായിയുടെ തോളത്തിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഞാൻ കാണുന്ന തെയ്യം. അതിനുശേഷം ഞാൻ തെയ്യം കണ്ടിട്ടില്ല. അന്ന് ഞാൻ UKG പഠിക്കുന്ന ഒരു കുട്ടിയാ. അതിനുശേഷം പിന്നെ ഒരു തെയ്യം കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ടൊന്നും പോകാനുള്ളൊരു ഫിസിക്കലായിട്ടുള്ള ഇതില്ല. പിന്നെ ഈ ഏപ്രിൽ മെയ് സമയത്തല്ലേ അത് വരുന്നത്, ആ സമയത്ത് നമുക്ക് ലീവും ഇല്ല. ഈ ഓർമ്മ എന്നും എൻ്റെ മനസ്സിലുണ്ട്. അവർക്ക് 3 മക്കളായിരുന്നു. അവരെ ഒരു മൂത്ത മോളുമായിട്ട് ഞാൻ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അവർ വീട്ടിലെപ്പോഴും താമസമായിരുന്നു അധികം. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്നത് ഒരു പത്മിനി ചേച്ചിയുണ്ട്. അവരെന്ന് പറഞ്ഞാൽ അച്ഛച്ചനും അമ്മമ്മയും പ്രായമായിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ സഹായിക്കാൻ ആൾ വേണം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാത്ത ചേച്ചിയുണ്ട്. അപ്പൊ അവർക്കെല്ലായിട്ടും ഒരു കൂട്ടായിട്ട് അവരൊരു 5 മണിവരെ ഇരിക്കുമായിരുന്നു പത്മിനി ചേച്ചി. പിന്നെ അവർക്ക് ലേറ്റ് മാരേജ് ആയിരുന്നു. ലേറ്റ് മാരേജ് കഴിഞ്ഞു പിന്നീട് ഞങ്ങളെ വീട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചി, മൂത്തൊരു ചേച്ചി, അവരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലുള്ള മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ഐ ലോസ്റ്റ്. ഈ അമ്മയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മമ്മയും താമസിച്ച വീടിന് തൊട്ടടുത്തായിരുന്നു ആ വീട്. വീടിൻ്റെ വഴിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വഴിയാണ്. എന്നാലും ഞാൻ അവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്ക് വലിയ വേറെ ഒരു ഫീലാണ്. പ്രേമകുമാരി അമ്മ എന്ന് പറയും. അവര് 2023 ജൂലൈ 22 അവർ മരിച്ചു. അവര് മരിച്ച സമയത്ത് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ വെച്ചായിരുന്നു മരണം. ഷുഗർ കൂടി അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു മരണം. വെളിച്ചനും മരിച്ചു. വെളിച്ചം 2010 ഓഗസ്റ്റ് 30 മരിക്കുന്നത്. വലിയ ബോംബെയിലായതുകൊണ്ട് കൊല്ലത്തിലൊരിക്കലും കാണാൻ പറ്റാറുള്ളൂ, അധികം കാണാൻ പറ്റാറില്ല. കാരണം മക്കളൊക്കെ ബോംബെയിൽ സെറ്റിലായിരുന്നു. പിന്നെ വലിച്ച മരിച്ച സമയം വലിച്ചന് നാടുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു. അതിനുശേഷമാണ് ഞാൻ അവരായിട്ട് അറ്റാച്ച്ഡ് ആവുന്നതും. എൻ്റെ അമ്മമ്മക്ക് സുഖമില്ലാത്ത ആളെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പോയി. അമ്മയുടെ ചേച്ചി എന്ന് പറയുന്നത് മറ്റൊരു പില്ലർ ഓഫ് സപ്പോർട്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ചെന്നൈയിൽ പ്ലേസ്മെന്റ് കിട്ടിയ ശേഷമൊക്കെ അമ്മയ്ക്ക് അവിടെ ഒരു ആഴ്ച ഒക്കെ ചെന്നൈയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് September 27 ആ സമയത്ത് ഒരു പ്രാവശ്യം അനിയത്തിക്ക് ബിടെക് കഴിഞ്ഞ ശേഷം ചെന്നൈയിൽ പ്ലേസ്ഡ് ആയി. ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ഒരു ഒരാഴ്ചയോളം ഒരു 3 ഒക്ടോബർ എനിക്ക് വിട്ടു നിൽക്കേണ്ട ഒരു അവസരം വന്ന്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ സൈഡിൽ ഇവിടെ എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ വീടുകളൊന്നും അന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ഷി വാസ് റെഡിലി അവൈലബിൾ, ഷി വാസ് റെഡി ടു ആക്സെപ്റ്റ് മീ ദേർ. ഞാൻ ആ 10 ദിവസം അവിടെ നിൽക്കുന്ന പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അവരുടെ സങ്കടം കാണേണ്ട ഒരു സങ്കടം തന്നെയായിരുന്നു. ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്നോട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ എന്റെ അമ്മമ്മ മരിക്കുന്ന സമയത്തും ഈ അമ്മയുടെ ചേച്ചി മരിക്കുന്ന സമയത്തും ലാസ്റ്റ് അവർക്ക് സെമി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിലും എന്നെ പറ്റിയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഫേവറേറ്റ് ആയിരുന്നു ഞാൻ അവർക്ക്. ഇവരൊക്കെ ഒരു മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഷോക്ക് ഇസ് അബൗ ലിമിറ്റ്സ്.
4: നാട്ടില് ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു?
5: നാട്ടില് ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എം എസ് ഓഫീസൊക്കെ ഇവിടുന്ന് എൽ ബി എസ് ഒന്ന് കഴിഞ്ഞതായിരുന്നു. പിന്നെ മലയാളത്തിന്റെ ഒരു വിഷയമുണ്ട്, മലയാളം വായിക്കാൻ അറിയാം പറയാനറിയാം പക്ഷെ എഴുതാൻ അറിയില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട് നാട്ടില്. പിന്നെ ജോലിക്ക് കൊറേ ട്രൈ ചെയ്തത് കിട്ടിയില്ല.
4: പഠനമൊക്കെ കഴിഞ്ഞ്
5: 2015 ഓഗസ്റ്റ് 20 ഞങ്ങള് എല്ലാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് നാട്ടിലേക്ക് സെറ്റിൽ ആവുന്നത്. ആ സമയത്ത് ഓഗസ്റ്റ് 20 നമ്മൾ വരുന്നു. December 20 അനിയത്തിയുടെ കല്യാണം. അനിയത്തിയുടെ ഭർത്താവ് തൃശ്ശൂരാണ്, ശരത് മേനോൻ ദുബായ് വേസ്റ്റ് എഞ്ചിനീയർ. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന ബ്ലെസ്സിങ്സ് ആണ് ഇവർ മൂന്ന് പേര്. ഒന്ന് എൻ്റെ മോള്, എൻ്റെ സ്വന്തം മോള്, പിന്നെ ഈ രണ്ട് മക്കള്, നീരവ് മേനോൻ, രുദ്ര മേനോൻ. ഇവർ രണ്ടുപേരും എന്നെ വിളിക്കുന്ന സുദാമി എന്ന. അതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉള്ള ഒരു റോക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും യു എയിൽ ഇല്ലല്ലോ ഇന്ന് നമ്മുടെ കൂടെ. അപ്പം അവരുടെ ആബ്സെൻസിൽ എൻ്റെ സിസ്റ്ററും മക്കളും ഫാമിലിയാണ് എൻ്റെ സപ്പോർട്ട്. അപ്പം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എൻ്റെ ഒരു ആത്മകഥ, ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്.
4: നല്ലൊരു എഴുത്തുകാരിയാണ്.
5: വെനസ്ഡേ ഐ റിമെമ്പർ എന്നാണ് ആ ബുക്ക്. ഓർമ്മയിൽ ഒരു ബുധൻ എന്നുള്ള മലയാളത്തിലും ഉണ്ട്. ഇതിപ്പം പ്രകാശനത്തിന് വേണ്ടി കൈരളി പബ്ലിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ആ ബുക്ക് പ്രകാശം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും വായിക്കണം, അഭിപ്രായങ്ങൾ എനിക്ക് അറിയണം എന്നുണ്ട് പ്രാർത്ഥിക്കുന്നു.
4: തീർച്ചയായിട്ടും. ഇപ്പം ആ ഒരു പേര് പറഞ്ഞു, വെനസ്ഡേ ഐ റിമെമ്പർ, എന്താണ് അത് പറയാൻ വെളിപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ?
5: വെളിപ്പെടുത്താൻ പറ്റും, അതിൽ അഭിമാനേ ഉള്ളൂ വെളിപ്പെടുത്താനായിട്ട്. അതിന് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ വളരെയധികം പങ്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പ്രിൻസിപ്പൽ രവി തോമസ് സാറാണ് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത്. July 13, 2022 എന്നുള്ളത് ഒരു വെനസ്ഡേ ആയിരുന്നു. ആ വെനസ്ഡേ ആണ് എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ സാറിനോടൊരു ഗ്രാറ്റുവിറ്റി ഉള്ളത് കൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത്.
4: അങ്ങനെയാണ് ഒരു ബുക്ക്
5: എന്റെ. അവിടെ നമുക്ക് യു എയിൽ വാർ ഉണ്ടായിരുന്നല്ലോ. യു എയിൽ വാർ ഉള്ള സമയത്ത് കുറെ ദിവസത്തേക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിനുള്ള സമയത്ത് നമുക്ക് ഫ്രീ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ഇങ്ങനെ ഒരു തോട്ട് വന്നു, ഒരു ബുക്ക് എഴുതാം, അങ്ങനെ ഒരു തോട്ട് വന്നു. അതിനുള്ള ടൈറ്റ് സപ്പോർട്ട് എന്റെ അനിയത്തിയുടെ അടുത്ത് നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയതാണ് ഈ ബുക്ക്.
4: തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും നമ്മള് ഒരുപാട് എഴുത്തുകൾ പ്രതീക്ഷിക്കുന്നു.
3: ശാരീരിക പരിമിതികൾക്കപ്പുറം തന്റെ കഴിവിനാൽ ജീവിതപാതയിലൂടെ മുന്നേറുന്ന തില്ലങ്കേരി സ്വദേശിനി ശ്രുതി ശ്രീധരന്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം ജനകീയത്തിലൂടെ തുടർന്ന് കേൾക്കാം. ജനകീയം.
0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകിവിരിക്കാൻ റേഡിയോ മലബാർ 89.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ ഇന്ദ്രജിത്തിന്റെ വിജയം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ലീന ടീച്ചർ, മട്ടന്നൂർ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സലീൽ ശിവദാസ് അനുസ്മരണം. 8:00 ചിരിനേരം. ഇതിൽ വെനീസിലെ വ്യാപാരി എന്ന മലയാള ചലച്ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. നാളെ രാവിലെ 5:15 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കളങ്കമറ്റ കൈ എന്ന കവിത കേൾക്കാം. ആലാപനം അനഘ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 27-ാം ദിവസമായ നാളെ അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചാരുകസേര. ഇതിൽ രാമായണത്തിലെ പക്ഷിമൃഗാദികളെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി 3-ാം ഭാഗം.

നാടകരചന കൃഷ്ണകുമാർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ്

0: ീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075-1756-47.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്.
5: केरल विधानसभा का केंद्र से अपील की थी कि वह संविधान अनुच्छेद 3 के अनुसार केरल राज्य के नाम को केरलम संबोधित करने के लिए तत्काल भारत के संविधान के अनुच्छेद 3 के प्रांतों के तहत केरल राज्य विधानमंडल को भेजने हेतु राष्ट्रपति जी को प्रस्तुत करने के लिए केरल सरकार के प्रस्ताव को मंजूरी दी है।

0: കേന്ദ്രമന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിനു ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരു സഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കും. ഈ രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും തിരുവനന്തപുരം കിഴക്കേക്കോട്ട സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നെഹിമ.
1: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്രപ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. മഴവെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജനം വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. റോഡുകൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അതിനാൽ ജലഗതാഗതം മാത്രമാണ് ഇപ്പോഴും കുട്ടനാട്ടിലുള്ള ഏക ഗതാഗത മാർഗം. മടവീണ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങളിലെ നെൽകൃഷി വീണ്ടെടുക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്.
0: സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ

നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഓണത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. കേരള RTC.com വെബ്സൈറ്റിലൂടെയും എന്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്രസർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്.

വിഭീഷണൻ നാലു മന്ത്രിമാരോടും കൂടി വന്ന് ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാജീവലോചനനായ ശ്രീരാമസ്വാമി, അങ്ങയുടെ പത്നിയെ അപഹരിച്ച രാവണന്റെ അനുജനായ വിഭീഷണനാണ് ഞാൻ. ജ്യേഷ്ഠനാൽ നിരസ്കൃതനായ ഞാൻ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു. അജ്ഞാനിയായ അദ്ദേഹത്തിന് എന്നാൽ ഹിതമായത് ഉപദേശിക്കപ്പെട്ടു. വിദേഹപുത്രിയായ സീതാദേവിയെ അങ്ങയ്ക്ക് തിരിച്ചു നൽകുവാൻ ഞാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടതേയില്ല. അദ്ദേഹം എന്നെ വധിക്കുവാനായി വാളോങ്ങിക്കൊണ്ട് എന്റെ പിന്നാലെ വന്നു. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് നാല് മന്ത്രിമാരോടുകൂടി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. വിഭീഷണ വാക്യം കേട്ട സുഗ്രീവൻ പറഞ്ഞു, മായാവിയായ ഇവൻ വിശ്വാസയോഗ്യനല്ല. പ്രത്യേകിച്ചും ഇവൻ ബലവാനും സീതാപഹർത്താവായ രാവണന്റെ സഹോദരനുമാണല്ലോ. ആയുധധാരികളായ മന്ത്രിമാരോടുകൂടി വന്ന ഇവൻ നമ്മെ ഏകാന്തത്തിലെങ്കിലും ഹനിക്കാതിരിക്കില്ല. സുഗ്രീവന്റെ വാക്ക് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, ഹേ കപീശ്വര, ഞാൻ ഇച്ഛിക്കുകയാണെങ്കിൽ എനിക്ക് ലോകപാലകന്മാരോടുകൂടി സർവ്വലോകങ്ങളെയും നിമിഷാർദ്ധം കൊണ്ട് സംഹരിക്കുവാൻ കഴിയും. അതിനാൽ ഞാൻ അവൻ അഭയം നൽകുന്നു. അവന് വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവന്നാലും. ശ്രീരാമവചനം കേട്ട സുഗ്രീവൻ സന്തുഷ്ടനായി. വിഭീഷണൻ ശ്രീരാമനെ സാഷ്ടാംഗം നമസ്കരിച്ച് ഗദ്ഗദ് കണ്ഠനായി പറഞ്ഞു, ഹേ രാമചന്ദ്ര, ഞാൻ എന്തു സഹായമാണ് അങ്ങേക്ക് ചെയ്യുവാനുള്ളത്? അങ്ങനെയിരിക്കെ രാവണനാൽ അയക്കപ്പെട്ട ശുഗൻ എന്നുപേരായ മഹാസുരൻ ആകാശത്തിൽ നിന്നുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു, രാക്ഷസാധിപനായ രാവണൻ ഭ്രാതാവെന്നോണം കരുതി ഭവാനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വലിയൊരു കുലത്തിൽ ജനിച്ച ഭവാൻ വാനരന്മാരുടെ രാജാവാണല്ലോ. ഭവാന് യാതൊരു സ്വാർത്ഥഭാവവും ഇല്ലതാനും. ഞാൻ രാജപുത്രന്റെ ഭാര്യയെ അപഹരിച്ചതിൽ ഭവാൻ എന്താണ് കാര്യം? വാനരന്മാരോടുകൂടി കിഷ്കിന്ധയിലേക്ക് തിരിച്ചുപോയിക്കൊള്ളുക. ശക്തി കൊണ്ട് ലങ്കയെ കീഴടക്കുവാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. സുഖവാക്യത്തെ കേട്ട് വാനരന്മാർ അദ്ദേഹത്തെ വേഗത്തിൽ ചാടിപ്പിടിച്ച് മുഷ്ടിപ്രഹരം കൊണ്ട് വധിക്കാനൊരുങ്ങി. ശ്രീരാമൻ വാനരന്മാരിൽ നിന്നും ശുഗനെ മോചിപ്പിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ഹേ രാക്ഷസാധമ, എന്റെ ജ്യേഷ്ഠനായ ബാലിയെപ്പോലെ ഞാനും പുത്രസൈന്യവാഹന സഹിതം വധ്യനാണ്. നീ എവിടേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാലും. ശ്രീരാമനും വാനരസൈന്യവും സമുദ്രലംഘനത്തിനുള്ള ആലോചന വീണ്ടും തുടങ്ങി. ഈ അവസരത്തിൽ ദിവ്യരൂപം ധരിച്ച സാക്ഷാൽ വരുണദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിശ്വകർമാവിന്റെ പുത്രനും സമർത്ഥനുമായ നളൻ ഈ ജലത്തിൽ സേതു ബന്ധിക്കട്ടെ. സർവ്വലോകങ്ങളെയും പവിത്രീകരിക്കുന്ന അങ്ങയുടെ കീർത്തി ലോകമെല്ലാം അറിയട്ടെ. ഇപ്രകാരം പറഞ്ഞ് ശ്രീരാഘവനെ നമസ്കരിച്ച് വരുണൻ അന്തർദാനം ചെയ്തു. തുടർന്ന് അവിടെ നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം ആരംഭിച്ചു. അതിനിടയിൽ ശ്രീരാമനാകട്ടെ രാമേശ്വരൻ എന്ന പരമേശ്വരനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച ശേഷം ലോകഹിതത്തിനായിക്കൊണ്ട് അരുളി ചെയ്തു. യാതൊരുവൻ രാമേശ്വരനായ ഈ പരമേശ്വരനെ ദർശനം കഴിച്ച് സേതുബന്ധത്തെ പ്രണമിക്കുന്നുവോ അവൻ എന്റെ അനുഗ്രഹം ഹേതുവായി ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്നും മുക്തി നേടും. ഈ സേതുബന്ധത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനായ ഹരനെ ദർശിച്ച് സങ്കല്പനീയതനായി വാരണാസിയിൽ ചെന്ന് ഗംഗാസലിലത്തെ കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്ത് സമുദ്രത്തിൽ ഭാരത്തെ വിടിയുന്ന മനുഷ്യൻ ബ്രഹ്മപദം പ്രാപിക്കുമെന്നതിൽ സന്ദേഹമില്ല. ഒന്നാം ദിവസം കൊണ്ട് വാനരസത്തമനായ നളൻ 14 യോജനയും രണ്ടാം ദിവസം കൊണ്ട് 20 യോജനയും മൂന്നാം ദിവസം കൊണ്ട് 21 യോജനയും നാലാം ദിവസം കൊണ്ട് 22 യോജനയും അഞ്ചാം ദിവസം കൊണ്ട് 23 യോജനയും എന്ന രീതിയിൽ സമുദ്രത്തിൽ സേതുബന്ധനം നടത്തി. ആ സേതുവിന്മിൽ കൂടി തന്നെ വാനരന്മാർ 100 യോജന ദൂരവും യാത്ര ചെയ്തു. ലങ്കയെ കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടി ശ്രീരാമൻ മാരുതിയുടെയും ലക്ഷ്മണൻ അംഗദന്റെയും ചുമലിൽ കയറി മഹത്തായ പർവ്വതത്തെ ആരോഹണം ചെയ്തു. വളരെ വിസ്തീർണമായതും നാനാവിധത്തിലുള്ള ചിത്രധ്വജങ്ങളോടും വിചിത്രമായ മണിമാളികകളോടും സ്വർണനിർമ്മിതങ്ങളായ പ്രാകാരങ്ങളോടും കൂടി ശോഭിക്കുന്ന ലങ്കയെ അവർ നന്നായി കണ്ടു. മാളികമുകളിലായി വിസ്തീർണമായൊരു സ്ഥലത്ത് വീരന്മാരായ മന്ത്രിമാരോടുകൂടിയവനും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന 10 കിരീടങ്ങൾ ധരിച്ചവനും നീലപർവ്വത ശൃംഗതുല്യനും മഴക്കാറിന്റെ വർണ്ണമാർന്നവനുമായ രാവണൻ രത്നക്കൈപ്പിടിയുള്ള വെൺകൊറ്റക്കുട കൊണ്ട് ശോഭിക്കുന്നവനായി കാണപ്പെട്ടു. അവിടെ രാവണൻ ശുഗനോട് സംസാരിക്കുകയാണ്. ശുഗ, നീ ശത്രുക്കളാൽ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടുവല്ലേ? ശുഗൻ പറഞ്ഞു, സാഗരത്തിന്റെ ഉത്തരതീരത്തു ചെന്ന് ഞാൻ അങ്ങയുടെ സന്ദേശം അറിയിച്ചപ്പോൾ പെട്ടെന്നു തന്നെ കപികൾ ചാടിപ്പിടിച്ച് എന്നെ വധിക്കുവാൻ പുറപ്പെട്ടു. രാമ എന്നെ രക്ഷിച്ചാലും എന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിട്ടയക്കാൻ പറയുകയും ചെയ്തു. വാനരസൈന്യം ഇപ്പോൾ തന്നെ ലങ്കാപുരിയിലെത്തും. അതിനാൽ രണ്ടിലൊന്ന് ചെയ്യുക. ഒന്നുകിൽ സീതയെ ശ്രീരാമന് കൊടുക്കുക,
അല്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുക. ശ്രീരാമൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, യാതൊരു ബലത്തെ ആശ്രയിച്ചാണോ ഭഗവാൻ എന്റെ സീതയെ അപഹരിച്ചത്? സൈന്യത്തോടും ബന്ധുക്കളോടും കൂടിയ ആ ബലത്തെ യഥേഷ്ടം നോക്കിക്കൊള്ളുക. പ്രാകാര തോരണങ്ങളോടുകൂടിയ ലങ്കാനഗരിയും രാക്ഷസ സൈന്യവും നാളെ തന്നെ എന്നാൽ വിധ്വംസിക്കപ്പെടുന്നതും കാണുക. ശ്രീരാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ എന്നിങ്ങനെ അവിടെ സമ്മേളിച്ചിട്ടുള്ള നാല് പുരുഷശ്രേഷ്ഠന്മാരിൽ ഓരോരുത്തരും ലങ്കയെ പിടിച്ചടക്കി ഭസ്മമാക്കി നശിപ്പിക്കുവാൻ പോന്നവനാണ്. രാമൻ മനുഷ്യനല്ല, പരമാത്മാവായ ആദിനാരായണനാണ്. സീതയാകട്ടെ

ജഗത്തിന് ഹേതുഭൂതയായ ജഗദംബികയാണ്. അതുകൊണ്ട് സീതയെ രാമങ്കൽ സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ പാദാബ്ജങ്ങളെ സേവിക്കുക. എന്നാൽ ഭവാൻ സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടി വിഷ്ണുലോകത്തിൽ എത്തിച്ചേരും. അല്ലാത്ത പക്ഷം അങ്ങ് വീണ്ടും വീണ്ടും കീഴ്പോട്ടു പോയി നരകത്തിൽ പതിക്കും. ഞാനീ പറയുന്നത് അങ്ങക്ക് ഹിതമായിട്ടുള്ളതാണ്, അതിനെ അംഗീകരിച്ചാലും.

0: ശബരിമലയും.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ

0: 2 5 0 7 3 9 4 4 7 4 4 8 3 0 5
1: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
2: phone 9496420880
0: 8111933600.
2: cm vistara,
0: cm vistara nilluni.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യംവയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മളെ വഴിയോര വിപണിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഈ മുയ്യത്തെ കാർഷിക രീതികളെ കുറിച്ചൊന്ന് അറിയാനും അതിന് അറിവ് കൊടുക്കുവാനും വേണ്ടിയിട്ടില്ല നമ്മളെ ആ ഒരു സ്ഥലത്തിലാണ് ഈ ഒരു ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കാർഷിക രീതി എന്ന് പറയുമ്പോൾ മുയ്യം ഇപ്പൊ നല്ല സൂചിപ്പിച്ചതുപോലെ ഏകദേശം 100 ഏക്കറോളം 100 ഏക്കറയിലും മേലെ നമ്മൾ നെൽകൃഷി ചെയ്ത ഒരു അവസരം 40 ഏക്കറോളം നമ്മൾ പാടശേഖരത്തിൽ നെൽകൃഷിയും പച്ചക്കറി കൃഷിയായി ചെയ്തതാണ്. ഇപ്പൊ അത് ചുരുങ്ങി തരിശിലേക്ക് കുറേ ഭാഗം തരിശിലേക്ക് മാറാൻ വേണ്ടി നമുക്ക് സഹായിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി തരിശില്ലാത്ത പാടശേഖരമാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷമല്ല അതിനപ്പുറത്തെ വർഷം കുറച്ച് തരിച്ചില്ലാതെ രൂപത്തിലാക്കി ഒന്നാം വിളക്കും നമ്മൾ തരിച്ചില്ലാതെ ആക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കാലാവസ്ഥ നമ്മൾ വളരെയധികം ദ്രോഹിച്ചു. ഒരുപാട് നെൽകൃഷിയുടെ നഷ്ടം നമുക്ക് നേടേണ്ടി വന്നു. ഞാനും കെ പി മുഹമ്മദ് കുഞ്ഞും കൂടി അതുപോലെ രാജീവൻ എല്ലാവരും കൂടി ഒരു 4 ഷെയർ ആയിട്ട് ഞാൻ കുറച്ച് കൃഷി ഏറ്റെടുത്ത് നടത്തി. അതിൽ നമുക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചു. 6 പ്രാവശ്യങ്ങളും വെള്ളം കയറി. അപ്പോൾ അത് നമ്മൾ ഒരു കണക്കിലെടുത്തില്ല. നമ്മൾ ഈ പച്ചക്കറിയിലെ കുളി അത് നമ്മൾ മേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ടത് നമ്മൾ ശ്രമം. അങ്ങനെയാണ് നമ്മളെ ഈ പാടശേഖരത്തിൻ്റെ നമുക്ക് നെല്ലിൽ നഷ്ടം വന്നു കഴിഞ്ഞാലും നമുക്ക് പച്ചക്കറിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നില്ല ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. എപ്പോഴും നമ്മൾ കൃഷി തുടങ്ങുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ പച്ചക്കറി കൃഷി നവംബർ മാസമാണ് നമ്മളൊരു ഇതിന് ഏകദേശം ഒരു തുടക്കം കുറിക്കും. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വയല് ഒരു ഇടമഴ പെയ്തത് കൊണ്ട് വയല് ഉഴുതു കൊടുക്കാനും സമയാസമയം അതിൽ കൃഷി ചെയ്യാനും സാധിക്കാത്തൊരവസ്ഥയുണ്ട്. എന്നിരുന്നാലും ട്രാക്ടർ ഉപയോഗിച്ച് പരമാവധി നേരത്തെ ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾ നമ്മൾ ഉഴുതു കൊടുത്ത് അതാണ് ഇപ്പോൾ ഓരോരുത്തരും പങ്കുവെച്ചിട്ടുള്ളത്. ചീരക്കൃഷി ചീര 100 രൂപയ്ക്ക് വിറ്റു 100 രൂപയ്ക്ക് വിറ്റു എന്നുള്ളതല്ല പറയുന്നത്. അതാണ് ആദ്യമായിട്ടാണ് നമ്മൾ ചീരക്കൃഷിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ചീരയാണ് ഏറ്റവും കൂടുതൽ ഒരു മാസം കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതി ചീരക്കൃഷിയാണ്. വെള്ളരിയാണ് കൂടുതലും നമ്മൾ ഉൽപ്പാദിപ്പം. അതുപോലെ കക്കിരി ഇപ്പം പുതുമ ആയതുകൊണ്ട് കക്കിരി പഴയ കാലങ്ങളിൽ നമ്മൾ കക്കിരി കൃഷി ചെയ്യാറില്ല. കാരണം ഇപ്പൊ അങ്ങനെ ഹൈബ്രിഡ് വിത്ത് ഇറങ്ങിയതിന് ശേഷം അതൊക്കെ നമ്മൾ കൊണ്ടുവന്നതും നമ്മളെ ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഹൈബ്രിഡ് വിത്ത് ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മളെ ഗ്രൂപ്പാണ്. നമ്മളെ 9 വർഷം പിന്നിട്ട് നമ്മളെ ഈ പച്ചക്കറി പിന്നീട് നമ്മളെ ഒരു ഗ്രൂപ്പ് സംരംഭം. അതിനു മുമ്പേ എന്നെ സംബന്ധിച്ച് 2 രൂപയ്ക്ക് മത്തം തളിപ്പറമ്പ് കൊണ്ട് കൊടുത്ത കാലഘട്ടം മുതൽ നമ്മൾ ഇന്നിപ്പം 40 രൂപ 50 രൂപ 60 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അന്ന് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും സംസാരിച്ചതുപോലെ അവിടെ കൊണ്ട് തള്ളിയിട്ട് നമ്മൾ വരും. അവരെ അവരുടെ സമയം വരുമ്പോൾ തൂക്കും. ഒരു ചാക്കിൽ 60 കിലോ അല്ലെങ്കിൽ 2 കിലോ കട്ടിങ് പിന്നെ കേടുള്ളത് തിരിഞ്ഞു വെച്ച് അത് തൂക്കം കുറയും. അപ്പൊ ഏറ്റവും വില കുറഞ്ഞ് എന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് പരമാവധി കർഷകരെ സഹായിക്കാൻ വേണ്ടിയും നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ വേണ്ടി

0: നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരേ രീതിയിൽ തന്നെയാണ് ഇതുവരെ ഇപ്പം നമ്മളെ മമ്മിനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ നിലയിൽ എത്തിച്ചേരാനും സാധിച്ചിട്ടുള്ളത്. നമ്മളെ ഗ്രൂപ്പിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഈ 9 വർഷം മുമ്പേ തന്നെ നമ്മള് കൃഷി നെൽകൃഷിയായിട്ടെടുത്ത് നടത്തി പച്ചക്കറി ഏകദേശം ഒരു 2.5 ഏക്കറോളം പച്ചക്കറി കൃഷി
1: ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഇപ്പം കർഷകർക്ക് ആർക്കും ഒരു നഷ്ടം വന്ന രീതിയിലേക്ക് പറയാൻ സാധിക്കില്ല. സർക്കാരിന്റെ ഇൻസെന്റീവായിട്ട് ഒരു 2.5 രൂപ നെല്ലിനും അതുപോലെ തന്നെ പച്ചക്കറിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുമ്മായം അത് പിന്നെ വിത്തുകൾ ഇതെല്ലാം സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ നമ്മളെ ആരും നമ്മളെ ഈ മേഖലയിൽ ഈ കാർഷിക മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു കർഷകനും നമ്മളെ ഈ വാർഡിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എല്ലാവർക്കും നമുക്ക് പച്ചക്കറി ആയാലും നെല്ലിൻ്റെ ആയാലും ആനുകൂല്യത്തിനുള്ള അപേക്ഷകൾ അതാത് സമയം നമ്മളെ കൃഷിഭവനിൽ എത്തിയിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. പിന്നെ നമ്മളെ ഈ കൃഷിക്ക് കൂടുതലും ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ വരുന്നത് നമ്മൾ ജലസേചനമാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 10-50 വർഷത്തോളം ആയോ ഒരു സംശയമുണ്ട്. 50 മേലെയായി ഒരു ഇറിഗേഷന്റെ ഒരു പ്രൊജക്ട് ഉണ്ട്. വെള്ളം സുലഭമായി നമുക്ക് ആവശ്യാർത്ഥം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തടയണിയിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ആ ഒരു സംവിധാനങ്ങളെല്ലാം ഈ മുയത്തെ കൃഷിന്റെ ആ ഒരു വികസനത്തിനല്ല ഒരു കാരണമായിട്ട് തീർന്നിട്ടുള്ളത്. നിലവിലിപ്പം ആരുടെയും കർഷകരുടെ സഹകരണം ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഒരു കുറച്ചു ഭാഗം സഹകരിക്കൂല എന്നിരുന്നാലും ആരെയും നമ്മൾ വേർതിരിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. എല്ലാം ഭംഗിയായി ഇതുവരെയും പാടശേഖരത്തിന്റെ അതുപോലെ തന്നെ പച്ചക്കറി ക്ലസ്റ്ററിന്റെയും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഉൽപാദനം, നമ്മൾ ഉൽപാദനം ഈ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില നിലവാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചീര ഉൽപ്പാദിപ്പിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അതിനോടൊപ്പം പല പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കും, അത് കൊണ്ടുപോയി വിൽക്കും. ആ വിൽക്കുന്നത് കുറച്ച് അധിക വിലക്ക് വിൽക്കും. ഇതെല്ലാം ഇപ്പം ചില ആളുടെ കാഴ്ചപ്പാട്. പക്ഷെ അത് 1-2 ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചത് ചെയ്തില്ല. അടുത്ത് നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് വില നിലവാരം നിശ്ചയിച്ചിട്ട് ചെയ്യും. എന്നിരുന്നാലും ചില കർഷകർ അതിനോടൊപ്പം തകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു ഏകീകരണ സ്വഭാവം ആരുടെയിലും ചില സമയത്ത് ഉണ്ടാകുന്നില്ല. എന്നാലും പരാതികളൊന്നുമില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ കുറച്ച് കൂടുതൽ പൈസ വാങ്ങുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒരു സംശയമുണ്ട്. ചില ആൾക്കാർ പുറത്തുനിന്ന് സ്ഥാനം കൊണ്ടുവന്ന് വിപണനം നടത്തുന്നുണ്ട്. അതിനൊക്കെ തടയണ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സംവിധാനങ്ങളും ഇവിടെ രൂപപ്പെടുത്തിയിരുന്നു. ഒരു 2-3 വർഷം മുമ്പേ ഒരു ഏപ്രിൽ നമ്മളെ ഒരു കർഷകരില് ഒരു അംഗീകാരം എന്ന നിലയിൽ ഒരു ഏപ്രിൽ ഇട്ടുകൊണ്ടാണ് ആ വിപണനം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ മാറി കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ടാഗ് ഒരു കാരണം അതിൽ ചില പരാതികൾ ഈ ഗുണഭോക്താക്കൾ അതിനെ വാങ്ങിച്ചു പോകുന്നവർ ചില പരാതികൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആക്രത്തിലെ ആ ഒരു ഇതിലേക്ക് മാറിയത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്ന് സാധനം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള ആ ഒരു രീതി, പുറത്തുനിന്ന് സാധനം കൊണ്ടുവരുന്നോ എന്നുള്ള ആ രീതിയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോ വെച്ച ഒരു ID കാർഡ് ഓരോ കർഷകന്റെയും കഴുത്തിലിട്ടുകൊണ്ട് ആ പച്ചക്കറികൾ വിപണനം നടത്തണമെന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ പ്രാവശ്യം മുഴുവൻ കുറച്ച് കർഷകർ കൂടുതൽ അറ്റാഗ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമെന്നുള്ളത് പറയുന്നു. പുരുഷന് വരുമാനം ഏകദേശം പുരുഷന് എത്ര വരുമാനം കിട്ടും? ഞാൻ സാറോട് പറയും, ഞാൻ 25 വർഷത്തോളം 2.5 ലക്ഷം രൂപ പച്ചക്കറി കിട്ടും എന്ന് ഞാൻ പറയും. അപ്പോ ആനുകൂല്യങ്ങളും എല്ലാം കൂടി കർഷകർക്ക് നല്ല വരുമാനമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇത്രത്തന്റെ കൃഷി ചെയ്താൽ ഇത്ര വരുമാനമുണ്ട് എന്നുള്ളത് ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. അപ്പൊ നമ്മൾക്ക് ഒരു 5 സെന്റിൽ ഒരു ചീര ഇട്ട് കഴിഞ്ഞാൽ ആ 5 സെന്റിൽ നിന്ന് എത്ര കെട്ട് ചീര പറിക്കാം എന്നുള്ള കണക്ക് നമ്മൾ പറയും. ആ 5 സെന്റിൽ നിന്ന് എത്ര കെട്ട് ചീരന്റെ വില കിട്ടും എന്നുള്ളത് നമുക്ക് പറയും. ഇത്രയും വർഷം 9 വർഷമായി നമ്മൾ 30 രൂപ കൂടി കെട്ട് ചീര കൊടുക്കും. 30 കെട്ട് 9 ഇത് 9ാമത്തെ വർഷം വയതിൽ 650-700 ഗ്രാം ചീര ഉണ്ടാവും. അപ്പൊ ചീരയിലും അതുപോലെ തന്നെ ഗുണനിലവാരത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കും വാങ്ങുന്നവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചീരകൾ കുറച്ച് മെച്ചപ്പെട്ട കളറും അതിന്റെ ആ ഒരു രുചിയും ഇതെല്ലാം അതുകൊണ്ട് നമ്മൾ ചീര വാങ്ങാനാളുണ്ടാവും. ഞാൻ ഇന്നലെ 26 പറഞ്ഞ പോലെ അന്ന് സാറ് ചീര കേൾപ്പിച്ചപ്പോൾ ഞാൻ

0: ഞാൻ നമ്മുടെ ജീര വരപ്പിച്ച് കിട്ടി. അപ്പൊ ഇന്നലെ 40 കെട്ട് ചീര നമ്മൾ കൊണ്ട് വന്ന് അരമണിക്കൂർ എടുത്തിട്ടില്ല. ഇത് രമ്യയുടെ അരമണിക്കൂർ എടുത്തിട്ടില്ല. 40 കെട്ട് ചീര അരമണിക്കൂർ കൊണ്ട് നമ്മൾ ചീര തേടി വന്നിട്ട് വാങ്ങിട്ട് പോന്ന രീതിയിലേക്ക്. അപ്പൊ നമ്മളൊരു മാർക്കറ്റിംഗിൽ ഒരു ഐ ഡി കാർഡും വെച്ച് ആ മാർക്കറ്റ് രീതിയും അതുപോലെ തന്നെ നമ്മൾ ഗുണനിലവാരമില്ല ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരെ തന്നെയാണ് കൂടുതലും സാധനം പോവാന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്നെ സംബന്ധിച്ച് പറയാൻ. എന്നാ നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് ഹൈബ്രിഡ് വിത്തുകളാണ്. നമ്മൾ മുഴുവനും ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അതല്ലെങ്കിൽ എല്ലാ കർഷകർക്കും ചിലപ്പോൾ അറിയില്ല. ചെറിയ വിലക്കുള്ള വിത്തുണ്ട്. 200 രൂപ മുതൽ 900 രൂപ വരെ 25 ഗ്രാമിന്റെ വിത്തുകളുണ്ട്. നമ്മൾ 900 രൂപയുടെ വിത്തുകളാണ് വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റിയുടെ വിത്തുകളാണ് നമ്മൾ വാങ്ങിച്ചത്. വേറെ കൂടുതൽ ചീരക്കൃഷിന്റെ പിന്നെ ഒരു ആരോഗ്യം വെച്ചു. ചീരക്കൃഷി നമ്മൾ ചെയ്യുന്നത് എല്ലാവരും കോഴിവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചീരക്കൃഷിക്ക് കോഴിവളമാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ചീരക്കൃഷിയിൽ ആദ്യം നമ്മൾ കുറച്ച് കോഴിവളം, കുറച്ച് രാസവളം ഇല്ലാതെ കണ്ട് നമുക്ക് ഒരു പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. കുറച്ച് രാസവളം കൂടി ഉപയോഗിച്ചാൽ നമുക്കൊരു 28 ദിവസം 30 ദിവസം 35 ദിവസത്തിനുള്ളിൽ നമുക്ക് ചീര പറിക്കാൻ വേണ്ടി കഴിയും. പിന്നെ രണ്ടാമത് ഒരു രാസവളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചീര വേഗം കാറ്റ് വളരും. പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം വെച്ചിട്ട് ഇപ്പം നാനോ യൂറിയ സ്പ്രേ, നാനോ വേറെ അടിവളം ഇല്ലെങ്കിൽ നാനോ യൂറിയ സ്പ്രേ ചെയ്താലും ചീരക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഗോമൂത്രം സ്പ്രേ ചെയ്താലും ചീര കാറ്റ് വളരും. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ വൃക്ഷായുർവേദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വൃക്ഷായുർവേദം ചീരക്ക് നല്ലതാണ്. ചീര ഉടനെ കഴിച്ചു വളർന്ന് വരും. അപ്പൊ ഇതെല്ലാം ചീരക്കൃഷി നമ്മൾ കീടനാശിനി രാസകീടനാശിനി ആരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരോടും നമ്മൾ ഇനാൻ പറയുന്നത് നിങ്ങൾ ഇതിലെ ഈ രാസകീടനാശിനിന്റെ അംശങ്ങൾ കാണിച്ചതാണ് നിങ്ങൾ 100,000 ഇല്ല. നമ്മളിപ്പം 100,000 രൂപ നമ്മൾ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കലാണ് നമ്മൾ. നമ്മളിപ്പം കീടനാശിനി അടിക്കണം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചെറുതായി വരുമ്പം തന്നെ അത് മേലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ പുഴുവായിരിക്കും ചെറിയ അത് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം ഡോസ് കുറഞ്ഞ് ചില ആളല്ലാട്ട് അത് നമ്മളും അടിക്കാറുണ്ട്. പിന്നെ നമ്മൾ പൂക്കുന്നത് ആകട്ടോ അതുപോലെ തന്നെ കീടനാശിനി അടിക്കില്ല. ഇപ്പൊ നമ്മൾ ജൈവിക്കുക എന്ന് കിട്ടുന്ന പിന്നെ ചൂടോ മുണസോ അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത് മഗ്നീഷ്യം അടിക്കുന്നത് ഇതെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആണെങ്കിൽ ഗോം വിഷം അടിക്കുന്ന ഒരു പറ്റിയ ഒരു കാരണം വെച്ചാലും അതിനെപ്പറ്റി ചിന്തിക്കുന്ന പറയാനല്ലോ.
1: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

പൊതുവിൽ മണ്ണരയെ ഉപയോഗിച്ച് പാഴ്വസ്തുക്കളെ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവവളമാക്കുന്നതിനെയാണ് മണ്ണര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. രാസവളങ്ങളുടെ കടന്നാക്രമണം കാരണം നമ്മുടെ മണ്ണ് ഇന്ന് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മണ്ണിന്റെ യൗവനം വീണ്ടെടുക്കാൻ അനുയോജ്യമായ ജൈവവളമാണ് മണ്ണര കമ്പോസ്റ്റ്. 2.5 x 5 മീറ്റർ എന്ന അളവിൽ മണ്ണിൽ കുഴിയെടുത്ത് അടിഭാഗത്ത് തൊണ്ടുകൾ ഒരു പാളിയാക്കി മലർത്തിവെക്കുക. തൊണ്ടുകൾ ചെറുതായി നനയ്ക്കണം. അതിനുമീതെ നിരപ്പിൽ നിന്നും 30 cm ഉയരത്തിൽ ജൈവമാലിന്യവും കാലിവളവും 8:1 എന്ന അനുപാതത്തിൽ നിരത്തണം. നിത്യവും വെള്ളമൊഴിക്കുന്നതുകൊണ്ട് മാലിന്യങ്ങൾ ഭാഗികമായി വിഘടിക്കും. 10 മുതൽ 15 ദിവസത്തെ ഭാഗിക വിഘടനത്തിന് ശേഷം 1.5 മുതൽ 1 കിലോ എന്ന അളവിൽ മണ്ണരകളെ നിക്ഷേപിക്കണം. ഓലയോ ചണച്ചാക്കോ ഉപയോഗിച്ച് കമ്പോസ്റ്റ് മൂടുക. 45 മുതൽ 50 ദിവസങ്ങൾക്കുള്ളിൽ കമ്പോസ്റ്റ് തയ്യാറാവും. നേരിട്ടുള്ള സൂര്യപ്രകാശവും മഴയും തടയണം. കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതിനായി കുഴിയിൽ നിന്നും നീക്കം ചെയ്ത സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ 2 മുതൽ 3 മണിക്കൂർ വരെ വെക്കണം. തുടർന്ന് മുകളിൽ നിന്നും നീക്കം ചെയ്ത കമ്പോസ്റ്റിനെ തണലിൽ ഉണക്കി അരിച്ച് ഉപയോഗിക്കാം. മറ്റ് കമ്പോസ്റ്റ് രീതികളെ അപേക്ഷിച്ച് മണ്ണര കമ്പോസ്റ്റിന്റെ മെച്ചം ഇവ ഏകദേശം 30 മുതൽ 35 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാകുമെന്നുള്ളതാണ്. തദ്ദേശീയ ഇനങ്ങളായ മണ്ണരകൾ ഉപയോഗിച്ചുള്ള മണ്ണരവളം ഏറെ ഫലപ്രദമാണ്. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 2500 മണ്ണരകളിൽ 300-ലധികം മണ്ണര ഇനങ്ങൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണര ഇനങ്ങളുടെ വ്യത്യസ്തത വ്യത്യസ്ത മണ്ണിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ പ്രാദേശികമായി ലഭിക്കുന്ന മണ്ണരകൾ അതത് സ്ഥലത്തുനിന്ന് മണ്ണര വളർത്താനായി തിരഞ്ഞെടുക്കലാണ് ആദ്യ പണി. മറ്റെങ്ങുനിന്നും മണ്ണരകൾ ഇറക്കുമതി ചെയ്യേണ്ടതില്ല. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മണ്ണരകളാണ് പെരിയോണിക്സ് എക്സ്കവെറ്റസ്, ലെപിറ്റോ മൗറിറ്റി എന്നിവ. ഇവയെ വളർത്തി ലളിതമായ രീതിയിലൂടെ കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കാം. കോൺക്രീറ്റ് വളയങ്ങളിലും ഏതെങ്കിലും പെട്ടികളിലും വളർത്താവുന്നതാണ്. മണ്ണരകളെ ശേഖരിക്കുന്നതും ഒരു കലയാണ്. ഇരകളുള്ള മണ്ണ് ആദ്യം കണ്ടെത്തണം. മണ്ണിന് മുകളിൽ അവയുടെ വിസർജ്യങ്ങൾ നോക്കി സാന്നിധ്യം കണ്ടെത്താവുന്നതാണ്. 1 കിലോ ശർക്കര, 1 കിലോ പുതിയ ചാണകം എന്നിവ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ മിശ്രിതം പ്രദേശത്ത് മേൽമണ്ണിൽ തളിക്കുക. ഇവയെ വൈക്കോൽ കൂനയാൽ മൂടണം. അതിനു മുകളിൽ പഴയ ചാക്ക് വിരിക്കുക. 20 മുതൽ 30 ദിവസം വരെ വെള്ളം തളിക്കൽ തുടരണം. എപ്പിഗേ, അനസിക് എന്നിങ്ങനെയുള്ള വിരകൾ അവിടെ പിന്നീട് കണ്ടു തുടങ്ങും. ഇവയെ ശേഖരിച്ച് ഉപയോഗിക്കാം. മതിയായ അളവിലുള്ള കുഴി സ്ഥല സൗകര്യമനുസരിച്ച് പിന്നാമ്പുറത്തോ തോട്ടത്തിലോ വയലിലോ ആകാം. ഒറ്റക്കുഴി, ഇരട്ടക്കുഴി അഥവാ കല്ലും സിമെന്റും കൊണ്ട് നിർമ്മിച്ച് ജലനിർഗമന മാർഗങ്ങളുള്ള ടാങ്കുകളും ആകാം. ഏറ്റവും ലളിതവും സൗകര്യമുള്ളതുമായ കുഴി 2 m x 1 m x 0.75 m എന്നിങ്ങനെ അളവിലുള്ളതാണ്. ലഭ്യമാകുന്ന ജൈവവളം കാർഷിക അവശിഷ്ടങ്ങളുടെ തോതനുസരിച്ചുള്ള കുഴികളാണ് നിർമ്മിക്കേണ്ടത്. പുഴുക്കളെ ഉറുമ്പുകൾ ആക്രമിക്കുന്നത് തടയാൻ കുഴികളുടെ ചുമരുകളുടെ മധ്യത്തിൽ ജലം സംഭരിച്ചു വയ്ക്കാൻ സംവിധാനം വേണം. 4 അറകളുള്ള സംവിധാനത്തിന്റെ മേന്മ ഒരറയിൽ നിന്ന് കമ്പോസ്റ്റ് വളത്തോടൊപ്പം മണ്ണരകളെ നേരത്തെ പ്രോസസ്സ് ചെയ്ത അവശിഷ്ടങ്ങളുള്ള അറയിലേക്ക് തുടരെ നീക്കിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇനി എങ്ങനെ വെർമി ബെഡ് നിർമ്മിക്കാം എന്ന് നോക്കാം. പൊടിച്ച ചുടുകല്ല്, പരുക്കൻ മണ്ണ് എന്നിവ 5 cm കനത്തിൽ പാകി അതിനു മുകളിൽ 15 മുതൽ 20 cm കനത്തിൽ നന്നായി ഈർപ്പമുള്ള പശ്ചിമരാശി മണ്ണ് പൂശുക. ഇതാണ് ശരിക്കുമുള്ള വേർമി ബെഡ് അടുക്ക്. ഇതിലേക്ക് മണ്ണരകളെ നിക്ഷേപിക്കണം. സത്യത്തിൽ അവയുടെ വീട്

0: ആയി ഇതിനെ കാണാം. 2 m × 1 m × 0.75 m ആകൃതിയിലുള്ള കമ്പോസ്റ്റ് കുഴിയിൽ 15 മുതൽ 20 cm കനത്തിലുള്ള വേമി ബെഡ് ഉണ്ടെങ്കിൽ അവിടെ 150 മണ്ണിരകളെ നിക്ഷേപിക്കാം. വേമി ബെഡിനു മുകളിൽ പുതിയ ചാണകം കൈ നിറയെ വിതരണം. അതിനു മുകളിൽ 5 cm കനത്തിൽ ഉണക്ക ഇലകൾ, അതിലും മികച്ചത് അരിഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ, വൈക്കോൽ, ഉണക്കപ്പുല്ല് എന്നിവയാണ്. അടുത്ത 30 ദിവസം ആവശ്യമുള്ളപ്പോഴെല്ലാം വെള്ളം നനച്ചു കൊടുക്കണം. ഈ തട്ട് ഉണങ്ങിയതോ നനഞ്ഞു ചീഞ്ഞതോ ആകരുത്. തുടർന്ന് കുഴി തെങ്ങോലയോ പനയോലയോ അഥവാ പഴയ ചാക്കുകൊണ്ടോ മൂടി പക്ഷികളിൽ നിന്നും സംരക്ഷിക്കണം. കുഴികളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മൂടരുത്. അവ സൂര്യപ്രകാശം നന്നേ തടയും. ആദ്യ 30 ദിവസത്തിന് ശേഷം നനഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ മൃഗങ്ങളുടെയോ അഥവാ അടുക്കളാവശിഷ്ടങ്ങളോ ഹോട്ടൽ, വയൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളോ ഉപയോഗിച്ച് 5 cm കനത്തിൽ അടുക്കി വെക്കണം. ഇത് ആഴ്ചയിൽ 2 തവണ ആവർത്തിക്കാം. ഈ അവശിഷ്ടങ്ങൾ നിശ്ചിത ഇടവേളകളിൽ പിക്കാക്സ് അഥവാ മൺകോരി ഉപയോഗിച്ച് ഇളക്കിയിടാം. കുഴികളിൽ ശരിക്കും ഈർപ്പം നിലനിർത്താനായി കൃത്യമായി നനച്ചു കൊടുക്കണം. വരണ്ട കാലാവസ്ഥയാണെങ്കിൽ നന്നായി നനയ്ക്കണം. കമ്പോസ്റ്റ് കടുത്ത ബ്രൗൺ നിറമായി ശരാശരി ഇളകി നുറുങ്ങിക്കാണപ്പെടുമ്പോൾ വളം തയ്യാറായി എന്ന് പറയാം. കറുത്ത് തരികൾ പോലെ ഭാരം കുറഞ്ഞ ജൈവാംശം നിറഞ്ഞതാണിത്. ഏകദേശം 60 മുതൽ 90 ദിവസത്തിൽ കമ്പോസ്റ്റ് തയ്യാറായി എന്ന് മണ്ണിരയുടെ വിസർജ്യം തട്ടിനു മുകളിൽ കാണപ്പെടുന്നതിലൂടെ മനസ്സിലാക്കാം. കുഴിയിൽ നിന്ന് കമ്പോസ്റ്റ് വളം ഉപയോഗത്തിനെടുക്കാവുന്നതാണ്. കമ്പോസ്റ്റിൽ നിന്ന് ഇരകളെ വേർതിരിക്കുന്നതിന് തട്ടുകൾ ഒഴിക്കുന്നതിന് 3 ദിവസം മുൻപ് വെള്ളം ഒഴിക്കുന്നത് നിർത്തണം. ഇതിനാൽ 80% വരെ ഇരകൾ തട്ടിനടിയിലേക്ക് പോകും. അരിപ്പകളിലൂടെയും ഇരകളെ വേർതിരിക്കാവുന്നതാണ്. മണ്ണിരകളും ദ്രവിക്കാതെ കട്ടിയുള്ള വസ്തുക്കളും അരിപ്പയിൽ അവശേഷിക്കും. ഇവയെ തട്ടിലേക്ക് തിരികെ ഇട്ട ശേഷം അരിക്കൽ തുടരാം. കമ്പോസ്റ്റിന് മണ്ണിന്റെ മണമായിരിക്കും. മറ്റേതെങ്കിലും ദുർഗന്ധമുണ്ടായാൽ അതിനർത്ഥം അഴുകൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിയില്ല എന്നാണ്. ബാക്ടീരിയയുടെ പ്രവർത്തനം അപ്പോഴും തുടരുന്നുണ്ട്. പുഴുങ്ങിയ മണമുണ്ടെങ്കിൽ പൂപ്പിന്റെ സാന്നിധ്യം അഥവാ അധികം ചൂടായതാണ് കാരണം. ഇത് നൈട്രജന്റെ നഷ്ടം വരുത്തും. ഇങ്ങനെയുണ്ടായാൽ അവശേഷിക്കുന്നവയെ നന്നായി വായു കൊള്ളിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നാരുകളുള്ള വസ്തുക്കൾ ചേർത്ത് വീണ്ടും പ്രക്രിയ തുടരുക. അതിനുശേഷം കമ്പോസ്റ്റ് അരിച്ച് പാക്ക് ചെയ്യാം. നിർമ്മിച്ചെടുത്ത വസ്തു വെയിലത്ത് കോനിയായി വെക്കണം. അതിനുള്ളിലെ പുഴുക്കൾ താഴേക്ക് വലിഞ്ഞു മാറിക്കൊള്ളും. 2-4 കുഴികളുള്ള സംവിധാനത്തിലാണെങ്കിൽ ആദ്യ അറയിൽ വെള്ളമൊഴിക്കുന്നത് നിർത്തണം. പുഴുക്കൾ അവിടെ നിന്ന് മറ്റൊരറയിലേക്ക് മാറും. ഇതിലൂടെ ഒരു പ്രത്യേക ക്രമത്തിൽ പുഴുക്കൾക്കാവശ്യമായ അന്തരീക്ഷാവസ്ഥ നിലനിർത്താം. അതുപോലെ വിളവെടുക്കുന്നതും ചാക്രികമായി തുടരാം. മണ്ണിരകളെ സംബന്ധിച്ച് ജൈവാവശിഷ്ടങ്ങളെ വളരെ വേഗം വിഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്. നല്ല ഘടനയുള്ള വിഷാംശമില്ലാത്ത വളം ഇതിലൂടെ ലഭിക്കും. ഉയർന്ന സാമ്പത്തിക മൂല്യം തരുന്നതുകൂടാതെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല കണ്ടീഷണറായും ഇവ പ്രവർത്തിക്കുന്നു. കൂടാതെ നല്ല ധാതു സന്തുലനം നൽകുന്നു, പോഷക ലഭ്യത മെച്ചപ്പെടുത്തുന്നു. നല്ലൊരു കോംപ്ലക്സ് ഫെർട്ടിലൈസർ വളവും കൂടിയാണ്. രോഗനിദാന സൂക്ഷ്മാണുജീവികളെ ഇല്ലായ്മ ചെയ്യാനും വളം സഹായിക്കും. ഇക്കാര്യത്തിൽ കമ്പോസ്റ്റിംഗിൽ നിന്നും വലിയ വ്യത്യാസമില്ല. അവശിഷ്ടങ്ങൾ നിർമാർജനം ചെയ്യുക എന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം കൂടിയാണ് കമ്പോസ്റ്റ് വളനിർമ്മാണം. പ്രക്രിയ പൂർത്തിയാക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. നിർധനർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും കുടിൽ വ്യവസായമായി ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തരക്കേടില്ലാത്ത വരുമാനം നൽകുന്ന തൊഴിലാണ്. ഗ്രാമം തോറും തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ, സ്ത്രീകൾ, സഹകരണ സംഘങ്ങൾ എന്നിവ രൂപീകരിച്ച് മണ്ണിര വളനിർമ്മാണം തുടങ്ങിയാൽ ഗ്രാമീണർക്ക് തന്നെ നിർദ്ദിഷ്ട തുകകൾക്ക് വിറ്റ് വരുമാനമുണ്ടാക്കാം. ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ, ഒരു വരുമാനം എന്നതു മാത്രമല്ല മികച്ച മേന്മയുള്ള ജൈവവളം സമൂഹത്തിന് നൽകി നല്ല കാർഷിക രീതി നിലനിർത്താനും കഴിയും. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്,

0: ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാർട്ട്, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവടുകുന്ന്. മട്ടന്നൂർ ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഹർഗർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഒരു റിപ്പോർട്ട്.
3: ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. ഗ്യാൻപഥിൽ 2,500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേ മാതരം ഒരുക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കും.
2: നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ തടസ്സങ്ങൾ നേരിട്ട ഈ ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. 2026 കേരള പുനർനാമകരണ ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ഭരണഘടനയുടെ 1st ഷെഡ്യൂളിൽ കേരള എന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഇത് സംബന്ധിച്ച് 2024 കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയിൽ കേരള എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മലയാളത്തിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായതിനാലാണ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചതെന്ന് ബിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു.
4: പഞ്ചാബി കേരള വിധാനസഭയുടെ 14 June 2024 സങ്കല്പ് പാരിത് തഥാ കേന്ദ്ര അപ്പീൽ സംവിധാന അനുച്ഛേദ 3 അനുസാര കേരള രാജ്യത്തെ നാമ കേരളം സംബോധിത് തത്കാൽ കേരള സർക്കാർ ദ്വാരം രാജ്യ കാ നാം മലയാളം ഭാഷമേ കേരളം ഹൈ.
2: നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട്

0: പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഴിഞ്ഞുമാറുകയാണെന്ന് കോൺഗ്രസ് എംപി പവൻ ഖേര ആരോപിച്ചു. ജാർഖണ്ഡിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എൻഡിഎ അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാർ ബലപ്രയോഗം നടത്തിയതായി റാഞ്ചിയിൽ നിന്നുള്ള ബിജെപി എംപി സഞ്ജയ് സേത്ത് വിമർശിച്ചു. രാജ്യത്തുടനീളം ഇതുവരെ 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. ഇതിലൂടെ പിഎം കിസാൻ, പിഎം ഫസൽ ബീമാ യോജന തുടങ്ങിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതികളുടെ സംയോജനം സാധ്യമാക്കി. കർഷകർക്ക് വിവിധ കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ തിരിച്ചറിയൽ കാർഡുകളിലൂടെ സാധിച്ചതായും കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയിൽ പറഞ്ഞു. വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായ ലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. ഒക്ടോബർ 5 വിഷയം വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. 2024 ആരംഭിച്ച പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയിലൂടെ രാജ്യത്ത് 50,00,000+ കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സാമ്പത്തിക സഹായമായി 28,000 കോടിയിലധികം രൂപ സബ്സിഡി ഇനത്തിൽ രാജ്യത്തുടനീളം വിതരണം ചെയ്തു. ഗ്രിഡ് അധിഷ്ഠിത കണക്ഷനുള്ള എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ആവശ്യാനുസരണം പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം ജൂലൈ മാസം വരെ പദ്ധതി വഴി 14.65 GW അധിക സൌരോർജ്ജ ഉൽപാദന ശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2030 500 GW പുനരുപയോഗം യോഗ ഊർജ്ജമെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് നിർണായക സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പൊതുസംഭരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ജെം 10 വർഷം പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യത ഉറപ്പാക്കാനും ബിസിനസ് സുഗമമാക്കാനും സഹായിച്ച ഈ പ്ലാറ്റ്ഫോം ചെറുകിട സംരംഭങ്ങൾക്കും വനിതാ സംരംഭകർക്കും പുതിയ അവസരങ്ങൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസം നടക്കുന്നത്. 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 13 മുതൽ ആഗോളതലത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 കരിദിനമായി ആചരിക്കാനും AAC തീരുമാനിച്ചു. ആർട്ടെമിസ് ഉടമ്പടി പ്രകാരം നാസയുടെ ചാന്ദ്രാധിഷ്ഠിത പരിപാടിയിൽ ചേരാൻ ഇസ്രോയ്ക്ക് ക്ഷണം. സാങ്കേതിക ഡാറ്റ പങ്കിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ ചർച്ച തുടരാനും ഇന്ത്യയും യുഎസും തമ്മിൽ ധാരണയായി. ഈ മാസം ആദ്യം ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ യുഎസ് സിവിൽ സ്പേസ് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 9-ാമത് യോഗത്തിൽ ഉഭയകക്ഷി ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു. രാജ്യത്തെ ബാങ്കുകൾ നവീകരണം, ഉത്തരവാദിത്വം, ഉപഭോക്താക്കളുടെ വിശ്വാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. മുംബൈയിൽ FIBAC വാർഷിക ബാങ്കിംഗ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIA അമിതമായി ആശ്രയിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ചും ഗവർണർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 11 സലീൽ ശിവദാസിന്റെ ഓർമ്മ ദിനം. 1996 ഓഗസ്റ്റ് 11 സലിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1970 ജനുവരി 21 ജനിച്ച സലിൽ ശിവദാസ് കുട്ടിക്കാലത്ത് തന്നെ വ്യക്തവും വ്യത്യസ്തവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. പരന്ന വായനയും പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ഔത്സുക്യവും സലിലിന്റെ മുഖമുദ്രയായിരുന്നു. പരസ്യ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ കോഷിത് ബീച്ചിൽ വെച്ച് തന്റെ 26-ാമത്തെ വയസ്സിൽ സലിൽ ഓർമ്മയായി. സലിലിന്റെ ഓർമ്മയിൽ ആരംഭിച്ച സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ ഡൽഹിയിലും നമ്മുടെ നാട്ടിലും ഒട്ടേറെ ജീവകാരുണ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. സലിൽ ശിവദാസ് ഫൗണ്ടേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളിൽ ഒന്നാണ് റേഡിയോ മലബാർ. ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പ്രതീക്ഷയാകുമായിരുന്ന ആ ചെറുപ്പക്കാരന്റെ ഓർമ്മയിൽ റേഡിയോ മലബാർ പ്രവർത്തിക്കുകയാണ്. സലിൽ ശിവദാസിന്റെ ദീപ്തസ്മരണകൾക്ക് മുന്നിൽ റേഡിയോ മലബാർ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സലിൽ ശിവദാസിനെക്കുറിച്ച് സഹോദരനും സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ യൂജിൻ ശിവദാസിന്റെ ഓർമ്മക്കുറിപ്പുകൾ അവതരിപ്പിക്കുന്നത് ശ്രീ കൃഷ്ണകുമാർ കണ്ണോത്ത്.
2: എന്റെ സഹോദരൻ മരിച്ചിട്ട് ഇന്ന് 30 വർഷം തികയുകയാണ്. ചെറുപ്പത്തിൽ ഒരാൾ മരിക്കുമ്പോൾ നഷ്ടമാകുന്നത് ആ വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാവിയും കൂടിയാണ്. സലിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെയാകുമായിരുന്നുവെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. 20-ാം വയസ്സിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സലിൽ 5 വർഷത്തോളം പരസ്യരംഗത്ത് സൗഭാഗ്യ, കോൺട്രാക്ട് ആൻഡ് ലിൻറ്റാസ് എന്നീ സ്ഥാപനങ്ങളിൽ വിജയകരമായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ബുദ്ധിശാലിയും ദൃഢനിശ്ചയമുള്ളവനും ലക്ഷ്യബോധമുള്ളവനുമായിരുന്നു. അസാധാരണമായ എന്തെങ്കിലും ചെയ്യണമെന്ന തീക്ഷ്ണമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ മികച്ച ഒരു ജോലി രാജിവെച്ച് പരസ്യ ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് അദ്ദേഹം കടന്നു. ആ രംഗത്ത് പ്രവർത്തിച്ച ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇന്ത്യൻ അക്കാഡമി ഓഫ് അഡ്വർടൈസിംഗ് ഫിലിം ആർട്ട് നൽകിയ ഡെബ്യൂട്ട് ഡയറക്ടർ അവാർഡ് ഫോർ എക്സലൻസ് 1996 പുരസ്കാരം അദ്ദേഹം നേടി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും പിന്നീട് ചലച്ചിത്ര രംഗത്ത് വലിയ വിജയങ്ങൾ നേടി. സലിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് ഒരു ഫീച്ചർ ഫിലിമെങ്കിലും സംവിധാനം ചെയ്തേനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരെയും പോലെ എന്റെ സഹോദരനും അവൻ വളർന്ന സാഹചര്യങ്ങളുടെ പ്രതിഫലനമായിരുന്നു. ഡൽഹിയിൽ വളരുകയും അവിടുത്തെ പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുകയും ചെയ്തതിനാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവന്റെ പ്രാവീണ്യം മികച്ചതായിരുന്നു. വീട്ടിൽ അവൻ മലയാളമാണ് സംസാരിച്ചിരുന്നത്. പൂനെയിലെ കോളേജ് പഠനകാലത്ത് അവൻ കുറച്ച് മറാത്തിയും പഠിച്ചു. കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അവൻ. ഇംഗ്ലീഷിൽ കവിതകൾ എഴുതാൻ പ്രത്യേകം ഇഷ്ടപ്പെട്ടിരുന്നു. വായിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അവൻ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെ ചിൽഡ്രൻസ് ലൈബ്രറി ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഹിന്ദി സിനിമകൾ കാണാൻ സലിലിന് പ്രത്യേക താൽപര്യമായിരുന്നു. ഭക്ഷണകാര്യത്തിൽ സസ്യാഹാരമല്ലാത്തവയോടും നോർത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളോടുമായിരുന്നു അവന് കൂടുതൽ താൽപര്യം. എങ്കിലും ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ സാമ്പാർ, രസം, തൈര് എന്നിവ മാത്രം കഴിച്ചിരുന്ന ഒരു ഘട്ടവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അവന് വളരെ വലിയ കണ്ണുകളുണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാനും ലെഗ് സ്പിൻ ബോൾ ചെയ്യാനും അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഡൽഹിയിലെ ഞങ്ങളുടെ വീടിന് പിന്നിലെ തെരുവിലായാലും സമ്മർ ഫീൽഡ് സ്കൂളിന് തൊട്ടുമുന്നിൽ, ഗ്രേറ്റർ കൈലാഷിലെ മന്ദിർ പാർക്കിലായാലും ക്രിക്കറ്റ് കളി ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു. സർദാർ പട്ടേൽ വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുമ്പോൾ അവൻ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിലും കളിച്ചിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വാർഷിക കേരള യാത്രകളെ ഞങ്ങൾ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. വലിയ നഗരത്തിലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുറസായ പാടങ്ങളും പറമ്പുകളും വലിയൊരു മാറ്റമായിരുന്നു നൽകിയത്. പശുക്കളെ കറക്കുന്നതും തീറ്റ കൊടുക്കുന്നതും നെല്ല് കൊയ്യുന്നതും തേങ്ങ പറിക്കുന്നതും കാണുന്നത് രസകരവും അറിവ് നൽകുന്നതുമായ ഒരു അനുഭവമായിരുന്നു. ആ കാലഘട്ടത്തിൽ അയ്യല്ലൂരിലുള്ള എന്റെ അച്ഛന്റെ തറവാട്ട് വീട്ടിൽ കേബിൾ ടിവിയോ ടെലിഫോൺ സേവനമോ പോയിട്ട് വൈദ്യുതി പോലും ഉണ്ടായിരുന്നില്ല. ഗ്യാസ് സ്റ്റവുകൾ ഉണ്ടായിരുന്നില്ല. പാചകത്തിനായി വിറക് കത്തിക്കുന്നതും രാത്രിയിൽ മണ്ണെണ്ണ വിളക്കുകൾ കത്തിക്കുന്നതും കാണുന്നത് ഞങ്ങളുടെ മറ്റൊരോർമ്മയാണ്. കൗമാരപ്രായക്കാരായതോടെ ഞങ്ങളുടെ സന്ദർശനങ്ങൾ കുറഞ്ഞു. ഒരു പരിധിവരെ ഞങ്ങൾ ഹൃദയം കൊണ്ട് നഗരവാസികളായ കുട്ടികളായിരുന്നു. അവന്റെ വേർപാടിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സലിലിന് സിംഗപ്പൂർ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. സിംഗപ്പൂരിനെ കുറിച്ചുള്ള അവന്റെ അനുഭവങ്ങളെയും കാഴ്ചപ്പാടുകളെയും കുറിച്ച് അവനുമായി സംസാരിക്കാൻ എനിക്കൊരിക്കലും അവസരം ലഭിച്ചില്ല. ആഗോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നൽകുന്ന അവസരങ്ങൾ മുതലാക്കാൻ തന്റെ വൈവിധ്യമാർന്ന പശ്ചാത്തലം കൊണ്ട് സലിലിന് സാധിക്കുമായിരുന്നു. സലിലിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനും ശാശ്വതമാക്കുന്നതിനുമായി സമൂഹത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വികസനത്തിനുതകുന്ന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ രൂപീകരിച്ചു. അതിനാൽ ഞങ്ങളുടെ സങ്കടത്തെയും ദുഃഖത്തെയും പോസിറ്റീവും ദൃശ്യമായതും സമൂഹത്തിന്റെ നന്മയ്ക്കുതകുന്നതുമായ ഒന്നാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഞങ്ങളുടെ വിഭവങ്ങൾ വിനിയോഗിക്കുന്നു.
1: സലിൽ ശിവദാസിനെ കുറിച്ച് സഹോദരനും സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ യൂജിൻ ശിവദാസിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീ കൃഷ്ണകുമാർ കണ്ണോത്ത്.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
6: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ റേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ. റേഡിയോ മലബാർ.
2: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് ഷാഫിയുടെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ വെനീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
4: ചേച്ചിയും മൂത്രം ഒഴിക്കുന്ന സ്ഥലം
5: എവിടെയാ? പോലീസ്
6: എവിടെ പോയി ആ പെരിച്ചാഴി?
7: കാണുന്നില്ല സാർ.
5: രക്ഷപ്പെട്ട് പോലീസുകാർ പോയി.
4: പിന്നെയും
6: പുറകെ വരുന്നു.
4: ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ?
8: പോകാം. വണ്ടി എവിടെയാ കിടക്കുന്നേ?
4: അയ്യോ അമ്മേ, സാറേ, പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ.
9: പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ നിന്നെ കൈനീട്ടി അടിക്കാത്തത്.
10: നീ എങ്ങനെയാണ് ഓടിയാ? ജനല് വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത്?
4: അയ്യോ, അതെന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല.
11: നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിലേക്ക്
4: അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം.
8: അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം.
4: അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത്
8: ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയ ലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാണ്.
11: ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്?
8: മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കടാ പോലീസുകാരനായ പവിത്രന്.
11: ചതിച്ചോ?
8: വായിച്ചു നോക്ക്.
12: പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്.
13: സർക്കാർ സ്ഥാനം പൊതുജനങ്ങൾക്കുള്ളതാ.
12: പവിയേട്ടിന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്. പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ 10 ഒരംശം പോലും കഴിവും തന്റെ ഇടവുമില്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്? SP യുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ടിണങ്ങുന്നത് പവിയേട്ടനാണ്.

0: സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി.
1: അച്ഛൻ എന്നെ ഐജിയുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി.
2: ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ ഐജി ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ എസ് പി സാർ?
3: സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്.
4: ആ വന്നോ? എടോ, പവിത്രത അവിടെ ഉണ്ടോ?
3: സാറ് പേടിക്കണ്ട, പവിത്രം മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്.
5: ഞാനിപ്പൊ പറഞ്ഞേയുള്ളൂ.
6: തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി.
1: അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം?
6: അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല, ആരെങ്കിലും ആഹാരം വേണോ എന്ന് ചോദിക്കുമ്പോ മാത്രം.
1: ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇതാണോ ഓടിയൻ ചന്തു?
6: അതെ.
1: താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിക്കാൻ വീട്ടിൽ വന്നത്?
4: ഇതെന്ത്
1: ചോദ്യമാ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ.
2: അച്ഛനെ കാണാൻ വന്നതാന്ന്?
4: നീ എന്റെ റൂമിലേക്ക് പോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. നീ പോയിക്കോ.
6: അതെ, ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലെ വന്നതേ. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ
4: ഒന്ന് പോടാ.
6: എന്നാൽ ചാം ലെറ്റർ, ചോം ലെറ്റർ, ചുമ്മര ലെറ്റർ.
7: എന്താ അവന് വെറുതെ വിട്ടത്
6: സാർ? യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്?
4: തനിക്കതല്ലേ കാരണം പറയണമല്ലേ? മേലാൽ ഇമാതിരി വലിയ വലിയ കാര്യങ്ങൾ തലയിടാൻ വന്നാൽ തന്റെ രണ്ട് കണ്ട് ഞാൻ കുത്തുപൊട്ടിച്ചോളയും. ഒരു കാശ് മുടക്കില്ലാതെ വെറുതെ കണ്ണുകളിൽ കാന്തം എടുത്തു വെച്ചോടെ ഇറങ്ങി തിരിച്ചിരിക്കുക.
8: മമ്മൂട്ടിയെ നായകനാക്കി ഷാഫി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വിനീസിലെ വ്യാപാരി. കാവ്യ മാധവൻ, പൂനം ബജ്വ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പട്ടണമായ ആലപ്പുഴയിലാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. ജെയിംസ് ആൽബർട്ട് എഴുതിയ ഈ കഥ ഒരു കൊലപാതക രഹസ്യത്തെ പിന്തുടരുന്നതാണ്. മമ്മൂട്ടി, കാവ്യ മാധവൻ, പൂനം ബജ്വ എന്നിവരെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ് ശ്രീകുമാർ, സലീം കുമാർ, ജനാർദ്ദനൻ, ഗിന്നസ് പക്രു, വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, വി കെ ശ്രീരാമൻ, അബു സലീം, കൊല്ലം അജിത്, കലാഭവൻ ഷാജോൺ, കുണ്ടറ ജോണി, അഞ്ജലി നായർ, സാജു കുടിയൻ, ബിജു മേനോൻ തുടങ്ങിയവർ ഈ ചിത്രത്തിൽ വേഷമിടുന്നു.
9: പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ
10: ചെറിയ പ്രേമ കവിത തരട്ടെ.
9: മുൻകോപക്കാരി, മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദട്ടാ.
11: സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രം ആയിരുന്ന നിന്റെ വിചാരം, എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ?
10: അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരന. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാലുകൊണ്ട് നടന്നിങ് എത്തണ്ടേ?
12: കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസേന എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടി എന്ന് വിളിക്കുന്നത്.
11: നീ എന്നെ വിളിച്ചു ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല.
6: എന്റെ ഗോവിന്ദട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നോണ്ടാ ഇവനെ കുറെ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ?
11: ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലോ ലോനപ്പാ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കൾ, ചെത്തൊഴിലാളികള്, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന.
6: ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്ക.
11: കാലടിയിലേക്കല്ല നിന്റെ കാൽ
6: പോണോ? കാലടി
11: കാലടി എന്റെ മക്ഷവനാണ് ഇസ്ത്രീ ലോനപ്പാ.
10: കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായ ലോളങ്ങൾ കഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സിരാ കേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തെരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു.
6: നമസ്കാരം.
10: ഇതിനെ കുറിച്ച് 2 വാക്ക് പറ.
6: ഇതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ
10: ഇത് കുറച്ച് കൂടുന്നുണ്ട്.
6: പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ
10: പറഞ്ഞു.
6: അത് പറ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്.

0: എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല.
1: അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം.
2: ഒരു മിനിറ്റ്.
1: സാരെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ.
2: അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ.
1: അല്ല, എത്ര നാളായി കണ്ടിട്ട്.
3: ഞാൻ എന്തുവേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്.
1: വരൂ സർ, അങ്ങോട്ട് മാറിയേക്ക.
2: അപ്പൊ കമ്പനി നടക്കട്ടെ, നമ്മൾ അങ്ങോട്ട്
3: മാറി നിക്കാം.
4: നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്?
0: കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാറിനെ ബന്ധിക്കുന്നത്? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്.
5: ചന്ദ്രൻപിള്ള,
2: എന്തോടോ വക്കച്ച?
5: പടിഞ്ഞാറേ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടിയൊരിയ, ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രൻപിള്ള വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും.
2: ശരി, ഞാൻ ഇന്ന് തന്നെ DUSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ല.
5: ഓ, ആയിക്കോട്ടെ.
2: ഭാര്യക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച?
4: നീ എന്തിനാടാ കിടന്ന് മോങ്ങുന്നത്?
0: കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാർ അറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാറെന്നെ ഇവിടെ വച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് നാട്ടിലേ നിൽക്കാൻ പറ്റില്ല.
4: ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല.
1: അല്ലേ, പിന്നെ
4: വഴിക്ക് വെച്ച് അമ്മൂനെ പരിചയപ്പെട്ടു. അവിടെ നിന്നായി ഞാനിപ്പോ ഈ പോലീസ് പണിയൊക്കെ നിർത്തി.
0: അത് മനസ്സിലായി. SP സാറിന്റെ മോള് സാറിനെ പ്രേമിക്കുന്ന കാര്യം SP സാർ അറിഞ്ഞപ്പോ സാർ അവിടുന്ന് മുങ്ങി അല്ലേ?
4: SP സാറിന്റെ മോള് എന്നെ?
0: ആ പെണ്ണ് സാറിന് എഴുതിയ പ്രേമലേഖനം കാണിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് തടിയൂരിയത്.
4: ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനേതായാലും അതുകൊണ്ടല്ല അവിടെ വിട്ടത്. ഞാനിവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാനാ വന്നത്.
0: ഈ കരയില
4: എന്താ?
0: ഈ കരയിൽ കച്ചവടം ചെയ്യാനേ കൊള്ളില്ല സാറേ.
4: അതെന്താ കൊള്ളാത്ത?
0: ഈ കരയിൽ ആകെ കൂടിയുള്ളത് കയറാ. സാറിന് പറ്റിയ കച്ചവടം അല്ല കയർ.
4: ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കള്ളക്കളി വിളിച്ചെത്താവുന്നുള്ള പേടി നിനക്ക്.
0: അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടല്ല സാറ്.
4: ഞാൻ പോലീസിലായിരുന്നു നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്ന നിന്റെ ഈ പൊറാട്ട നടന്ന. നീ ഇവിടെ ഉണ്ടായതായാലും നന്നായി. 5 പൈസ ശമ്പളം പറ്റാതെ തിരിച്ചൊരു വാക്കുപോലും പറയാതെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഒരാളായല്ലോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം സമയം തന്നെ ഓടിയാ.
0: എന്നെ അങ്ങനെ വിളിക്കരുത്. ഈ കരയിൽ ഞാൻ ചള്ള അല്ല ചന്ദ്രൻപിള്ള എന്നാ അറിയപ്പെടുന്നത്.
4: നീ തൽക്കാലം എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിച്ച, പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞുതരണം. ഈ ആലിക്കോയ എങ്ങനെ, നമുക്ക് പോയി കച്ചവടം ചെയ്യാൻ പറ്റിയ ആളാണോ?
0: അജയൻ കൊലക്കേസ് സാറിന് അറിയത്തില്ലേ? അതീ പിന്നെ ഈ കരക്കാരും ആലിക്കോയായിട്ട് കച്ചവടം ചെയ്യാറില്ല. പിന്നെ സാർ ഈ കരക്കാരനല്ലല്ലോ, അതുകൊണ്ട് സാറിന് കുഴപ്പമില്ല. സാറിന് പറ്റിയ ഒരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചുങ്കത്രക്കാരെന്ന കച്ചവട ഗ്രൂപ്പുണ്ട്. സാറ് ചുങ്കത്രയെന്ന് കയറെടുത്ത് ആലിക്കോയക്ക് മറിച്ചു വെക്കണം.
2: നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ.
4: ഈ ചുങ്കത്രക്കാരെങ്ങനെ?
0: കച്ചവടത്തിലൊരു പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കിറുകീർത്തിയം കക്ഷികളാ.
6: സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ് ശ്രീകുമാർ, സലീം കുമാർ തുടങ്ങിയവരുടെ പ്രകടനങ്ങൾ പ്രേക്ഷകർക്ക് പൊട്ടിച്ചിരികൾ സമ്മാനിച്ചു. ഈ ചിത്രത്തിലെ സലീം കുമാർ അവതരിപ്പിച്ച അൽ കമലാസനൻ എന്ന കഥാപാത്രം ആരാധകരുടെ ഒരു ആരാധനാപാത്രമായി മാറി. ട്രോളുകളിലും മീമുകളിലും ജനപ്രിയമാണ് അൽ കമലാസനന്റെ പ്രകടനം. കേരളത്തിലുടനീളം ഈ കഥാപാത്രത്തിന് ഇപ്പോഴും ആരാധകരുണ്ട്. കൂടാതെ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ഒടിയൻ ചന്തു എന്ന കഥാപാത്രവും വളരെയേറെ ശ്രദ്ധ നേടി.

0: ആരാ വരുന്നേ?
1: ഓ, അത് നമ്മുടെ കമലഹാസൻ തന്നെയല്ലേ. കമലഹാസൻ എന്തിയാ പേർഷ്യ എന്ന് വരുന്നേ?
2: ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു.
3: എന്റെ കമലഹാസന,
4: എന്തായത്
2: വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. ഓ, അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും.
0: എന്നാ ഇത്?
2: പണ്ട് വിശപ്പെടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടു പൊക്കി കാണിച്ചവനാണ് നീ.
4: ആൽഗുൾത്ത് ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടണ്ടറാ.
2: പേർഷ്യയില് പാല് വിൽക്കുന്ന ഷെയ്ക്കുമാര് പോലും എന്നോട് ഇമ്മാതിരി പെരുമാറിയിട്ടില്ല.
5: ഷെയ്ക്കുമാര് പാല് വിൽക്കൂ?
2: പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്?
6: എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്?
2: അല്ലത്തും അപക്രുവ.
6: എന്നുവെച്ചാ?
2: ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷെയ്ക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാൻ ഒന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷെയ്ക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറുവെന്ന് അറിയുന്നത്.
4: ആ ഷെയ്ക്കിന്ന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം ഒരു ലക്ഷം ബ്രഹ്മാക്കി മാറ്റി.
2: അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലഹാസൻ എന്നാണ് വിളിക്കാറ്.
1: ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ?
2: നീ വെച്ചോ, പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചിരുന്നടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോവും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലഹാസൻ അല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ട് തന്നെ തള്ളിപ്പോയ പുതിയ കമലഹാസൻ, അൽ കമലഹാസൻ. അസർബൈജാൻ
0: കമലഹാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളവളാത്തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി, സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നേ?
2: സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേശിക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ.
7: പറയുന്ന കേട്ടാത്തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്.
2: എന്തായാലും പേശിക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസവന്ന് പോകേണ്ടി വന്നു. പേശ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സിനറിയാം. ഇതാ ഇത് വെച്ച്.
0: എന്തായതൊക്കെ?
2: ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തുരാ സ്നോയും.
0: ഫാറൻ ഒന്നും കൊണ്ടുവന്നില്ലേ?
2: സ്കോച്ച്, ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്.
7: ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ?
2: ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ.
7: കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്.
2: പവിത്ര മുതലാളിയോ?
0: ആരാണ് ഈ കരയിലെ പുതിയ മുതലാളിയാ? ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തിലാ.
2: ചേട്ടന്റെ പ്രായവും അമ്മുനെ പോലുള്ളൊരു മോളുള്ള ആളായിരിക്കുമല്ലേ?
0: അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല.
2: അയാളാള് ശരിയല്ല.
0: നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ?
2: ഇല്ല, പക്ഷെ അയാളൊരു ബ്ലേഡ് കമ്പനിയിലെ തുടങ്ങാൻ പോകുന്നത് അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടല്ല ഇപ്പോഴും അറബികൾ തലവഴി മുണ്ടിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം.
0: ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ?
8: നല്ല ആൾക്കാരാ എന്റെ അമ്മു. കാര്യങ്ങളൊക്കെ കാലയെ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നേ?
0: ഇതാരാ?
2: ഞാൻ കമലഹാസനൻ.
0: കമലഹാസനൻ?
2: കമലഹാസനല്ല, കമലഹാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്.
8: ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലഹാസനൻ മുതലാളി, ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ
0: വിചാരിച്ചിട്ടുണ്ട്.
8: മുതലാളിക്ക് ഒരു കസര
2: വേണ്ട.
8: മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു?
2: ഒന്നും ചോദിച്ചറിയാനില്ല.
0: നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദിക്ക് കമല.
2: അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ?
8: ഓ, ഇത്രേ ഉള്ളോ? മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ, അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്?
2: ഞാനൊരു 1,50,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
8: എന്റെ മഹാഭാഗ്യം.
0: 1,50,000 രൂപയോ? കമലൻ 1,50,000 രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഇവനെ ഈ കരക്കാരന്റെ അഭിമാനമാ, കണ്ടു പഠിക്ക്.
9: എസ് പി സാർ വിളിക്കുന്നു.
3: നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലാസനം സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കൊള്ളാം കേട്ടോ.
5: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ബിച്ചു തിരുമല എന്നിവർ എഴുതിയ ഗാനങ്ങൾക്ക് ശ്യാം, ബിജിപാൽ എന്നിവരാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഗണേഷ് സുന്ദർ, സുദീപ് കുമാർ, ബിജിപാൽ, നന്ദു കർത്ത, സുജാത മോഹൻ, രാജലക്ഷ്മി അഭിരാം എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്.
9: ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണപ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്ന് ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സൽസ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരനെ പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരനൊരു ലക്ഷ്യബ്രഹ്മയെ തിരിച്ചു വരുന്നു. തദ്ദവസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.

0: തൊട്ട് നിക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ.
1: ഓ കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം.
2: എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ.
3: ഈ ലോനപ്പേട്ടൻ പറയുന്ന ശരിയാണെന്ന എനിക്കും തോന്നുന്നത്.
4: അത് അങ്ങനെ അവനെ വഴിയുള്ളടാ.
3: എന്തായാലും സംഗതി കുഴപ്പാ. ഇതാ കണ്ടോ ചെരുപ്പ് പൊട്ടി കിടക്കുന്നു. പിടിവലി നടന്നതിന്റെ ഭയങ്കരമായിട്ടുള്ള ലക്ഷണമുണ്ട്.
5: എന്തുവാ എന്തുവാ?
3: ആ പവിത്രനെ കാണാനില്ല. ഇന്നലെ രാത്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടോ.
2: ഇതിൽ സംശയിക്കാനൊന്നുമില്ല, പവിത്രനെ തട്ടി. നാളത്തെ സൂര്യോദയം കാണിക്കില്ലെന്ന് ഒരു കാബാലികൻ പറഞ്ഞില്ലേ, അയാള് തന്നെ.
4: പറയരുത്.
2: കൊച്ചി നാളിറക്കൊന്ന് താൻ പറഞ്ഞില്ലേ? കൊച്ചി നാളിറക്കിയാണോ അതോ ഇയാൾ നേരിട്ട് ചെയ്താണെന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി.
4: ഹീമൻ പറയുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, വീട്ടിലിരുന്ന് സ്മാൽ അടിക്കായിരുന്നു. അതിന്റെ തലവേദന ഇപ്പോഴും തലക്കായതുകൊണ്ട് അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ്.
6: ഇവിടെ എന്തുവാ പ്രശ്നം? ഗോയിന്ദേട്ടാ പൂഴ്ത്തി വെച്ചിരിക്കാൻ എന്ത് ചെയ്യണം?
2: കേട്ടില്ലേ, ട്രൂത്ത് ഈസ് അണ്ടർവെയർ. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. സംഭവം നടത്തിയിട്ട് വക്കച്ചന്റെ വീട്ടിലാണ് ആയുധങ്ങൾ പൂഴ്ത്തി വെച്ചത്.
4: അത് കൊലയുടെ കാര്യം പറഞ്ഞ
2: കൊലയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. അബദ്ധത്തിലാണെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു
4: കഴിഞ്ഞു. കൊലയുടെ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞത്?
2: കരിക്കൻ ജോർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തോർത്തിൽ കരിക്ക് പൊതിഞ്ഞ് നിങ്ങളുടെ മർമ്മസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഇടിച്ച് തകർക്കും. എന്നിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാ മതി, കൊലപാതകത്തിന് പിന്നിൽ കരകൗശല കയറ്റുമതിക്കാരന്റെ കറുത്ത കൈകളാണെന്ന് പത്രക്കാർ എഴുതും. ആളുകൾ നിങ്ങളെ പുച്ഛിക്കും. തനായ ജീവനാന്ത വഴി എണ്ണും. 1, 2, 3, 4.
7: ഇതെന്താ ഇവിടെ പോലീസും വേണം?
8: നിന്നെ കാണാതായ വിവരം അറിഞ്ഞിറങ്ങിയതാ. എന്താ ഇതൊക്കെ?
7: ഇതോ ഇത് ബോട്ടിലൊരു ഹൗസ്, ഹൗസ് ബോട്ട്. എനിക്കാകെ ഉണ്ടായിരുന്ന ഓട്ടവെള്ളത്തിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഈ ഹൗസ് ബോട്ട് പണിക്കാൻ കരുനാഗപ്പള്ളിക്ക് പോയിരിക്കായിരുന്നു.
9: ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനോ?
7: അതെ, ഞാൻ പണ്ട് വള്ളത്തേലും വള്ളപ്പേരയിലും ഒക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നു. അതിന്റെ സുഖമൊന്നും വേറെയാ. ഈ സായിപ്പ് മദാമയൊക്കെ ഇവിടെ വരുന്നത് എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ അന്വേഷിച്ചിട്ടാ. അപ്പൊ അവരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ.
2: വള്ളത്തിൽ കുടിലി കെട്ടാൻ ടൂറിസം എന്താ കുടിലി വ്യവസായോ? ഞങ്ങൾ ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ ഗസ്റ്റുകൾ കിട്ടുന്നില്ല. അപ്പോഴാണ് അവന്റെ ഒരു വള്ളിക്കുടിലി. എന്ത് എന്നെ വിളിപ്പിച്ചത്? വാട്ട് ആർ യു കോൾ?
7: പറയാം, നമ്മളും കേറ്.
2: ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിന്റെ മാനേജറാണ് ഞാൻ. ഒരു ഹൗസിംഗ് ബോട്ട് വാങ്ങിയെന്ന് കരുതി എന്നെ പോലൊരു വലിയ മനുഷ്യനെ ഇങ്ങോട്ടൊക്കെ വിളിച്ചു വരുത്താൻ കാരണം. വാട്ട് ആർ ദ റീസൺ ഓഫ് ദ ക്വസ്റ്റ്യൻ?
7: ആലിക്കോയായിട്ട് ചേർന്ന് 7-8 ഹൗസ് ബോട്ട് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ആലിക്കോയാണ് കാശ് മുടക്കുന്നതെന്ന് പറഞ്ഞാൽ കരക്കാരി ഈ കച്ചവടത്തിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബിനാമി വേണം. കമലാസിന് ബിനാമിയാകാൻ പറ്റുമെന്ന് അറിയാനാ വിളിപ്പിച്ചത്.
2: 1000 and 1000 of rupees സാലറി വാങ്ങുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു?
8: ബിനാമി ചപ്ലയർ ആണെന്ന് എന്നെ കിട്ടില്ല. വേണേ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവും.
7: ബിനാമി എന്ന് വെച്ചാ പകരക്കാരൻ മുതലാളി എന്നാ. ആ ആലിക്കോയാണ് കാശിറക്കുന്നത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് കരക്കാരന് മുമ്പിൽ നീയാണ് കാശിറക്കുന്നത്. നീയാണ് എന്റെ പാർട്ട്ണർ. കമല
2: സുഖത്തറേത് അടിയും പച്ചവെള്ളായിരുന്നു എന്റെ ശമ്പളം. പച്ചവെള്ളം എന്തിനാണെന്നറിയോ? അടി കൊണ്ട് ചോര തുപ്പിക്കളഞ്ഞിട്ട് വാകഴുവാൻ.
7: നിന്റെ കാശൊക്കെ എവിടെ പോയി? എന്റെ ബാങ്കിൽ ഇട്ടിരുന്ന 1.5 lakh രൂപ എന്റെ സ്വത്തുക്കളൊക്കെ ലേലം ചെയ്തപ്പോ നിനക്ക് തിരിച്ചു കിട്ടില്ലേ?
2: അതൊക്കെ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു മദാമയായിട്ട് പരിചയപ്പെട്ട് അവളുമായിട്ടൊന്ന് ഗോവാക്ക് പോയതാ. കാശ് മുഴുവൻ അവളുടെ വായി പോയി. എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി.
7: നീ സമാധാനായിട്ടിരിക്കും, നമ്മുടെ ബോട്ട് ഇറങ്ങട്ടെ, നിന്റെ എല്ലാ വിഷമവും മാറും.
2: ബോട്ട് ഉടനെ തന്നെ ഇറങ്ങും.
7: ഉടനെ ഇറങ്ങും.
10: Well, the beach is really much better than the
2: Hey, Mr. and Mrs. Housing boat. Housing boat.
10: What are you saying?
2: Yeah.
11: Sorry, we don't understand.
2: Food and accommodation. In the water.
10: Do you want some tea or
11: you
10: something?
2: Own and rebate 20% discount. You interest?
8: Shut up.
2: Anjupano, how are you? I am fine.
4: നിനക്ക് ചുങ്കത്തറക്കാരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഹൗസ് ബോട്ടിലേക്ക് ആളെത്തിക്കണം.
2: എന്നെ തല്ലല്ലേ. ഇവിടുത്തെ ഗസ്റ്റുകളോട് ഞാൻ ഹൗസിംഗ് ബോട്ടിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. വേണമെങ്കിൽ ചോദിച്ചോക്കോളൂ.
4: ചുങ്കത്തറക്കാരുടെ കച്ചവടം അവസാനിപ്പിച്ചിട്ട് നീയൊക്കെ അവിടെ കഴിയാതെ കഴിയണം.
7: എന്താ നീയപ്പ ഇത്? മാർക്കറ്റിൽ പുതിയ തരം സാധനങ്ങൾ വരുമ്പോ പഴയതിന് ഡിമാൻഡ് കുറയും. അത് കച്ചവടത്തിൽ പതിവുള്ളതാ. അതിന് മുക്കറി ടിവന്റെ നേരെ മെക്കിട്ട് കയറിയിട്ട് എന്ത് കാര്യം? ഇവിടെ
8: ഒരു മിനിറ്റ്, ഇവനോട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് വരാം. എന്താടാ നോക്കണത്? എങ്ങനെ അടിച്ചാലും അടിയുള്ള പാകത്തിന് നല്ല വീതിയുള്ള ബോഡി വീർപ്പിച്ച് കാണിച്ച് നീ എന്നെ കൊതിപ്പിക്കാനാടാ.
5: ഇവന്റെ ബലത്തിൽ നിന്ന്
8: കുറയ്ക്കുന്നടാന്നല്ലേ. നീ ആരാണെന്നാടാ വിചാരം? ഏ ജെന്റിൽമാൻ, ഏ ജെന്റിൽമാത്തി, ഇവൻ അന്തിക്കള്ളെന്ന് പറഞ്ഞ് തരുന്നത് പൊടി കളിക്ക് കള്ളും കരിമീൻ എന്ന് പറഞ്ഞ് തിലോപ്പി മത്സ്യവുമാണ് തരുന്നത്.
11: What's going on?
10: He's crazy.
8: നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ആയാൽ അന്ന് ഇവരെ തല്ലിക്കൊല്ലും. He's cheating you. എന്താടാ
9: സാരി വേണോ? സാരി കോട്ടൺ, ഷിഫോൺ, ബനാറസ്, കാഞ്ചീപുരം പട്ടുസാരികളുടെ അതിവിശാലമായ ഷോറൂമാണ് മാഡത്തിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നത്.
12: അച്ഛനില്ലാത്ത സമയം നോക്കി സാരി വിൽക്കാനെന്നും പറഞ്ഞ് വീണ്ടും മോഷ്ടിക്കാൻ വന്നേക്കുന്നോ?
9: അയ്യോ മാഡം, മോഷണം ഞാൻ നിർത്തി.
13: അല്ല മടുത്തു, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട് ഓരോരോ വീട്ടിൽ കയറി ഓരോന്ന് മോഷ്ടിക്കും,
9: എന്നിട്ടേ ഒടുക്കത്തെ ചീത്ത പേരും. ആ പണി ഞാൻ നിർത്തി മാഡം.
12: തന്റെ വേല തരങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട, മര്യാദക്ക് പൊയ്ക്കോ. ഇടുന്ന
9: അയ്യോ മാഡം, ഒരു സാരിയെങ്കിലും എടുക്കാതെ എങ്ങനാ? ഇനിയൊരു പച്ച സാരി മാഡം എടുത്തു കഴിഞ്ഞാൽ ഒരു പച്ച ബ്ലൗസ് പീസ് മാഡത്തിന് സൗജന്യമായി ലഭിക്കും. ഈ ബാങ്കിൽ വരുന്ന ആളുകളോട് ലോൺ തരില്ല എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുമ്പോൾ ഉടുക്കാൻ പറ്റിയ സാരിയാണ് ഈ പച്ച സാരി.
12: പോകാനല്ലേ പറഞ്ഞത്?
9: അങ്ങനെ പച്ചയ്ക്ക് പറയല്ലേ മാഡം. അയ്യോ പോലീസുകാർക്ക് കളർ സെലക്ട് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടല്ലേ അവർക്ക് കാക്കി കൊടുത്തേക്കുന്നത്.
12: ഇടോ എനിക്ക് സാരി വേണ്ട, താൻ ഇനി പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും.
9: ശരി ഞാൻ പോയേക്കാം. ഒരാളെ പണിയെടുത്ത് ജീവിക്കാനും സമ്മതിക്കില്ല. വെറുതെ അല്ല ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ആര് വന്നാലും ഇതുപോലെ പറഞ്ഞങ്ങ് വിടണം.
14: മുരളി ഫിലിംസിന്റെ ബാനറിൽ ജെയിംസ് ആൽബർട്ട് കഥാ, തിരക്കഥ, സംഭാഷണം എന്നിവയൊരുക്കിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാംദത്ത് സൈനുദ്ദീനാണ്. ചിത്രസംയോജനം മനോജ് കണ്ണോത്ത്. കലാസംവിധാനം ജോസഫ് നെല്ലിക്കൽ. കോളിൻസ് ലിയോഫിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചമയം പട്ടണം റഷീദ്. മുരളി ഫിലിംസ് വിതരണം ചെയ്ത ഈ ചിത്രം 2011 ഡിസംബർ 16 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, 2011 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വെനീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ചിരിനേരത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
15: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
16: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
17: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
16: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
17: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
16: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ

0: റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345, മറ്റൊരു നമ്പർ 9495 532 542.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ നമുക്ക് ഒരുപാട് പേരിവിടെ നമ്മളെ സ്റ്റുഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എന്താ മോന്റെ പേര്?
1: എന്റെ പേര് ദേവാംശ്.
0: ദേവാംശ്, ആഹാ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: നാലാം ക്ലാസ്സിൽ.
0: നാലാം ക്ലാസ്സിൽ ഏത് സ്കൂളാ?
1: ശങ്കര.
0: ശങ്കര വിദ്യാപീഠം, മട്ടന്നൂര്.
1: യെസ്.
0: ഓക്കെ. ദേവാംശ് ആരെ ഈ പേരിട്ടെ?
1: സാധാരണ അമ്മയും അച്ഛനും.
0: അമ്മയും അച്ഛനും കൂടിയിട്ട്. എന്താണ് അർത്ഥം എന്നറിയോ?
1: അർത്ഥറിയില്ല.
0: ഓക്കെ. പഠിക്കാൻ മിടുക്കനാണോ ആള്? കുഴപ്പമില്ലാണ്ട് പഠിക്കും അല്ലേ? പാട്ടൊക്കെ പാടാൻ ഇഷ്ടമുണ്ടോ?
1: പാട്ട് പാടാൻ അറിയില്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. റേഡിയോയിലൂടെയുള്ള പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ
0: കേൾക്കാറുണ്ട്. സിനിമയോ?
1: സിനിമ അത്ര കേൾക്കില്ല, പാട്ടാണ്.
0: പാട്ടാണ് ഇഷ്ടം. അപ്പൊ തിയേറ്റർ ഒന്നും പോയിട്ട് സിനിമ കണ്ടിട്ടേ ഇല്ല?
1: തിയേറ്റർ പോയി സിനിമ കാണാറുണ്ട്.
0: ഏതാ ലാസ്റ്റ് കണ്ട സിനിമ?
1: ലാസ്റ്റ് ഇപ്പൊ കണ്ടത് ദൃശ്യം.
0: ത്രീ കണ്ടോ? ഇഷ്ടപ്പെട്ട സിനിമ? ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: ലാലേട്ടൻ.
0: അതുകൊണ്ടാണോ ദൃശ്യം ത്രീ കാണാൻ പോയത്?
1: അതെ.
0: ദേവാംശിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാ? ഉണ്ട്. ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ടിന്റെ പേരെന്താ?
1: സ്കൂളിലെ അബാൻ.
0: അബാൻ, ആഹാ, നല്ല പേരാന്നല്ലോ അബാൻ. ചുരുക്കിയിട്ട് എന്തെങ്കിലും വിളിക്കാറുണ്ടാ? അബാൻ തന്നെ വിളിക്കാറ്. ദേവാംശുന് എന്തെങ്കിലും വേറെ വെറൈറ്റി പേരുണ്ടാ? ദേവാംശു തന്നെയാണോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? അതെയാ. ഓക്കെ. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങൾ അത് പ്ലേ ചെയ്തു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എന്റെ അമ്മേന്റെ ജിമ്മിക്കി കമ്മൽ.
0: പാട്ട് പാടുന്നോ? ഇല്ല. എന്റെ അമ്മേന്റെ ജിമ്മിക്കി കമ്മൽ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ. കളിക്കാനൊക്കെ ഇഷ്ടമാണോ? ഏത് കളിയാന്ന് കൂടുതൽ കളിക്കാറ്? ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ?
1: ഫുട്ബോൾ.
0: ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂടെയാണോ
1: കളിക്കുന്നത്? സ്കൂൾ ഗ്രൗണ്ടിൽ.
0: സ്കൂളിൽ നിന്നാണ് കളിക്കുന്നത്? ആഹാ. അപ്പോ ഗോൾ അടിക്കാറുണ്ടോ?
1: അത്യാവശ്യം.
0: അത്യാവശ്യം അടിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് എപ്പോഴാണ് ഓർമ്മയുണ്ടാ? ഇല്ല. എത്ര ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടാ? എത്രയാണ്?
1: മൂന്ന്.
0: മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. ആഹാ. നമ്മുടെ വേൾഡ് കപ്പ് കാണാറുണ്ടോ? ഇപ്പൊ പഠിക്കേണ്ടിയല്ല, ആയതുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ? അത് രാത്രി സമയങ്ങളിലല്ലേ അല്ലേ ഫുട്ബോള്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം ദേവാംശു നമുക്ക് ജിമ്മിക്ക് കമ്മൽ എന്ന പാട്ട് കേൾക്കാം? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല,
0: സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ നല്ലൊരു പാട്ടാണ് ദേവാംശു ചോദിച്ചിരിക്കുന്നത്, ആ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഇനി നമുക്കൊരു കൊച്ചു മിടുക്കി കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്?
1: വൈകാശി.
0: വൈകാശി, ആഹാ, നല്ല പേര്. ദേവാംശി പറഞ്ഞ പോലെ തന്നെ ഒരു പേര് വൈകാശി. വൈകാശിക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ട് ഈ പേരിന്?
1: അർത്ഥം എന്നറിയില്ല.
0: അമ്മയുടെ പേരാണ്. വൈകാശിയുടെ വീട്
1: ചാമ്പാട്.
0: ചാമ്പാട്. ഇവിടെ ആരുടെ വീടാണ്?
1: അമ്മേന്റെ വീട്.
0: അമ്മേന്റെ വീട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ഏട്ടൻ.
0: ഏട്ടൻ എന്ത് ചെയ്യുന്നേ?
1: ഏട്ടൻ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കൊടുത്തു.
0: ആഹാ. എസ് എസ് സി ഒക്കെ കഴിഞ്ഞ നല്ല മാർക്കുണ്ടോ?
1: 7+3.
0: ഓക്കെ. എവിടെയാ പഠിക്കുന്നേ വൈകാശി?
1: ഞാൻ പിണറായി.
0: പിണറായില്. എത്രാം ക്ലാസ്സിലാ?
1: 9.
0: ഓ, 9. ഓക്കെ. കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ വൈകാശിക്ക്? പാട്ട് പാടാറുണ്ടോ?
1: പാട്ടൊന്നും പാടാറില്ല.
0: പാട്ട് പാടാറില്ലേ? പക്ഷെ പാടുന്ന പോലെ ഉണ്ടല്ലോ കാണുമ്പോ. സ്കൂൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടാ? ഒന്നിനുമില്ല. ഡാൻസിനും പാട്ടിനും ഒന്നും?
1: ഡാൻസ് ഇങ്ങനെ കളിക്കലുണ്ട് ഇങ്ങനെ.
0: ഓക്കെ, അത്ര മാത്രം. കുറെ ഫ്രണ്ട്സ് ഉണ്ടാ?
1: 3 ഫ്രണ്ട്സ്.
0: വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്ന് പറഞ്ഞു. ചേട്ടന്റെ പേരെന്താ?
1: കാശിനാഥ്.
0: അമ്മയുടെയും അച്ഛന്റെയും പേര്?
1: അമ്മേന്റെ ഒരു ശിജിനിയും അച്ഛൻ്റെ ഒരു മഹേഷ്.
0: മഹേഷ്. എന്താ ചെയ്യുന്നവരൊക്കെ?
1: അമ്മ ഹൗസ് വൈഫും അച്ഛൻ വെൽഡിംഗ്.
0: വെൽഡിംഗ്. ഓക്കെ. വൈകാശി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. മോക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്ലേ ചെയ്ത് തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: റാറാറക്കമ്മ.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണോ? എവിടെയാണ് പോയിട്ടുള്ളത്?
1: മൂന്നാറും കൊച്ചി.
0: സ്കൂളിൽ നിന്നാണോ പോയത്, അതോ ഫാമിലി ആയിട്ടാണോ?
1: സ്കൂളിൽ നിന്ന് പോയി ഫാമിലി ആയിട്ട് പോയി. ഫാമിലി വയനാടാണ്.
0: വയനാടാണ് പോയത്. വെക്കേഷന്റെ സമയത്തായിരിക്കും അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ മൂന്നാറൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി എവിടെയാണ് പോകാൻ താല്പര്യം? എനിക്ക് ആ സ്ഥലം കണ്ടാ കൊള്ളാമെന്ന് തോന്നിയ സ്ഥലം.
1: ഇനിയോടെ അങ്ങനെ താല്പര്യമൊന്നുമില്ല.
0: താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലത്ത് പോയി കൊള്ളാമെന്ന് തോന്നിയ സ്ഥലമൊന്നുമില്ല. ഒന്നുമില്ല. ഇവര് വിളിക്കുമ്പോ നമ്മൾ പോവുന്നെ. അച്ഛനും അമ്മയൊക്കെ കൂടുമ്പോ അല്ലേ? ഒരു രസമാണ് അല്ലേ? ഓക്കെ. അപ്പോ റാറാറക്കമ്മ എന്നുള്ള പാട്ട് പാടുന്നോ രണ്ടുപേരി?
1: എനിക്കറിയില്ല. പാടാൻ
0: അറിയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഇനി നമുക്ക് മറ്റൊരു ചേച്ചിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: ഷിംന.
0: ഷിംന ചേച്ചി എന്നാ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല,
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഞാനും മൂന്ന് മക്കളും. ഹസ്ബൻഡില്ലേ ഇപ്പോ മരണപ്പെട്ടുപോയി.
0: മൂന്ന് മക്കളെ പേര്?
1: ധനശ്യാം, ദേവാംശ്, ദക്ഷ.
0: ദക്ഷ കുഞ്ഞു മകളാണല്ലേ? എത്ര വയസ്സായി ഇപ്പോ?
1: മൂന്ന് വയസ്സ്.
0: മൂന്ന് വയസ്സ്. മൂത്തയാൾ എന്താ പഠിക്കുന്നത്?
1: ശങ്കരയിലെ SLC പഠിക്കുന്നു.
0: ആഹാ, വലിയ ദേവാംശ് നേരത്തെ നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ ഷിംനേച്ചി, പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഹോബി വീട്ടില്?
1: കുട്ടീനെ നോക്കിയിരിക്കലായിരുന്നു ഇത്രവരെ, ഇപ്പോ അംഗൻവാടി പോകുന്നോണ്ട്
0: പ്രശ്നമില്ല. ഒറ്റക്ക് തന്നെയാണോ വീട്ടിലെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്?
1: കുറേയല്ല, ഞാൻ ഒറ്റക്കല്ല
0: ചെയ്യാറില്ല.
1: വീട്ടിലെത്തിയാലേ അച്ഛനും അമ്മയും
0: ഉണ്ടാവും. ഇപ്പൊ മൂന്നുപേരും എവിടെ നിൽക്കുന്ന സ്ഥലം?
1: കല്ലൂര്.
0: ഏതാണ് ഏറ്റവും കൂടുതൽ ഫുഡ് പ്രിപ്പയറിംഗിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്?
1: ചപ്പാത്തി.
0: ചപ്പാത്തി. എന്താണ് പിന്നെ ബിരിയാണി ഒക്കെ തയ്യാറാക്കാറുണ്ടോ?
1: ബിരിയാണി അത്ര
0: ശ്രമിക്കാറുണ്ട്. ഓക്കെ ചേച്ചി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് തരാം. സിനിമയൊക്കെ കാണാറ് ഇഷ്ടമുണ്ടോ?
1: ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. കാണാറുണ്ടോ പോയിട്ട്?
1: ആ ഉണ്ട്, തിയേറ്ററിൽ പോയിട്ട്.
0: തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
1: ലാസ്റ്റ് ദൃശ്യം.
0: ദൃശ്യം 3 ആണ് കണ്ടത്. ഇഷ്ടപ്പെട്ടോ സിനിമ? അപ്പൊ എന്താണ് ഹോബി എന്ന് പറഞ്ഞേ?
1: ഹോബി വായന.
0: വായന വായിക്കാറുണ്ട്. എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ട്യൂഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു. KSRTC ജോലി കിട്ടിയായിരുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല ആ സമയം.
0: ഓ, അത് ശരി. പിന്നെ എന്തേ പോകാം?
1: കല്യാണ ടൈം ആയതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി.
0: അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് സീനിയോറിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? പോയിട്ടുണ്ടെങ്കിൽ
1: ശ്രമിക്കണോ ഇവരെ? കുറച്ച് ഫ്രീ ആയ അംഗൻവാടിയിലൊക്കെ ഫ്രീ ആവാൻ ശ്രമിക്കണേ.
0: PSC എഴുതിയിട്ട് കിട്ടിയതായിരിക്കും. അതെ
1: അതെ അതെ.
0: കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തേ,
1: ഫസ്റ്റ് ടൈം കിട്ടുന്നായിരുന്നു.
0: ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറയണമെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല,
0: പാട്ടൊന്നും പാടാറില്ല. കേൾക്കാൻ ഇഷ്ടമാണ്?
1: ഭയങ്കര ഇഷ്ടമാണ്. അന്തിപ്പൊൻവട്ടം, അതൊക്കെ നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. ഇതിലിപ്പോ നമ്മള് പ്ലേ ചെയ്യേണ്ടത് അന്തിപ്പൊൻവട്ടം എന്ന കേൾക്കണം. ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ചേച്ചി?
1: എന്റെ മക്കൾക്ക് വേണ്ടിട്ട്.
0: മക്കൾക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു.

0: എന്താ അങ്ങ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഒന്നുമില്ല.
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഹസ്ബൻഡും ഞാനും.
0: ഹസ്ബൻഡിന്റെ പേര്?
1: കുഞ്ഞികൃഷ്ണൻ.
0: കുഞ്ഞികൃഷ്ണൻ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ആരും പോലീസിലായിരുന്നു.
0: പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി. ഓക്കെ. ശോഭേച്ചി, എന്തെങ്കിലും പച്ചക്കറി തോട്ടങ്ങളോ അങ്ങനെയായിട്ട് പോകുന്നുണ്ടോ?
1: പച്ചക്കറി വീട്ടിലല്ല നടും.
0: ഇപ്പോ ഏതാണ് നട്ടിട്ടുള്ളത്?
1: ഇപ്പൊ വഴുതനങ്ങ, വെണ്ടക്ക,
0: അതൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ. ഇഷ്ടാണ് കൃഷി
1: ചെയ്യാൻ?
0: ഇഷ്ടാണ്. വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവുമായിരിക്കും അല്ലേ?
1: ഇല്ല, അതെല്ലാം തീർന്നു. ഇപ്പൊ മഴ പെയ്ത് വേനൽക്കാലം നട്ടതാണ്.
0: ഓ, അതൊക്കെ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. ഇതിന്റെ നടക്കൊക്കെ സിനിമയൊക്കെ
1: കാണാറുണ്ടോ?
0: ഇഷ്ടമാണ് സിനിമയൊക്കെ കാണാൻ.
1: ഇഷ്ടമാണ്.
0: ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: നടൻ മോഹൻലാൽ.
0: മോഹൻലാൽ,
1: മമ്മൂട്ടി.
0: മമ്മൂട്ടി, മോഹൻലാൽ, അത് നമ്മുടെ പണ്ടേയുള്ള ഇത് തന്നെയല്ലേ. മോഹൻലാലിന്റെ സിനിമ കണ്ടാലും കണ്ടാലും നമുക്ക് ഒന്നും കൂടി കാണണം തോന്നുന്ന സിനിമയൊക്കെ ഉണ്ടാവല്ലോ, അതായത് മണിച്ചിത്രത്താഴ്, അതുപോലെ ചേച്ചിക്ക് ഏതാണ് ഇഷ്ടം?
1: ആറാം തമ്പുരൻ.
0: ഓ, അത് പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. ആറാം തമ്പുരന് ഇഷ്ടമാണ്, എത്ര കണ്ടാലും മതി. വരില്ല, തിയേറ്ററിൽ പോയി
1: കാണാറുണ്ട്.
0: പണ്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവില്ല സിനിമ കുട്ടിക്കാലത്തൊക്കെ. അത് ഏതാണ് ഫസ്റ്റ് കണ്ട സിനിമ?
1: അത് ഓർമ്മയില്ല.
0: അത് ഓർമ്മയില്ല. ചെറുപ്പത്തിൽ നമ്മൾ കണ്ട സിനിമ?
1: ചെറുപ്പത്തിൽ, അത് ഓർമ്മയില്ല.
0: ശോഭിച്ചിയുടെ വീട് എവിടെയാ?
1: എന്റെ പിന്നെ പാതിരിയാട്.
0: ഇപ്പൊ അയ്യല്ലേ ഒരു താമസിക്കുന്നു. ഓക്കെ. പാതിരിയാട് ആരൊക്കെ ഉള്ളത്?
1: പാതിരിയാട് ആരുമില്ല. അമ്മ മരണപ്പെട്ടു പോയി, അച്ഛൻ മുമ്പേ മരണപ്പെട്ടു പോയി, അമ്മ ഇപ്പൊ ജനുവരി 3 മരണപ്പെട്ടു പോയത്. പിന്നെ വീട്ടിൽ ആരുമില്ല.
0: ആരുമില്ല. ശോഭിച്ചിക്ക് എത്ര മക്കളുള്ളത്?
1: എനിക്ക് 4.
0: എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ആ, മോനുണ്ട്. മോൻ ആർമിയിലായിരുന്നു. ആർമിയിൽ നിന്ന് ഇപ്പൊ 16 ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വന്ന് മോന് വില്ലേജ് ഓഫീസറായിട്ട് ജോലി കിട്ടി.
0: പോണ്ടിച്ചേരി.
1: പോണ്ടിച്ചേരി, മാഹിയിലാണ് എഴുതിയ പരീക്ഷ. പോണ്ടിച്ചേരി ജോലി കിട്ടി.
0: ജോലി കിട്ടി. ഇപ്പൊ അവിടെയാണോ താമസം?
1: അതെ, അതെ. ഇപ്പൊ പോണ്ടിച്ചേരി.
0: കല്യാണമൊക്കെ കഴിഞ്ഞോ?
1: ആ, 2 കുട്ടികളുണ്ട്.
0: പിന്നെ
1: 8 കഴിഞ്ഞിട്ട് മോന്റെ.
0: അവരൊക്കെ ഇപ്പൊ പോണ്ടിച്ചേരി ആണുള്ളത്.
1: പിന്നെ വൈഫ് മാഹി ഹോസ്പിറ്റൽ നേഴ്സാണ്.
0: ഓക്കെ. ആ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നല്ലേ പോണ്ടിച്ചേരി. അതെ, അധികം ദൂരം ഉണ്ടാവില്ലല്ലോ.
1: ആ, ഇല്ല.
0: ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്? ബാക്കിയുള്ള മക്കളൊക്കെ?
1: ബാക്കിയില്ല. ഒരാള് ചാമ്പാട്, ഒരാള് വാവോട്, ഒരാള് കല്ലൂർ.
0: കല്ലൂര്. ഇപ്പൊ എല്ലാരും സുഖമായിട്ട് അങ്ങനെ പോകുന്നു.
1: ഓക്കെ.
0: ശോഭേച്ചി, ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാം ആണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല, പാടില്ല.
0: പാടലൊന്നുമില്ല.
1: എനിക്ക് 6
0: പാടിയെന്നാണോ? അപ്പൊ 6 മഞ്ജു വാര്യർ അഭിനയിച്ച് ചിത്ര ചേച്ചി പാടിയ പാടി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. അതെന്താണ് ഇത്രയും ഇഷ്ട പാട്ടിനോട്? ഇഷ്ടമാണ് ആ പാട്ട്. നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോ ഒരു രസമായിരിക്കും അല്ലേ. ഓക്കെ. അമ്പലത്തിലൊക്കെ പോവാറുണ്ട്?
1: പോകാറുണ്ട്.
0: ഭക്തിയാണോ? ഇഷ്ടപ്പെട്ട ദൈവം ഏതാ?
1: കൃഷ്ണൻ.
0: കൃഷ്ണനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാടി എന്നുള്ള പാട്ട് കേൾപ്പിച്ചു തരട്ടെ? ഓക്കെ. താങ്ക് യു ചേച്ചി.

0: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് നൂറ് സബഹ. ഞാൻ മേരുവമ്പായത് താമസിക്കുന്നു. ഇപ്പം മട്ടന്നൂർ ഓസോൺ ഒപ്റ്റിക്കൽസിൽ ഒപ്റ്റോമെട്രിസ്റ്റായി വർക്ക് ചെയ്യുന്നു.
0: എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ നല്ല തന്നെ. ഇപ്പൊ ഇവിടെ കേറിയിട്ട് ഒരു വർഷമായി.
0: അപ്പോ വർക്ക് ചെയ്യുന്നത് ഓസോൺ ഒപ്റ്റിക്കൽസിലാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയാവോ?
1: ഇവിടെ ഒരു ഒട്ടുമിക്ക ഒപ്റ്റിക്കൽസിലും ഇല്ലാത്ത ഫോറോപ്റ്റർ എല്ലാം ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ ടെസ്റ്റിങ്. നോർമലി അതങ്ങനെ കാണാറില്ല. മറ്റേ മാനുവലായിട്ടും ടെസ്റ്റ് ചെയ്യും, അതിലും ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളിപ്പം പലവിധ ഓഫേഴ്സും കൊടുക്കാറുണ്ട്. 50% ഫ്രെയിമിന്, അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ. ഇപ്പൊ നിലവിലുള്ളത് എന്ന് വെച്ചാല് ഏത് ഫ്രെയിം എടുത്താലും 30% ഡിസ്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാ ടൈമിലും ഓരോ ഓഫർ ചെയ്ത് ഇങ്ങനെ പോകും.
0: നമ്മുടെ കസ്റ്റമർ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആണോ വന്നു കഴിഞ്ഞാല്?
1: അതെ, അവർക്ക് മൈൻഡിൽ വിചാരിച്ച ഫ്രെയിം ഇവിടെ വന്ന് എന്തായാലും കിട്ടിയിരിക്കും. കാരണം എല്ലാ ടൈപ്പിലുള്ള ഫ്രെയിം ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്നെ പറയും, ആ ഞാൻ ഇത് തന്നെ വിചാരിച്ചിട്ട് വന്നതാണ്, ഇത് തന്നെ കിട്ടി. അപ്പൊ അതെല്ലാം നമുക്കൊരു സന്തോഷം.
0: മാത്രല്ല, ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്?
1: അതെ, അത് ഞാനായിട്ടാണ് ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫിറ്റിംഗും ഉണ്ട്, അത് നമ്മളെ ഓണർ തന്നെ ചെയ്യും. ലിജിന എന്നാ പേര്. സർവീസും ഫ്രീ ആണ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ എവിടുന്ന് വന്ന് വാങ്ങിയ ഫ്രെയിം എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും, അതായത് ലെൻസ് ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ലെൻസ് ഇളകിപ്പോയി അല്ലെങ്കിൽ ലെഗ് സ്ക്രൂ ഇളകി, അതൊക്കെ നമ്മൾ ഫ്രീ ആയി ചെയ്തു. ഇപ്പൊ ഇവിടെ തന്നെ എടുക്കണം എന്നില്ല, എവിടുന്ന് എടുത്താലും കുഴപ്പമില്ല.
0: അപ്പൊ എന്തുകൊണ്ടും ഇവിടെ വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകാറ്?
1: അതെ അതെ.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഉമ്മ, എന്റെ മോളുണ്ട് ചെറിയ, ഇപ്പം LKG പഠിക്കുന്നു. പിന്നെ രണ്ട് അനിയനും ഒരനിയത്തും.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തോ.
1: ഉമ്മാന്റെ പേര് റഷീദ, മോളെ പേര് ഫാത്തിമ സഹറ, അനിയന്മാര് മൂത്താള് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ PG എന്ന് നെജിൽ എന്ന പേര്, രണ്ടാമത്തെ അനിയൻ ഇപ്പം +2 പഠിക്കുന്നു നെഹീം എന്ന പേര്, അനിയത്തി 8 പഠിക്കുന്നു നിസ.
0: ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് ഫാർമസിസ്റ്റാ, ഖത്തറിലാണ് വർക്ക്
0: ചെയ്യുന്നത്.
1: ഇല്ല, നെക്സ്റ്റ് മന്ത് വരും, ഒരു പ്രോഗ്രാം ഉണ്ട് ഫാമിലിയിൽ.
0: അപ്പോ ലീവിന് വന്നിട്ടാകുമ്പോ എന്തെങ്കിലൊക്കെ യാത്രകള് അങ്ങനെയൊക്കെ നടത്താറുണ്ടോ, ദൂരയാത്രകള്?
1: ആ ഒരു മാസത്തിലുണ്ട്. അപ്പോ ഒരുമിച്ചിട്ട് സ്പെൻഡ് ചെയ്യേണ്ടിട്ട് ഇങ്ങനെ യാത്രയൊക്കെ പോകും.
0: കഴിഞ്ഞ തവണ വന്നപ്പോ എവിടെയായിരുന്നു യാത്ര ചെയ്തത്?
1: കഴിഞ്ഞ തവണ വന്നപ്പം ഊട്ടി, വയനാട്, അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് പോയി.
0: എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ക്ലൈമറ്റ് അവിടുത്തെ?
1: ആ നല്ല അടിപൊളിയായിരുന്നു. രണ്ട് സ്ഥലവും നല്ല താണു. നമ്മള് ഒരു ഏപ്രിൽ ടൈമിലേനു പോയെ. അപ്പൊ ഇവിടുത്തെ ചൂടിന് വെച്ച് നോക്കുമ്പോ അവിടെ ഭയങ്കര ഒരു ആശ്വാസം.
0: യാത്രക്കിടയിൽ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തങ്ങിയിരിക്കുന്നുണ്ടോ?
1: അങ്ങനെ ചോദിച്ചാ യാത്രകൾ തന്നെ ഒരു രസകരമാണ്.
0: ജോലി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജോലി സമയം കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങൾ ഉണ്ടാവില്ല, ഫ്രീ ടൈമുകൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയങ്ങളില് എന്താണ് ഹോബി എന്ന് പറയാനുള്ളത്?
1: ഹോബി എന്ന് പറയാന് അങ്ങനെ മെയിൻ ആയിട്ടൊന്നില്ല. വായിക്കും, പിന്നെ മോളെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാം. കാരണം ആ ഒരു ടൈമിലല്ലേ ഓളെ അടുത്ത് കിട്ടും. അപ്പൊ അങ്ങനെയെല്ലാം.
0: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണാനുള്ള സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ?
1: പാട്ട് കേൾക്കും, സിനിമ അങ്ങനെ കാണാറില്ല.
0: എത്തരം പാട്ടുകളാണ് കേൾക്കാറ്? അടിച്ചുപൊളി പാട്ടുകളാണോ അല്ലെങ്കിൽ മെലഡി ആണോ?
1: പ്രത്യേകിച്ചുള്ള കാറ്റഗറി ഒന്നും ഇല്ല. എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കും, മെലഡി കേൾക്കും, അടിച്ചുപൊളി കേൾക്കും, ഇപ്പോഴത്തെ ന്യൂജൻ പാട്ടുകൾ കേൾക്കും. അങ്ങനെ പ്രത്യേകിച്ചിട്ടായിട്ടുള്ള ഒന്നുമില്ല.
0: ഹസ്ബൻഡ് ഒക്കെ ലീവിന് വന്നിട്ടാകുമ്പോ ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇന്ന് സ്ഥലം കണ്ടാ കൊള്ളാം, അല്ലെ ഇന്ന് ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്ത് അവിടെ പോകണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ?
1: അത് പറഞ്ഞില്ല. ഇപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ട്, ഹസ്ബൻഡിന് അനിയന്റെ ആ മാരേജാ. അപ്പൊ അതിന്റെ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണോന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, വരുന്നത് പോലെ.
0: സമയം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടൂർ പ്ലാൻ ചെയ്യും അല്ലേ?
1: അതെ അതെ.
0: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പോ നാട്ടിലെ പാട്ടിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇപ്പോ നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം നല്ലൊരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
1: ഏലമല കാടിനുള്ളിലുള്ള ഒരു പാട്ടില്ലേ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം. 10 ഒളിവിലുള്ള ഫിലിമിലെ
0: നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് നായകനായിട്ട് വന്ന മനോഹരമായിട്ടൊരു ചിത്രം അല്ലേ? എന്താ പറയാ, ഗ്രാമഭംഗിയും അതെ ആ ഒരു പശ്ചാത്തലമൊക്കെ
1: ആയിട്ടുള്ള ഒരു ഫിലിമാണല്ലോ. മകളെ നഷ്ടപ്പെട്ടിട്ട് ഒരു അച്ഛന്റെ ഉള്ളൊരു ആ ഫിലിം ഇഷ്ടം.
0: അപ്പൊ ആ ഒരു സിനിമയിലെ പാട്ടാണ് കേൾക്കാൻ താല്പര്യം.
1: ആ ഒരു ഫിലിം കാണുമ്പോ എന്റെ മകളെപ്പോലത്തെ ഒരു മകളാന്നുള്ള ഒരു ഇമോഷണൽ ഉണ്ടാവും.
0: തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം. ഓക്കെ, ബൈ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: തോമസ് കാഞ്ഞിലേരി.
1: കാഞ്ഞിലേരി. കാഞ്ഞിലേരി എന്ന് പറയുമ്പോൾ
2: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി.
1: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി. ചേട്ടൻ എന്താ
2: ചെയ്യുന്നത്? ചെറിയ ചെറിയ കൃഷികൾ നടത്താറുണ്ട്. വാഴകൃഷിയുണ്ട്. കൂലിപ്പണികളായിട്ട് അങ്ങനെ പണിക്ക് പോകും. ഇപ്പോഴും പോകുന്നുണ്ട്.
1: കൃഷി എന്ന് പറഞ്ഞു. അപ്പൊ കൃഷിയില് എങ്ങനെ വീടിന്റെ പരിസരത്ത് തന്നെയാണോ? അല്ലെങ്കിൽ
2: അല്ലല്ല, പുറത്ത് തന്നെ. കണ്ട് പിന്നെ വയലില് മരത്തിന് വാഴകൃഷി ചെയ്യും.
1: സ്വന്തമായിട്ട് തന്നെയാണോ?
2: സ്വന്തമായിട്ട് വാഴ സ്വന്തം. പിന്നെ കൂലിപ്പണി ഉണ്ടെങ്കിൽ അങ്ങനെ പോകും.
1: എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം?
2: സാഹചര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മള് ഈ നാടൻ വാള് വെച്ച് അറക്കുന്നൊരു പണിയുണ്ടായിരുന്നു. അപ്പൊ ആ പണിയൊക്കെ അങ്ങോട്ട് നിന്ന് പോയല്ലോ, മില്ലുകൾ വന്നപ്പോ. അതോടുകൂടിയിട്ട് ആ പണി അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണമല്ലോ. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ വാഴകൃഷിയോട് താല്പര്യം തോന്നി. അപ്പൊ അതുമായിട്ട് 5-8-10 വർഷമായി അത് നടത്തിക്കൊണ്ടിരിപ്പുണ്ട്, മുടക്കമില്ലാതെ. അതിൽ വലിയ നഷ്ടമൊന്നും വരാറില്ല. നഷ്ടമൊന്നും വരാറില്ല. കാറ്റൊന്ന് കുറച്ച് വാഴ ഒടിഞ്ഞു പോയാലും നല്ല കൊലയൊക്കെ ആണെങ്കിൽ നഷ്ടമൊന്നും സംഭവിക്കാറില്ല.
1: എങ്ങനെയുള്ള വാഴകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്?
2: അത് പിന്നെ മേട്ടുപാളയം അല്ലെങ്കിൽ സ്വർണമുഖി, ഇതാണ് നമ്മളവിടെ സാധാരണ സാധാരണ നാടൻപാഴയായിരുന്നു. അതിപ്പം നാടൻപാഴ ഇല്ലാതെ വന്നു. അതോടുകൂടി തമിഴ്നാട്ടിൽനിന്നും കർണാടകത്തിൽ കൊണ്ടിരുന്ന വഴക്കുന്നുള്ളത് അതാണ്.
1: കൂടുതലിപ്പം പഴങ്ങളൊക്കെ ഇറക്കുമതിയാണ് നമ്മുടെ നാട്ടിലേക്ക്.
2: അതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ അത്ര കൊള്ളുന്നതല്ല. നാടൻ കൊലയാണ് എപ്പോഴും എല്ലാവരും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ നല്ലതും.
1: തീർച്ചയായിട്ടും. പക്ഷേ എങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.
2: അതെ, ഇത് വളത്തിനൊക്കെ ഭയങ്കര വിലയായി. 40 രൂപ 35-38 രൂപ പൊട്ടാസിനായി എന്ന് പറഞ്ഞാൽ പൊട്ടാസ് ഇടാതെ കൊണ്ട് കുല കിട്ടുമോ? ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ കൃഷിയിൽ നിന്ന് വംശം പുറകോട്ട് പോവുക.
1: വാഴകൃഷി അല്ലാതെ മറ്റേതെങ്കിലും?
2: കുറച്ച് റബ്ബർ ഉണ്ട്, വേറെ ഒന്നുമില്ല. വേറെ കാര്യമായിട്ടൊന്നുമില്ല.
1: റബ്ബറൊക്കെ സ്വന്തം തന്നെയാണോ?
2: സ്വന്തം ചെയ്യും.
1: ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന ഈ വാഴക്കുലകൾ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
2: മാർക്കറ്റിലേക്ക് ഒരുപാട് കൂടുതൽ കൃഷികളൊന്നുമില്ല. നമ്മളെ പിന്നെ മയ്യൽ കൊണ്ടുപോകാറുണ്ട്. മയ്യൽ, ചാലോട്, പിന്നെ അവിടെ തന്നെ ബ്ലാത്തൂര്, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ കൊടുത്ത് തീരാൻ മാത്രമേ ഉള്ളൂ.
1: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
2: വീട്ടിലെ ഭാര്യ ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 കുട്ടികളുണ്ട്. അത് പെൺകുട്ടികളാണ്. ഒരു കല്യാണം കഴിച്ച് അവരുടെ ഭർത്താവ് ഓരോ സ്ഥലത്താണുള്ളത്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു.
2: മൂത്തത് ഷീജ, രണ്ടാമത്തെ

0: ഷീബ, മൂന്നാമത്തെ കുട്ടി ഷീന. മൂത്തവൾക്ക് മൂന്ന് കുട്ടികൾ, ഒരാണ്ടാണ് ഒരു പെണ്ണും, രണ്ടാമത്തവൾക്ക് രണ്ട് പെണ്ണ്, ഇളയവൾക്ക് ഒരാണ് ഒരു പെണ്ണും.
1: വൈഫിന്റെ പേര്
0: തങ്കമ്മ, മേരി എന്നാണ് പേര്. അത് നമ്മൾ വിളിക്കുന്നത് തങ്കമ്മ, റിക്കാർഡ് പേര് മേരി.
1: മേരിയാണ് നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പേര്.
0: തങ്കമ്മ,
1: തങ്കമ്മയാണ്. അപ്പൊ തങ്കമ്മ എന്ന് പറഞ്ഞാലേ നമുക്ക് അവിടെ
0: അറിയുള്ളൂ.
1: മേരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും
0: അറിയണമെന്നില്ല.
1: അപ്പൊ ഈ ഒരു കൃഷി മേഖലയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന സമയം ഉണ്ടാവല്ലോ, അപ്പൊ ആ സമയങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് ചേർ? ഇപ്പൊ വായന അല്ലെങ്കിൽ വായനശാല?
0: വായന വായനശാലയിൽ പോയാൽ കുറച്ച് പേപ്പറോ കാര്യങ്ങളോ വായിക്കും. പിന്നെ നമ്മൾ ടി വി ആണ് അധികം വെച്ചുക്കുക. അത്രയും സമയം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും പണി ഉണ്ടാവും, ചെറുതായിട്ട് എന്തായാലും ഉണ്ടാവും.
1: അപ്പൊ ഈ ഒരു വരുമാനം തന്നെയാണ് ചേട്ടന്റെ കുടുംബത്തിന്റെ ഒരു?
0: ആ, പിന്നെ കുട്ടികളെ എപ്പോഴും സഹായിക്കുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ സഹായിക്കും, മക്കൾ സഹായിക്കും.
1: എല്ലാവരും അവരവരെ കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട്
0: പോയിക്കൊണ്ടിരിക്കും.
1: ഒഴിവ് സമയങ്ങളിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
0: സിനിമയ്ക്ക് പോകാറില്ല, കുറെ ദൂരം പോകണം, അടുത്തില്ലല്ലോ. മുമ്പൊക്കെ പോകുമായിരുന്നു, ഇപ്പം സിനിമയ്ക്ക് ഉളിക്കലിൽ പോകണം.
1: അത് ശരി.
0: ഇപ്പം അത് ബുക്ക് ചെയ്യണം മുൻകൂട്ടി. അതിനൊന്നും പോകാറില്ല, വാഹന സൗകര്യവും ഇല്ല.
1: അല്ല, പഠിക്കുന്ന കാലത്തൊക്കെ?
0: പഠിക്കുന്ന കാലത്തൊക്കെ പോകും. ഇന്നാലത്ത് 35 വയസ്സായി ടിക്കറ്റ് ഉള്ള സമയത്ത് നടന്നിട്ട് പോകാൻ ചെയ്യേണ്ട ഒരു സിനിമയാണ്.
1: ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കോ.
0: അത് ഞങ്ങളുടെ കൂട്ടുകാരുണ്ടാവും ആരെങ്കിലും രണ്ടു മൂന്നാള്. അപ്പോ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ 35 വയസ്സായി ടിക്കറ്റിന്,
1: അന്നത്തെ കാലം.
0: അപ്പോ ആദ്യം തറയലായിരുന്നു, പിന്നീടാണ് ബെഞ്ചായത്. അപ്പൊ 35 വയസ്സേക്ക് പോയാല് ഒരു സിനിമ കണ്ടിട്ട് രാത്രി ഇങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക, തിരിച്ചിങ്ങോട്ട് നടക്കുക. 8 കിലോമീറ്റർ 10 കിലോമീറ്റർ നടക്കണം. അപ്പൊ ഒരു കുറുക്ക് വഴിയുണ്ട്, അതിലെ കൂടെ വന്നാല് പുഴയിലെ കൂടെ ഇറങ്ങിയിട്ട് പുഴയിൽ നിന്ന് കുളിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരിക.
1: രസമുള്ള കാര്യം തന്നെയാണ്.
0: രസം തന്നെയാണ്.
1: ഇന്നിപ്പോ ഒന്നും വേണ്ട, നമ്മള് വീട്ടിലിരുന്നിട്ട് മൊബൈൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ആയി, പിന്നെ പോയി കാണുക. വേണ്ടു, എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഒരുങ്ങിയിട്ടുണ്ട്.
0: ഒരുപാട് മാറ്റം വന്നില്ലേ?
1: അപ്പൊ അന്നത്തെ കാലങ്ങളിൽ എങ്ങനെയുള്ള സിനിമകളായിരുന്നു കൂടുതൽ കാണാൻ?
0: അന്നത്തെ കാലങ്ങളിൽ സാധാരണ രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഉള്ളൂ, വേറെ നമുക്ക് ഇന്നത്തെ ഡിജിറ്റലിൽ ഒന്നും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അത് തന്നെ ഉള്ളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ.
1: സത്യൻ മാഷിന്റെ,
0: സത്യൻ, നസീർ, ഉമ്മർ, മധു ഒക്കെ ഉണ്ടെന്ന് അവരുടെയാണ് സിനിമ. നെല്ല് പോലെയുള്ള സിനിമകൾ,
1: അങ്ങനെയുള്ള സിനിമകളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
0: ഇപ്പൊ ഒന്നുമില്ല, അങ്ങനെ
1: ഇപ്പൊ കഥകൾക്കൊന്നും വലിയ പ്രാധാന്യം,
0: കഥകൾക്ക് പ്രാധാന്യമൊന്നും ഇല്ല. കുറെ പാട്ടും കുറെ ഡാൻസും ഒക്കെ ആയിട്ട്,
1: കാരണം ഇപ്പോഴത്തെ തലമുറ അതാണ് ഇഷ്ടപ്പെടുന്നത്.
0: അതാണ് എന്റെ കാരണം.
1: പാട്ട് കേൾക്കാറുണ്ടോ?
0: പാട്ടനായിട്ട് മെനക്കെടാറില്ല,
1: എന്നാലും
0: വെക്കും,
1: ആസ്വദിക്കുന്നു. അടിച്ചുപൊളി പാട്ടുകളോടാണോ താല്പര്യം, അല്ലെങ്കിൽ മെലഡി പഴയ കാലങ്ങളിൽ?
0: പഴയ ഗാനങ്ങളിലോടൊക്കെയാണ് താല്പര്യം കൂടുതൽ.
1: എന്തായാലും ജോലി കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമയങ്ങളിലൊക്കെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ടി വി കാണുക, ഇതൊക്കെ തന്നെയാണ്.
0: വാർത്തയുണ്ടാവും, പാട്ടും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ.
1: പിന്നെ വേറെ എന്തെങ്കിലും, ഇപ്പൊ നമ്മുടെ പഴയ കാലങ്ങളിൽ എന്താ പറയാ, കൃഷിപ്പണിക്കാർ അല്ലെങ്കിൽ വയലിൽ പണിയെടുക്കുന്നവർ പണ്ട് നാടകങ്ങളൊക്കെ കളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വെള്ളരി നാടകങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാൻ?
0: നാടകങ്ങള്, ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്.
1: ആഹാ.
0: നമ്മുടെ പള്ളിയുടെ അങ്കണത്തില് നാടകമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ പഠിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അജയൻ കണ്ണാടിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു കൃഷ്ണമാഷാണ് പുള്ളി എഴുതിയ നാടകം, രണ്ട് നാടകം അദ്ദേഹം എഴുതിയത് തന്നെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അവിടുന്ന് വളരെ നല്ല ഇതായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ പുത്തളം സംവിധാനം ചെയ്തിട്ടുണ്ട് കൃഷ്ണേട്ടൻ. അതുപോലെ തോമസ് മാഷ് പണപ്പത്തുനിന്ന് വന്നിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5-6 നാടകത്തിൽ അവിടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ മുതലേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: അപ്പൊ ആ ഒരു ഓർമ്മ, ഏതെങ്കിലും ഒരു നാടകത്തിലെ ഡയലോഗ് ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ?
0: അധികവും നാടകത്തിൽ ചില സമയം നമ്മൾ മിക്കനാഥം കോമഡി ആണ് ഇതുമായിട്ട് വരിക.
1: കോമഡി കഥാപാത്രമാണ് കൂടുതൽ ചെയ്തത്.
0: ആ, ഒരു ആൻ്റപ്പൻ എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഇയാക്കു എന്നാണ് എന്റെ പേര്, മകനാണ് ആൻ്റപ്പൻ, രണ്ടുപേരും കോമഡിയാണ്.
1: അത് ശരി.
0: അപ്പോ പിശുക്കനായ ഒരു അച്ഛനാണ് വേഷമാണ് എനിക്ക്, മകനാണ് ആൻ്റപ്പൻ. അപ്പോ കൊടുത്ത പൈസ കിട്ടാതെ വന്നപ്പോ ഇവൻ അപ്പാന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ആൻ്റപ്പാന്ന് വിളിച്ചിട്ട് സങ്കടത്തോടു കൂടി വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ കോമഡി ആയിട്ട് നടന്ന ഒരു നാടകമാണ്
1: ഇത്. കുറേ വേദികളിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്?
0: ഇല്ല, അത് ഒരു നാടകം നമ്മൾ കളിക്കുന്നു, അത് അവിടെ തീരുന്നു,
1: അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വേദികൾ അന്ന് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല.
0: പഠിക്കുന്ന കാലത്ത് സ്കൂളിലും കിട്ടിയിട്ടുണ്ട് രണ്ട് നാടകം. സ്കൂളിൽ തന്നെ ഒന്ന് ടിക്കറ്റ് വെച്ച് ഞങ്ങൾ കളിച്ച ഒരു നാടകമുണ്ട്.
1: അതെവിടെയായിരുന്നു?
0: അതെ, സ്കൂളിൽ.
1: സ്കൂളിൽ വെച്ച്?
0: അത് മൈക്ക് സെറ്റ് വാങ്ങണം, അന്നത്തെ കാലത്ത് 9 പഠിക്കുന്ന സമയത്താണ്. മൈക്ക് സെറ്റ് വാങ്ങാൻ വേണ്ടി സാമ്പത്തികമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ട് അപ്പം പിരിവെടുക്കണം. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുക, 9 കിലോമീറ്റർ നടക്കുകയും വേണം തിരിച്ച് വീട്ടിലെത്തണം. 6-7 കിലോമീറ്റർ നടക്കണം.
1: ശരി.
0: ഇതെല്ലാം കഴിഞ്ഞ ശേഷം നടന്ന് സന്ധി കഴിഞ്ഞ ശേഷം വീട്ടിലേക്കും വരും. അങ്ങനെ ടിക്കറ്റ് വെച്ചൊരു നാടകമൊക്കെ നടക്കും.
1: എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു?
0: അത് വളരെ നല്ല ഒരു നാടകമായിട്ടാണ് എല്ലാവരും നിന്നും കിട്ടിയ ഒരു പ്രചോദനം.
1: ആ ഒരു നാടകത്തിന്റെ എന്താണ് ഇതിവൃത്തം? എന്താണ് ആ ഒരു?
0: അതൊരു പാവപ്പെട്ട ഒരു കർഷകന്റെ രോഗിയായവരും അച്ഛന്റെ മകനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനൊരു

0: ഒരാളെ കിട്ടുന്നതിന് മുൻപായിട്ട് ഈ അപ്പനെ നട്ടുള്ളവർ കഷ്ടപ്പെടുത്തുന്ന, അപ്പം അത് സഹിക്ക വയ്യാതെ മകൻ വന്നിട്ട് അപ്പനെ രക്ഷിക്കുന്നതാണ് എൻ്റെ ആ കഥയിലെ പ്രധാനമായിട്ട് വന്നത്. അപ്പം അതിൽ ഞാൻ വയസ്സനായ ഒരു അച്ഛനായിട്ട് അഭിനയിച്ചു.
1: അത് ശരി. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് നാടകത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് നാടകങ്ങളൊക്കെ?
0: അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഇല്ലാതെ വരിക. സിനിമ വന്നു, പിന്നെ ടി വി വന്നു, ഈ കാലം വന്നപ്പോൾ നാടകം പൊതുവെ സ്റ്റേജുകളിൽ നമ്മൾ സാധാരണ നാടകങ്ങൾ ഇല്ലാണ്ട് അങ്ങ് പോയി. പിന്നെ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ അല്ലേ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും.
1: തീർച്ചയായിട്ടും. പക്ഷേ എങ്കിലും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ക്ലബ്ബുകൾ ഒരുപാട് നാടക മത്സരങ്ങളും നാടകോത്സവമൊക്കെ ആയിട്ട് നടത്തി കാണുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ നാടകത്തിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് നമുക്ക് കണ്ടുകൂടെ?
0: അതിപ്പോൾ നമ്മൾക്ക് ഈ പ്രായമായ സമയത്ത് നമ്മൾ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അങ്ങോട്ടൊന്നും ചിന്തിക്കാറ് പോലുമില്ല.
1: അപ്പോൾ ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനുള്ള ഒരു ഊർജ്ജം ഇപ്പോഴും മനസ്സിലുണ്ടോ?
0: താല്പര്യമില്ല.
1: ജീവിതമായി
0: പ്രാരാബ്ധമായി
1: അതൊക്കെ നമ്മുടെ ഇതിനൊരു
0: പ്രായം അതിനെ കഴിഞ്ഞു വരുതാ.
1: തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ശരീരം മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്തണമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമാണ്. എന്നാലും പഴയ കാലങ്ങൾ ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്.
0: അതെ അതെ അതെ.
1: അപ്പോൾ ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു, അനുഭവങ്ങൾ പങ്കുവച്ചു. അതോടൊപ്പം ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?
0: ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമാണ്.
0: ലങ്കാദഹനം എന്ന പടമാണ്.
1: അതെ, നസീർ സാറാണ് അതിൽ പാടി അഭിനയിക്കുന്നത്. ഈ ഒരു ഗാനമാണ് ഇപ്പോൾ ചേട്ടന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
0: അത് നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഭാര്യ അങ്ങനെ എല്ലാവർക്കും വേണ്ടി, നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി,
1: നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ചേട്ടൻ ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാള സിനിമയിലെ മനോഹര ഗാനങ്ങൾ ഓർമ്മകളുടെ തിരമാലകളായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന ഗാനതരംഗം പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 1977 പുറത്തിറങ്ങിയ താലപ്പൊലി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 70s മലയാള സിനിമയിൽ കുടുംബ ബന്ധങ്ങളും ഗ്രാമീണ ജീവിതവും മനുഷ്യബന്ധങ്ങളുടെ നന്മയും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ചിത്രങ്ങളിലൊന്നാണ് താലപ്പൊലി. ഈ കാലഘട്ടത്തിന്റെ സംഗീത ഭംഗിയും ഗാനരചനയുടെ മാധുര്യവും ഈ ചിത്രത്തിലെ ഗാനങ്ങളിലും വ്യക്തമായി അനുഭവിക്കാം. സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം കഥാപാത്രങ്ങളുടെ വികാരങ്ങൾക്കും ജീവൻ നൽകുന്ന ഗാനങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. കേൾക്കാം ആദ്യ ഗാനം. ചേരി വിശ്വനാഥൻ രചിച്ച് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ഒരുങ്ങിയത്. ഇനി ഞാൻ കരയുകയില്ല എന്ന ഗാനം പി സുശീലയെ ആലപിക്കുന്നു.

ആദ്യ ഗാനം കേട്ടല്ലോ, 70s മലയാള സിനിമയിലെ സംഗീതത്തിന്റെ ലാളിത്യവും ആസ്വാദ്യതയും ഈ ഗാനത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അർത്ഥസമ്പന്നമായ വരികളും ഹൃദയസ്പർശിയായ ഈണവുമാണ് ഈ ഗാനത്തെ ഇന്നും പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് മങ്കൊമ്പു ഗോപാലകൃഷ്ണനും ചേരി വിശ്വനാഥനും ചേർന്നാണ്. വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം. യേശുദാസും പി സുശീലിയും വാണിജയറാമുമാണ് ഗാനങ്ങൾ ആലപിച്ചത്. വിൻസെന്റ് സുധീർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ശങ്കരാടി, പ്രമീള, മീന എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ കഥ കലാനിലയമാണ്. സംഭാഷണം ചേരി വിശ്വനാഥൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. 1977 പുറത്തിറങ്ങിയ താലപ്പൊലി ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സാമൂഹിക ചിത്രമാണ്. കുടുംബ ബന്ധങ്ങൾ, ത്യാഗം, സ്നേഹം, തെറ്റിദ്ധാരണകൾ, മനുഷ്യബന്ധങ്ങളിലെ സംഘർഷങ്ങൾ എന്നിവയാണ് ചിത്രത്തിന്റെ പ്രമേയം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ചില സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ മൂലം തകരുന്നു. ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ ഓരോരുത്തരുടെയും ബന്ധങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. സ്വന്തം സന്തോഷം പോലും കുടുംബത്തിന് വേണ്ടി ത്യജിക്കേണ്ടി വരുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. യേശുദാസിന്റെ സ്വരമാധുരിയിലാണ് അടുത്ത ഗാനം. പ്രിയസഖി പോയി വരൂ.

പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഒടുവിൽ സത്യവും സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തിയെന്ന് തിരിച്ചറിയുന്നു. കുടുംബ ബന്ധത്തിന്റെ ഐക്യവും മാനുഷിക മൂല്യങ്ങളുടെയും വിജയവുമാണ് ചിത്രത്തിന്റെ സമാപനം. ചിത്രത്തിലെ അടുത്ത ഗാനം പി. സുശീല ആലപിച്ച ഗാനം, മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് രചിച്ചത്.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഈ ഗാനം മാത്രമേ ഈ ചിത്രത്തിൽ രചിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചേരി വിശ്വനാഥനാണ് രചിച്ചത്. ഒരു നല്ല സിനിമയുടെ ആത്മാവാണ് അതിലെ സംഗീതം എന്ന് പറയാറുണ്ട്. താലപ്പൊലിയിലെ ഗാനങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കഥയിലെ വികാരതലങ്ങൾ സംഗീതത്തിലൂടെ കൂടുതൽ ആഴത്തിൽ അനുഭവിപ്പിക്കാൻ ഗാനങ്ങൾ സഹായിക്കുന്നു. അടുത്ത ഗാനത്തിലേക്ക് പോവാം. വാണിജയറാമൻ സംഘവും ആലപിച്ചത് ശ്രീവാഴും കോവിലിൽ എന്നാരംഭിക്കുന്നു.

എഴുപതുകളുടെ ഗാനങ്ങൾക്ക് ഇന്നും പ്രത്യേകമായ ഒരു മാധുര്യമുണ്ട്. അതിന് കാരണം മികച്ച കവികളുടെ വരികളും അനശ്വര സംഗീത സംവിധായകരുടെ ഇനങ്ങളും ഗായകരുടെ ആത്മസമർപ്പണവുമാണ്. ചിത്രത്തിലെ മറ്റൊരു ഗാനം യേശുദാസ് ആലപിച്ച വൃശ്ചിക കാറ്റേ എന്ന ഗാനം കേൾക്കാം.

മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ ഗാനങ്ങൾ തലമുറകൾ മാറിയിട്ടും കേൾവിക്കാരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാനങ്ങളുടെ മനോഹരമായ മറ്റൊരധ്യായമാണ് താലപ്പൊലി. 1977 താലപ്പൊലി എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ നടത്തിയ സംഗീത യാത്രയാണ് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഓർമ്മകൾക്ക് മധുരം പകരുന്ന പഴയകാല ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. വീണ്ടും മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി അടുത്തയാഴ്ച കേൾക്കാം. നന്ദി, നമസ്കാരം.

0: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:15 ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ്.

മാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 27, ഹിജറ വർഷം 1448, സഫർ 28, ശകവർഷം 1948, ശ്രാവണം 21, 2026 ആഗസ്റ്റ് 12, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.